നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇത് ആകാശവാണി അനന്തപുരി FM 101.9. ഇന്ന് ശകവർഷം 1948 ആശ്വിനം 10, കൊല്ലവർഷം 1202 കന്നിമാസം 16, 2026 ഒക്ടോബർ 2 വെള്ളിയാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 45 സെക്കൻഡും. 101.9 മെഗാഹെഡ്സിൽ FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ഗാന്ധിജയന്തി ആശംസകൾ.

0: സുഭാഷിതം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ കെ ആർ സി പിള്ള നൂറനാട്.
1: ത്യാഗമെന്നതേ നേട്ടം താഴ്മവാൻ അഭ്യുന്നതി. ഈ വരികൾ നമ്മുടെ രാഷ്ട്രപിതാവിനെപ്പറ്റി മലയാളത്തിൻ്റെ മഹാകവി വള്ളത്തോൾ എഴുതിയ എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിലേതാണ്. ആ ഗുരുനാഥൻ്റെ ആദർശങ്ങളായിരുന്നു സേവനം, ലാളിത്യം, ഈശ്വരവിശ്വാസം, മതമൈത്രി എന്നിവയൊക്കെ. ഭഗവത്ഗീത എൻ്റെ വഴികാട്ടിയാണെന്ന് അദ്ദേഹം ഉറക്കി പറയുമായിരുന്നു. 5000-ൽ പരം വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ ഭാരതത്തിൻ്റെ ആത്മീയ ആചാര്യനും സ്വതന്ത്ര ഭാരത ശില്പിയും സാമൂഹ്യ പരിഷ്കർത്താവും ആയിരുന്നു ബാപ്പുജി എന്ന് നാം സ്നേഹാദരങ്ങളോടെ വിളിക്കുന്ന നമ്മുടെ രാഷ്ട്രപിതാവ്. ടാഗോറാണ് ആദ്യമായി അദ്ദേഹത്തെ മഹാത്മാ എന്ന് വിളിച്ചത്. അദ്ദേഹം മഹാത്മാവായത് വിദ്യാലയത്തിന് പുറത്തും എന്നും അറിവ് നേടിക്കൊണ്ടിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. എല്ലാറ്റിനെയും ദൈവമായി കാണുന്നവനാണ് മഹാത്മാവ്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിജി എന്ന ഗുജറാത്തിലാണ് ജനിച്ചത്, പോർബന്തർ എന്ന സ്ഥലത്ത്. അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസ ശേഷം ലണ്ടനിലേക്ക് പോയി ബാരിസ്റ്റർ പരീക്ഷ ജയിച്ചു. കുറേ വർഷം തെക്കേ ആഫ്രിക്കയിൽ പ്രാക്ടീസ് ചെയ്തു. ഗാന്ധിജി ബൈബിൾ, ഖുറാൻ ഇവയും പഠിച്ചു. ഹിന്ദു മുസ്ലിം ഐക്യത്തിന് പ്രാധാന്യം നൽകി. മദ്യവർജനം, വിദേശ വസ്ത്ര ബഹിഷ്കരണം ഇവ പ്രചരിപ്പിച്ചു. ചർക്ക കൊണ്ട് നൂൽ നൂത്ത് ഖാദി നിർമ്മിച്ച് അതുകൊണ്ടുള്ള തുണി ഉടുക്കുവാൻ ആളുകളെ ഉത്ബോധിപ്പിച്ചു. വിദ്യാഭ്യാസത്തെപ്പറ്റിയും അദ്ദേഹത്തിന് നല്ല കാഴ്ചപ്പാടുണ്ടായിരുന്നു. തൊഴിലധിഷ്ഠിതമായ സാങ്കേതിക വിദ്യാഭ്യാസം വേണം, ഒപ്പം മൂല്യബോധമുള്ള വിദ്യാഭ്യാസത്തിൽ മദ്യവർജനവും അഹിംസയും ഐത്തോച്ചാടനവും ലളിത ജീവിതവും ഒക്കെ ഉണ്ടാകണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. എല്ലാവർക്കും ക്ഷേത്ര നടകളിലൂടെ റോഡുകളിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ വൈക്കം സത്യാഗ്രഹത്തിൽ അദ്ദേഹം പങ്കെടുത്തു. ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു എന്നിവരുമായി അദ്ദേഹം നേരിട്ട് സംബന്ധിച്ചു. ശ്രീ ചിത്രദേവാൽ മഹാരാജാവിനെ കണ്ട് ക്ഷേത്രപ്രവേശന വിളംബരത്തിന് പ്രോത്സാഹനം നൽകി. സത്യാഗ്രഹം, ഉപവാസം എന്നിങ്ങനെ സഹന സമരങ്ങളിലൂടെ ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള സ്വാതന്ത്ര്യ സമരം ശക്തമായതോടുകൂടി ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യം നൽകാൻ തന്നെ തീരുമാനിച്ചു. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ മുസ്ലിം രാഷ്ട്രം എന്ന ഒരു പാകിസ്ഥാൻ വാദമുണ്ടായി. അത് ഗാന്ധിജി അങ്ങേയറ്റം എതിർത്തു. സ്വാതന്ത്ര്യപ്രാപ്തിയോടെ നവഖാലിയിലും കൽക്കട്ടയിലും മുസ്ലിം ഹിന്ദു മത്സരങ്ങൾ വർദ്ധിച്ചു. വളരെയേറെ ശവങ്ങൾ റോഡ് നീളെ കിടന്നു. ആ ശവങ്ങളുടെയൊക്കെ മധ്യത്തിലൂടെ മഹാത്മാഗാന്ധിജി നടന്നു ഒറ്റയ്ക്ക്. സ്വാതന്ത്ര്യദിന സന്ദേശത്തിനായി കൽക്കട്ടയിലെ ആകാശവാണി ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഒന്നും എനിക്ക് തരാനില്ല, ഞാൻ വിഭാവനം

0: കെ ആർ സി പിള്ള, നൂറനാട്. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇന്ന് ഗാന്ധി ജയന്തി. മഹാത്മാഗാന്ധിയുടെ 157-ാം ജന്മവാർഷിക ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ഇന്ന് രാജ്യത്തുടനീളം പ്രത്യേക ഗ്രാമസഭകൾ ചേരും. സബ്കി യോജന സബ്കാ വികാസ് പരിപാടിയുടെ ഉദ്ഘാടനവും സംഘടിപ്പിക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിന് 5 വർഷം നീളുന്ന നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് ഇന്ന് തുടക്കം. മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യും. ഭരണപരിഷ്കാര കമ്മീഷൻ പദവി അലങ്കാരത്തിനല്ലെന്നും നിയുക്ത ചെയർമാൻ ഡോ എം കെ മുനീർ. സംസ്ഥാനത്തിന് ആവശ്യം ഗുണകരവുമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് അറിയിച്ചു. കണ്ണൂർ തളിപ്പറമ്പ് നാടുകാണിയിൽ സൂ സഫാരി പാർക്കുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്ന് മന്ത്രി ഒ ജെ ജനീഷ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് തളിപ്പറമ്പിൽ ചേർന്ന ആലോചനാ യോഗത്തിനുശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജിക്കുന്നതിനെതിരെ എം കെ രാഘവൻ എംപിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. മുതലക്കുളം മൈതാനത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് റെയിൽവേ സ്റ്റേഷനിൽ സമാപിച്ചു. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്, കണ്ണൂർ ജില്ലാ ജനറൽ ബോഡി യോഗവും പൊതുസമ്മേളനവും രാവിലെ തോട്ടടയിൽ ചേരും. ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ടി ഒ മോഹനൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ഇന്നലെ 2 വെള്ളിയും 3 വെങ്കലവും നേടി. 10 സ്വർണവും 22 വെള്ളിയും 32 വെങ്കലവും ഉൾപ്പെടെ 64 മെഡലുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ നിലവിൽ 8-ാം സ്ഥാനത്താണ്. FM ന്യൂസ് ഹെഡ്ലൈൻസ്, ഇനി 8 മണിക്ക്.

ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് 9 മണിവരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരിയിൽ വള്ളത്തോൾ എഴുതിയ എന്റെ ഗുരുനാഥൻ എന്ന കവിത ആലാപനം കെ ജെ യേശുദാസ്. തുടർന്ന് ഉദയഗീതത്തിൽ ലതാ മങ്കേഷ്കർ ആലപിച്ച ഭജനുകൾ. ശേഷം പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ. ചരിത്രത്തിൽ ഇന്ന് 7:15 ആരണ്യകം ആയുരാരോഗ്യം. ഗ്രാമകേരളം, തൊഴിൽ ദർശനം, നല്ല മലയാളം. 7:55 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, നഗരപുരാണം. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി, നമുക്കു ചുറ്റും. 8:30 ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 158-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൌഖ്യം. ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. ഇതിൽ കൊല്ലം ആശ്രാമം അഡ്വഞ്ചർ പാർക്കിന്റെ വിശേഷങ്ങൾ കേൾക്കാം. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. ശേഷം സഞ്ചാരി തുടർന്ന് കേൾക്കാം. രാവിലെ 11:02, ഉച്ചയ്ക്ക് 12:50, 2:30, വൈകുന്നേരം 5:02, രാത്രി 7:20 എന്നീ സമയങ്ങളിൽ ചലച്ചിത്രഗാനങ്ങൾ. 11:30 തിരൈപ്പൂക്കൾ. 12:02 നവമാധുരി. 12:40 പ്രകാശധാര. അമിത രക്തസമ്മർദ്ദത്തിനുള്ള മരുന്ന് സ്വയം നിർത്തുന്നത് എത്രത്തോളം അപകടകരമാണ്? രക്താതിസമ്മർദ്ദത്തെ നിശബ്ദ കൊലയാളി എന്ന് വിളിക്കാൻ കാരണമെന്ത്? ഡോക്ടർ ജ്യോതി വിജയ് സംസാരിക്കുന്നു. 1:02 പ്രണയഗീതങ്ങൾ. 2:02 വെള്ളി വെളിച്ചം. 2:45 ലംഹേ സ്പോൺസർ പരിപാടി. 3:00 ഹലോ സന്ദേശഗാനം പുനഃപ്രക്ഷേപണം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി. 4:00 മഴവില്ല. 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, നഗരപുരാണം. 5:45 പണ്ട് പണ്ട് പണ്ട്, കുട്ടികൾക്കുള്ള കഥ. 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. 6:20 6:40 സന്ധ്യാഗീതം.

6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, ക്ഷീരമേഖലയുടെ സുസ്ഥിരതയ്ക്ക് കമ്മ്യൂണിറ്റി ഡെയറി ഫാമിംഗ്, ഡോക്ടർ പി കമലാസനൻ പിള്ളയുമായി അഭിമുഖം. 9:00 ഗസൽ, 9:30 സംഗീത സുധ, ഹൈദരാബാദ് ബ്രദേഴ്സ് അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിശാ സുരഭി, 11:00 സുഭാഷിതം, പ്രൊഫസർ കെ ആർ സി പിള്ള നൂറനാട് അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:55 വിവിധ് ഭാരതി റിലേ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.2 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 4.3 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.3 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 4.4 മില്ലിമീറ്റർ.

0: നമസ്തേ അനന്തപുരി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ അനന്തപുരിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം.

0: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ നമസ്തേ ആനന്ദപുരി. ആദ്യം
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് വള്ളത്തോളിന്റെ എന്റെ ഗുരുനാഥൻ എന്ന കവിത, ആലാപനം കെ ജെ യേശുദാസ്.

0: ലംഹെ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: ഉദയഗീതം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ലതാ മങ്കേഷ്കർ പാടുന്ന ഭജൻസ് കേൾക്കാം. വൈഷ്ണവ ജനതോ തേനേ കഹിയജേ പീഡ് പരായി ജാനേരേ.

0: ലതാ മങ്കേഷ്കർ പാടിയ ഭജൻസാണ് ഉദയഗീതത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം. രാജു റഹീം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന ആർ കെ ദാമോദരൻ, സംഗീതം എം കെ അർജുനൻ.

0: പ്രഭാത ഭേരിയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം ഇന്നത്തെ പത്രവൃത്താന്തം. ഇന്ന് ഗാന്ധി ജയന്തി. രാഷ്ട്രം ഇന്ന് മഹാത്മാഗാന്ധിയുടെ 157-ാം ജന്മവാർഷികം ആചരിക്കും. മൊബൈൽ ഫോണും അതുമായി ബന്ധിപ്പിച്ച ഇ വാലറ്റ് സേവനവും ഉൾപ്പെടുത്തിയുള്ള റേഷൻ വിതരണ സംവിധാനം കേരളത്തിൽ ഉടൻ നടപ്പിലാക്കാൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് തീരുമാനിച്ചു. ആദ്യ പദ്ധതി തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലകളിലെ റേഷൻ കാർഡ് ഉടമകൾക്കായി നടപ്പിലാക്കും. സ്വകാര്യ ആശുപത്രികൾ അമിത നിരക്ക് ഈടാക്കുന്നതും ബില്ലിലെ സുതാര്യതയില്ലായ്മയും തടയാനുള്ള നിയമത്തിന്റെ കരട് തയ്യാറാക്കാൻ ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ആരോഗ്യ സെക്രട്ടറി ഡോ ശർമ്മിള മേരി ജോസഫാണ് സമിതി അധ്യക്ഷ. കേരളത്തിലെ ആദ്യ MVD വെർച്വൽ ചെക്ക് പോസ്റ്റ് പാറശാലയിൽ സ്ഥാപിക്കും. കെൽട്രോൺ സാങ്കേതിക സഹായം നൽകുന്ന ഈ പദ്ധതിയിൽ അതിർത്തി കടന്നുവരുന്ന വാഹനങ്ങളുടെ രേഖകൾ, നമ്പർ പ്ലേറ്റ് എന്നിവ സ്കാൻ ചെയ്ത് പരിശോധിക്കും. 4 വർഷമായി തടഞ്ഞുവച്ചിരുന്ന ഭക്ഷ്യ സബ്സിഡി തുകയിൽ 117.29 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചു. സാങ്കേതിക പിഴവ് പരിഹരിച്ച് സപ്ലൈകോ സമർപ്പിച്ച പുതിയ റിപ്പോർട്ട് പരിഗണിച്ചാണ് തുക അനുവദിച്ചത്. തൃശൂരിൽ സംസ്ഥാന സ്കൂൾ ഗെയിംസിന്റെ ഭാഗമായുള്ള നീന്തൽ മത്സരം നടക്കുന്നതിനിടെ അക്വാട്ടിക് കോംപ്ലക്സ് ഗാലറിയിലെ ഷീറ്റുകൾ ഇളകി വീണു. വിദ്യാർത്ഥികളടക്കം 5 പേർക്ക് പരിക്കേറ്റു. ഫ്ലൈ ദുബായ് വിമാനത്തിന്റെ കോക്പിറ്റിലുണ്ടായ ആക്രമണത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്താൻ UAE പ്രത്യേക സംഘത്തിന് രൂപം നൽകി. ഏഷ്യൻ ഗെയിംസ് സെയിലിംഗ് പുരുഷ വിഭാഗം സ്കിഫ് ഇനത്തിൽ മലയാളി താരങ്ങളായ പ്രിൻസ് നോബിളും മനു ഫ്രാൻസിസും വെള്ളി മെഡൽ നേടി. ഇതോടെ 10 സ്വർണവും 22 വെള്ളിയും 32 വെങ്കലവും ഉൾപ്പെടെ 64 മെഡലുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ 8-ാം സ്ഥാനത്തെത്തി.
1: ഇന്ന് ഒക്ടോബർ 2, ഗാന്ധി ജയന്തി. ശുചിത്വമുള്ള ഇന്ത്യ എന്ന ഗാന്ധിയൻ ദർശനത്തെ അർത്ഥവത്തായ രീതിയിൽ മുൻപോട്ട് നയിച്ചുകൊണ്ട് പൊതുസ്ഥലങ്ങളും ജലാശയങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ നിന്ന് മുക്തമാക്കാനും രാജ്യമൊട്ടാകെ സംഘടിപ്പിക്കുന്ന സ്വച്ഛതാ ഹി സേവ പൊതുജനാരോഗ്യ സംരക്ഷണത്തിനും പരിസ്ഥിതി ശുചിത്വത്തിനും പുതിയ ഉണർവ് നൽകുന്നു. രാഷ്ട്രപിതാവിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ആദരവ് ശുചിത്വമുള്ള ഒരു സമൂഹത്തിന്റെ നിർമ്മിതിയാണെന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഹരിതകർമ്മ സേനകളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന ഈ ശുചിത്വയജ്ഞത്തെക്കുറിച്ചാണ് ഇന്നത്തെ പ്രഭാതഭേരി ചർച്ച ചെയ്യുന്നത്.
2: ഗാന്ധിജി നവസമൂഹ രചനയ്ക്കുള്ള പ്രധാന ഘടകങ്ങളിലൊന്നായി കണ്ടത് മനുഷ്യന്റെ ആരോഗ്യമാണ്. അത് മാനസികവും ശാരീരികവുമായ ആരോഗ്യം, അതുപോലെ പൊതുജനാരോഗ്യം. ഈ മൂന്നിനും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് ശുചിത്വം എന്ന് പറയുന്നത്. ഈ ആശയം ഉൾക്കൊണ്ടാണ് 2014 ഗാന്ധിജയന്തി ദിനത്തിൽ ഇന്ത്യ ഒട്ടാകെ ഒരു ശുചിത്വ പ്രസ്ഥാനമായി സ്വച്ഛഭാരതം എന്ന പരിപാടി ആരംഭിച്ചത്.
1: മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങളെ മുൻനിർത്തി സമൂഹത്തിൽ ശുചിത്വ സംസ്കാരം വളർത്തുന്നതിലും യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും ഹരിതകർമ്മ പദ്ധതികളിൽ സജീവമായി പങ്കെടുപ്പിക്കുന്നതിനെയും കുറിച്ച് സംസാരിക്കുന്നു ഗാന്ധിയൻ അജിത് വെണ്ണിയൂർ.
2: ഗാന്ധിജിയുടെ പ്രശസ്തമായ കണ്ണടയാണ് ഈ പദ്ധതിയുടെ ഔദ്യോഗിക ചിഹ്നമായി നൽകിയത്. ഉറവിട മാലിന്യ സംസ്കരണം, അതാണ് ഈ ഒരു പ്രവർത്തനത്തിന്റെ പ്രധാനപ്പെട്ട ഘടകം. പുതിയ തലമുറയിൽ ശുചിത്വത്തെക്കുറിച്ചുള്ള ഒരു അവബോധവും അത് ഉറപ്പാക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഒരു ആത്മാഭിമാനവും വളർത്തിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ശുചിത്വവും ആരോഗ്യവും തമ്മിലുള്ള ബന്ധം, ശുചിത്വവും ആത്മാഭിമാനവും തമ്മിലുള്ള ബന്ധം പുതിയ തലമുറയെ ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് ഈ പ്രവർത്തനങ്ങളിൽ കൂടി വ്യാപിപ്പിക്കാൻ സാധിച്ചത്. കുട്ടികളുടെ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ മുതൽ നടത്തേണ്ട ഒരു പ്രയത്നമാണ് ഈ ശുചിത്വം, ആരോഗ്യ പരിപാലനം, ആരോഗ്യരക്ഷ. മഹാത്മാഗാന്ധി എപ്പോഴും ഉദ്ധരിച്ചിരുന്നൊരു വാക്കുണ്ട്, ഈ ലോകത്തിൽ എന്തൊരു മാറ്റമാണോ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത്, ആ മാറ്റം ആദ്യം നിങ്ങളിൽ നിന്നാകണം.
1: സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിനിന്റെ ഭാഗമായി

0: ായി സംസ്ഥാനത്തൊട്ടാകെ നടപ്പിലാക്കുന്ന പ്രധാന പരിപാടികളെക്കുറിച്ചും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഏകോപനത്തെക്കുറിച്ചും വിശദീകരിക്കുന്നു ശുചിത്വ മിഷൻ തിരുവനന്തപുരം ജില്ലാ കോർഡിനേറ്റർ അരുൺ രാജ്.
1: ശുചിത്വത്തിന്റെ പങ്കാളിത്തം, ശുചിത്വ ഭാരതം വികസിത ഭാരതം എന്ന സന്ദേശവുമായി നടക്കുന്ന ഈ വർഷത്തെ ക്യാമ്പയിൻ ശുചിത്വം ഒരു സർക്കാർ സംവിധാനത്തിന്റെ മാത്രം ഉത്തരവാദിത്തമല്ലെന്നും ഓരോ പൗരന്റെയും പങ്കാളിത്തം അനിവാര്യമാണെന്നും ഈ ക്യാമ്പയിനിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ വീടുകളിൽ നിന്നും ആരംഭിക്കുന്ന ശുചിത്വം അയൽവക്കത്തേക്കും പൊതുസ്ഥലങ്ങളിലേക്കും വിദ്യാലയങ്ങളിലേക്കും സ്ഥാപനങ്ങളിലേക്കും മാലിന്യം വലിച്ചെറിയാതെ ഉറവർക്ക് തന്നെ തരംതിരിക്കുക. ജൈവമാലിന്യം, ഉണങ്ങിയ ഉപയോഗപ്രദമായ മാലിന്യം, സാനിറ്ററി മാലിന്യം, പ്രത്യേക ശ്രദ്ധ ആവശ്യമായ മാലിന്യം എന്നിങ്ങനെ നാല് വിഭാഗങ്ങളിലാണ് മാലിന്യം വേർതിരിച്ച് കൈമാറേണ്ടത്. 2026 സ്വച്ഛതാക്കി സേവയിൽ ക്ലീനിംഗ് ടാർഗറ്റ് യൂണിറ്റ്, പൊതുസ്ഥലങ്ങളുടെ ശുചീകരണ സൗന്ദര്യവൽക്കരണം, വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും പങ്കാളിത്തം, സഫായി മിത്ര സുരക്ഷ പരിപാടികൾ, ജലപങ്കാളിത്തത്തിനുള്ള ബോധവൽക്കരണം തുടങ്ങിയ പ്രത്യേക പ്രാധാന്യമർഹിക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റവും വഴിയാണ്. സ്വച്ഛ പാഠശാല യുവ ഇപ്പോൾ സ്വച്ഛതയിലൂടെ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും മാന്യ സംസ്ഥാനത്തിന്റെ വിവിധ തലങ്ങളുമായി പരിചയപ്പെടുത്തുകയും ശുചിത്വ ശീലങ്ങൾ വളർത്തുകയും ചെയ്യുന്നു. സ്വച്ഛകാലത്തിൽ സമൃദ്ധി എന്ന ആശയത്തിലൂടെ മാലിന്യത്തെ വിഭവമാക്കി മാറ്റുന്നതിലും റെഡ്യൂസ് റിയൂസ് റീസൈക്കിൾ, വേസ്റ്റിച്ച് വെളുത്ത്, വേസ്റ്റിച്ച് ആർക്ക് തുടങ്ങിയ ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലും ഈ ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നു. ഒക്ടോബർ 2 പ്രത്യേക ഗ്രാമസഭകൾ ചേർന്നുകൊണ്ട് സ്വച്ഛകാലത്തിൽ സേവയുടെ പ്രവർത്തനങ്ങളും സോൾഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 2024 നിർദ്ദേശങ്ങളും ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്.
2: ഒരു ഉൽപ്പന്നം ഉപയോഗത്തിന് ശേഷം മാലിന്യമായി മാറുമ്പോൾ അത് ശേഖരിച്ച് സുരക്ഷിതമായി പുനഃചംക്രമണം ചെയ്യുകയോ സംസ്കരിക്കുകയോ ചെയ്യുക എന്നതാണ് EPR പ്രകാരം ചെയ്യേണ്ടത്. ഈ ഉത്തരവാദിത്തം പ്രൊഡ്യൂസേഴ്സ്, ഇമ്പോർട്ടേഴ്സ്, ബ്രാൻഡ് ഓണേഴ്സ്, പ്ലാസ്റ്റിക് വേസ്റ്റ് പ്രോസസേഴ്സ് എന്നിവരിൽ നിക്ഷിപ്തമാണ്.
0: ഉറവിട മാലിന്യ സംസ്കരണം ബോധവൽക്കരണത്തെക്കുറിച്ച് മലിനീകരണ നിയന്ത്രണ ബോർഡിലെ സീനിയർ എൻവയോൺമെന്റൽ എഞ്ചിനീയർ രമ്യ ജി.
2: ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ നിരോധനം ഫലപ്രദമായി നടപ്പാക്കുന്നതിനായി വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബോധവൽക്കരണ പരിപാടികളും ബോർഡ് സംഘടിപ്പിച്ചു വരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും തദ്ദേശ സ്ഥാപനങ്ങളെയും വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങളെയും എല്ലാം ഉൾപ്പെടുത്തി വരുന്നു. മാലിന്യ സംസ്കരണ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടുള്ള പുതിയ ഖരമാലിന്യ പരിപാലന ചട്ടങ്ങൾ പൊതുജന പങ്കാളിത്തത്തിലൂടെയും വിവിധ വകുപ്പുകളുടെ സംയുക്തമായ പ്രവർത്തനങ്ങളിലൂടെയും പാരിസ്ഥിതിക നിയമങ്ങൾ ഫലപ്രദമായി നടപ്പാക്കുന്നതിനുള്ള ക്രിയാത്മകമായ ഇടപെടലുകളിലൂടെയും സംരംഭ സൗഹൃദ നിർമ്മല കേരളം യാഥാർത്ഥ്യമാക്കുവാനാണ് ബോർഡ് ലക്ഷ്യമിടുന്നത്.
0: ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജനകീയ ശുചിത്വ പരിപാടികളെ കുറിച്ച് സംസാരിക്കുന്നു ഹരിത കേരളം മിഷൻ മുൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ TP സുധാകരൻ.
3: കേരളത്തിന്റെ ശുചിത്വമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷങ്ങളിൽ പ്രത്യേകിച്ച് ശുചിത്വത്തിന്റെയും മാലിന്യ സംസ്കരണത്തിന്റെയും കാര്യത്തിൽ സർക്കാരിന്റെ നേതൃത്വത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ കൂടി സംയുക്ത സംരംഭമായിട്ട് ഹരിത കേരളം മിഷൻ എന്ന് പറയുന്ന ഒരു മിഷൻ ഇതിനുവേണ്ടി മാത്രമായിട്ട് രൂപീകരിച്ചു. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ വേറെ ഒരു സംസ്ഥാനത്തും അത്തരത്തിൽ ഒരു പരിസ്ഥിതി പുനഃസ്ഥാപനത്തിന് വേണ്ടി മാത്രമായിട്ട് ഒരു മിഷൻ ഉണ്ടാക്കിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഹരിത കർമ്മ സേന, MCF, RRF തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ പുതിയ സംരംഭങ്ങൾ നമുക്കിവിടെ കേരളത്തിൽ ആരംഭിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓഗസ്റ്റ് 15 2017 മാലിന്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനിലൂടെയാണ് ഇത് ആരംഭിച്ചത്. വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ജൈവ അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് അത് സംസ്കരിക്കുക എന്നുള്ളതാണ്. വീടുകളിലും സ്ഥാപനങ്ങളിലും ജൈവ മാലിന്യം അവിടെ തന്നെ സംസ്കരിക്കുക എന്നുള്ള ഒരു നയമാണ്. അജൈവ മാലിന്യങ്ങളെല്ലാം തന്നെ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് ഹരിതകർമ്മസേന രൂപീകരിച്ചത്.
4: 2026 കേന്ദ്ര ആശയം സ്വച്ഛതാ മെയിൻ സഭാഗ്, സ്വച്ഛ് ഭാരത്, വികസിത് ഭാരത് എന്നതാണ് ഇതിന്റെ ആപ്തവാക്യം. എല്ലാവരും ഒത്തൊരുമിച്ച് മാലിന്യമുക്തിക്കായി, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ശുചിത്വ മിഷൻ കൈയോട് കൈ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ രൂപകൽപ്പന ചെയ്ത് പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്.
0: ആറ്റിങ്ങൽ നഗരസഭാ സെക്രട്ടറി സുമയ്യ ബേവി.
4: നമ്മുടെ കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എല്ലാം തന്നെ ഇതിന്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ച് വരുന്നുണ്ട്. ഈ ക്യാമ്പയിന് 5 പ്രധാന ഘടകങ്ങളാണുള്ളത്. 1, പൊതു ഇടങ്ങളിലെ ക്ലെൻലിനസ് ടാർഗറ്റ് യൂണിറ്റ് കണ്ടെത്തി ശുചീകരിക്കുക എന്നുള്ളതാണ്. 2, സ്വച്ഛ പാഠശാല ചെറുപ്പക്കാരെ ആകർഷിച്ച് ശുചിത്വ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കൽ. 3, സഫായി മിത്ര സുരക്ഷ ഏവം സമ്മാൻ ശിവ ശുചീകരണ തൊഴിലാളികളുടെ ക്ഷേമവും സുരക്ഷയും. അടുത്തത് ജൻഭാഗീദാരി ഫോർ സ്വച്ഛത, വിവിധ ജനവിഭാഗങ്ങളുടെ ഏകോപിത ജനപങ്കാളിത്തം. അടുത്തത് സ്വച്ഛതാ സേ സമൃദ്ധി, വേസ്റ്റ് ഈസ് വെൽത്ത്, മാലിന്യത്തെ വിഭവം ആക്കൽ. കൈയോട് കൈ എന്നുള്ള പേരിലാണ് നമ്മുടെ കേരളത്തിൽ ഈ പദ്ധതികളും ഈ ക്യാമ്പയിനും നടന്നു വരുന്നത്. ക്ലെൻലിനസ് ടാർഗറ്റ് യൂണിറ്റുകൾ കണ്ടെത്തി വൃത്തിയാക്കൽ എന്ന പദ്ധതിയുടെ ഭാഗമായി ഓരോ പ്രദേശത്തെയും പ്രധാന മാലിന്യ ബ്ലാക്ക് സ്പോട്ടുകൾ കണ്ടെത്തുക, അവയെ SHS പോർട്ടലിൽ മാപ്പ് ചെയ്യുക, മാലിന്യത്തിന്റെ അളവ് വിലയിരുത്തുക, ആവശ്യമായ തൊഴിലാളികളും യന്ത്രങ്ങളും കണ്ടെത്തുക, PPE, ഫസ്റ്റ് എയ്ഡ്, സേഫ്റ്റി എക്യുപ്മെന്റ് എന്നിവ ഒരുക്കുക, സ്വകാര്യ സ്ഥാപനങ്ങൾ CSR NGO തുടങ്ങിയവയെ പങ്കാളികളാക്കുക, ഒരു പ്രദേശം മലിനമായി കിടക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് വാർലൂപ്പ്

0: പോർട്ടലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുക. അത് ക്ലീൻ ചെയ്ത ശേഷം ഉള്ള ഫോട്ടോയും സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. വൃത്തിയാക്കിയ സ്ഥലത്ത് വീണ്ടും മാലിന്യം തള്ളാതിരിക്കാനുള്ള സംവിധാനം ഒരുക്കുക.
1: ശുചിത്വവും മാലിന്യ സംസ്കരണവും ദിനചര്യയുടെ ഭാഗമാക്കുന്നതിലൂടെ സമൂഹത്തിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു ആലപ്പുഴ എസ് എൽ പുരം ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം ജനറൽ സെക്രട്ടറി പി എസ് മനു.
2: സാമൂഹിക സേവനം, ഗ്രാമവികസനം, വിദ്യാഭ്യാസം, ജൈവകൃഷി, പരിസ്ഥിതി സംരക്ഷണം, ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ, സ്വയം പര്യാപ്തത, സ്വാശ്രയ സംഘ പ്രവർത്തനങ്ങൾ, സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ മേഖലകളിൽ സജീവമായി ഇടപെടുകയും ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് പ്രായോഗികമായി സമൂഹത്തിൽ നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ യും ചെയ്യുന്ന സ്ഥാപനമാണ് ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം. മാലിന്യം വലിച്ചെറിയാതിരിക്കുക, ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിക്കുക, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക, പുനരുപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നിവയിലൂടെ നമുക്ക് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ശുചിത്വ ഭാരതം സർക്കാർ മാത്രം നടപ്പാക്കേണ്ട ഒരു പദ്ധതിയല്ല, ഓരോ വ്യക്തിയും അതിന്റെ പങ്കാളിയാകണം. നമ്മുടെ കുട്ടികളിൽ ശുചിത്വശീലം വളർത്തുന്നതും വളരെ പ്രധാനമാണ്. വിദ്യാലയങ്ങളിലും കുടുംബങ്ങളിലും സമൂഹത്തിലും ശുചിത്വത്തിന്റെ സന്ദേശം ശക്തമായി എത്തിക്കണം. ഞങ്ങൾ നടപ്പാക്കുന്ന ഗാന്ധി ദർശൻ വിദ്യാഭ്യാസ പരിപാടിയിലൂടെ ഈ ഒരു സന്ദേശം കുട്ടികളിൽ എത്തിക്കുന്നുണ്ട്. ശുചിത്വം എന്നത് നമ്മുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നതിലൊതുങ്ങുന്നില്ല. ശുചിത്വം നമ്മുടെ ജീവിത ശൈലിയുടെയും സംസ്കാരത്തിന്റെയും ഭാഗമാകണം. വൃത്തിയുള്ള വീടും വൃത്തിയുള്ള വിദ്യാലയവും വൃത്തിയുള്ള പൊതുസ്ഥലങ്ങളും മാലിന്യമില്ലാത്ത ഗ്രാമങ്ങളും നഗരങ്ങളും ചേർന്നാണ് ശുചിത്വ ഭാരതം. ശുചിത്വം സ്വാതന്ത്ര്യത്തെക്കാൾ പ്രധാനമാണ് എന്ന ഗാന്ധിജിയുടെ ആശയം ഇന്നും നമ്മെ പ്രചോദിപ്പിക്കുന്നു. ശുചിത്വം നമ്മുടെ ശീലമാകട്ടെ, ശുചിത്വം നമ്മുടെ സംസ്കാരമാകട്ടെ, ശുചിത്വമുള്ള ഭാരതം നമ്മുടെ അഭിമാനമാകട്ടെ.
1: നമ്മുടെ കലാലയങ്ങളിൽ NSSന്റെയും NCCയുടെയും ആഭിമുഖ്യത്തിൽ സ്വച്ഛ് ഭാരത് പ്രവർത്തനങ്ങൾ നിരന്തരമായി നടന്നുവരുന്നു. NSS പ്രോഗ്രാം ഓഫീസറും അസിസ്റ്റന്റ് പ്രൊഫസറുമായ അഖിലശ്രീ.
3: ഞങ്ങളുടെ കോളേജിലെ സ്വച്ഛ് ഭാരത് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഒരു ഗ്രാമം ദത്തെടുത്തിട്ടുണ്ട്. കൊല്ലയിൽ പഞ്ചായത്താണ് അതിലിരുന്ന ഒരു പ്രദേശമാണ് വെട്ട് ഗ്രാമമായിട്ട് എടുത്തിരിക്കുന്നത്. ആ വെട്ട് ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പബ്ലിക് ഹെൽത്ത് സെന്ററിലെ ക്ലീനിങ് ആക്ടിവിറ്റി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. കൂടാതെ പ്ലാസ്റ്റിക് ദുരുപയോഗത്തിനെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം കോളേജിന് സമീപത്തുള്ള പ്രദേശങ്ങളിൽ കുട്ടികളുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്നുണ്ട്. കോളേജ് ക്യാമ്പസ് പ്ലാസ്റ്റിക് ഫ്രീ ക്യാമ്പസ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നടത്തിവരുന്നു.
1: അസോസിയേറ്റ് NCC ഓഫീസറും അധ്യാപകരുമായ ലഫ്റ്റനന്റ് ഡോക്ടർ രതീഷ് RJ.
4: സ്വച്ഛ് ഭാരത് മിഷനുമായി ബന്ധപ്പെട്ട് NCC വളരെയധികം പ്രവർത്തനങ്ങളാണ് കോളേജിനുള്ളിലും പുറത്തും നടത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ഉപയോഗത്തിനെതിരായിട്ടുള്ള ബോധവൽക്കരണമാണ്. അടുത്ത പ്രവർത്തനം എന്നുള്ളത് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിലെ നേരിട്ടുള്ള പങ്കാളിത്തമാണ്. ഉദാഹരണത്തിന് പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിക്കുന്നു, ഉപയോഗശൂന്യമായിട്ടുള്ള പ്ലാസ്റ്റിക് പേനകളുടെ ശേഖരണം, ഇത്തരം പ്രവർത്തനങ്ങൾ കോളേജ് ലെവലിൽ കോളേജിന് ചുറ്റുവട്ടമുള്ള പ്രദേശങ്ങളിലുമെല്ലാം NCC സംഘടിപ്പിക്കാറുണ്ട്. പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ചെയ്യുമ്പോൾ എന്തൊക്കെ വെല്ലുവിളികളാണ് നമ്മൾ നേരിടുന്നത്, അതിനെ അതിജീവിക്കാൻ എന്തൊക്കെ മാർഗങ്ങളാണുള്ളത്, വിദ്യാർത്ഥികളിലൂടെ ഈ ബോധവൽക്കരണം സമൂഹത്തിലേക്കും പകർന്നു നൽകുക എന്നുള്ളതാണ് NCC ലക്ഷ്യമിടുന്നത്.
1: ശുചിത്വം എന്നത് ഒരു ദിവസത്തെ ആഘോഷമല്ല, മറിച്ച് ദിനം പ്രതി നാം പിന്തുടരേണ്ട ഒരു ജീവിത ശൈലിയാണ്. സ്വച്ഛത ഹി സേവ മുന്നേറ്റത്തിലൂടെ നമ്മുടെ പൊതുസ്ഥലങ്ങളും ചുറ്റുപാടുകളും വൃത്തിയായി സൂക്ഷിക്കുന്നത് രോഗപ്രതിരോധത്തിനും ഭാവി തലമുറയുടെ ആരോഗ്യകരമായ ജീവിതത്തിനും വലിയ അടിത്തറപ്പാകും. പ്ലാസ്റ്റിക് വിമുക്തവും സുന്ദരവുമായ ഒരു അന്തരീക്ഷം കെട്ടിപ്പടുക്കാൻ സ്വയം സന്നദ്ധരായി നമുക്ക് ഓരോരുത്തർക്കും ഈ ശുചിത്വ യജ്ഞത്തിൽ പങ്കാളികളാകാം.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
4: അമിത രക്തസമ്മർദ്ദത്തിനുള്ള മരുന്ന് സ്വയം നിർത്തുന്നത് എത്രത്തോളം അപകടകരമാണ്? രക്താതി സമ്മർദ്ദത്തെ നിശബ്ദ കൊലയാളി എന്ന് വിളിക്കാൻ കാരണമെന്ത്? ഡോക്ടർ ജ്യോതി വിജയ് സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി കഴിഞ്ഞ് 44 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.

0: വാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ഇന്ന് ഗാന്ധി ജയന്തി. മഹാത്മാഗാന്ധിയുടെ 157-ാം ജന്മവാർഷിക ദിനം രാജ്യം സമുചിതമായി ആഘോഷിക്കുന്നു. യുദ്ധത്തിൻ്റെയും സംഘർഷത്തിൻ്റെയും സാഹചര്യത്തിൽ ഗാന്ധി സന്ദേശം കൂടുതൽ പ്രസക്തമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് ഇന്ന് തുടക്കമാകും. പൊതുവിദ്യാഭ്യാസ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ സംസ്ഥാനത്ത് താരാബദ്ധം പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഏഷ്യൻ ഗെയിംസിൽ 66 മെഡലുകളുമായി ഇന്ത്യ 8-ാം സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. ഇന്ന് ഗാന്ധി ജയന്തി. മഹാത്മാഗാന്ധിയുടെ 157-ാം ജന്മവാർഷിക ദിനം രാജ്യമിന്ന് സമുചിതമായി ആഘോഷിക്കുന്നു. ദിനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നിലനിൽക്കുന്ന യുദ്ധത്തിൻ്റെയും സംഘർഷത്തിൻ്റെയും സാഹചര്യത്തിൽ മഹാത്മാഗാന്ധിയുടെ സമാധാനത്തിൻ്റെയും അഹിംസയുടെയും സന്ദേശം കൂടുതൽ പ്രസക്തമായി മാറിയെന്ന് ദ്രൗപദി മുർമു പറഞ്ഞു. 2047-ഓടെ വികസിത ഭാരതം എന്ന ദേശീയ ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്നും വികസനത്തിൻ്റെ നേട്ടങ്ങളിൽ നിന്ന് ഒരു പൗരനും ഒഴിവാക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കാൻ സഹാനുഭൂതി, എല്ലാവരെയും ഉൾക്കൊള്ളൽ തുടങ്ങിയ മൂല്യങ്ങൾക്ക് മുൻഗണന നൽകുന്നുണ്ടെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. ഗാന്ധി ജയന്തിയോട് അനുബന്ധിച്ച് രാജ്യത്ത് ഇന്ന് പ്രത്യേക ഗ്രാമസഭകൾ ചേരും. പഞ്ചായത്തുകളെ ശക്തിപ്പെടുത്തുക, പൊതുസേവനങ്ങളും ഗ്രാമീണ ജീവിത നിലവാരവും മെച്ചപ്പെടുത്തുക എന്നിവ സംബന്ധിച്ച ചർച്ചകൾക്കാണ് ഗ്രാമസഭകൾ ചേരുന്നത്. സബ് കി യോജന, സബ് കാ വികാസ് എന്ന പരിപാടിക്ക് ഈ ഗ്രാമസഭകൾ തുടക്കം കുറിക്കുമെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിന് 5 വർഷം നീളുന്ന നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിനും ഇന്ന് തുടക്കമാകും. ക്യാമ്പയിൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യും. 2031 March 30 കേരളത്തെ സമ്പൂർണ്ണ മാലിന്യ വിമുക്ത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് ക്യാമ്പയിൻ ലക്ഷ്യം. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ഇന്ന് വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും. ആഘോഷങ്ങളുടെ സംസ്ഥാനതല പരിപാടികൾ തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിൽ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി സി പി ജോൺ, മേയർ വി വി രാജേഷ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രിയദർശിനി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. ഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണം, ഭിന്നശേഷി കുട്ടികളുടെ ചിത്രരചനാ മത്സരം എന്നിവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. നിയമസഭാ സമുച്ചയത്തിലെ ഗാന്ധി പ്രതിമയിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തും. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ 122-ാം ജന്മവാർഷിക ദിനം ഇന്ന്. 1904 October 2 ഉത്തർപ്രദേശിലെ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ നഗറിലാണ് അദ്ദേഹം ജനിച്ചത്. കൗമാര പ്രായത്തിൽ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിൽ പങ്കുചേർന്ന അദ്ദേഹം 1921 നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെയും ഭാഗമായി. പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ സംസ്ഥാനത്ത് വിദ്യാലയങ്ങളിൽ താരാബദ്ധം പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇത് നടപ്പാക്കുകയെന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഡിജിറ്റൽ സംവിധാനങ്ങൾ ഒരു കുടക്കീഴിൽ വരുമെന്നും കുട്ടികൾക്ക് കൂടുതൽ ലളിതവും കാര്യക്ഷമവുമായ ഡിജിറ്റൽ അനുഭവമാണ് താരാപദ്ധത്തിലൂടെ കൈവരിക്കാൻ കഴിയുകയെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. ഭരണപരിഷ്കാര കമ്മീഷൻ പദവി അലങ്കാരത്തിന് അല്ലെന്ന് നിയുക്ത ചെയർമാൻ ഡോക്ടർ എം കെ മുനീർ പറഞ്ഞു. സംസ്ഥാനത്തിന് ആവശ്യമായതും ഗുണകരവുമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കുമെന്ന് അറിയിച്ച അദ്ദേഹം വി എസ് അച്യുതാനന്ദൻ്റെ കാലത്ത് 14 റിപ്പോർട്ടുകൾ കമ്മീഷൻ സമർപ്പിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉൾപ്പെടെ നടപ്പാക്കിയത് വി എസിൻ്റെ കാലത്തെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണെന്നും ഡോക്ടർ എം കെ മുനീർ കോഴിക്കോട്ട് അറിയിച്ചു. കണ്ണൂർ തളിപ്പറമ്പ് നാടുകാണിയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സൂ സഫാരി പാർക്കുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്ന് മന്ത്രി ഒ ജെ ജനീഷ് അറിയിച്ചു. തളിപ്പറമ്പ് MLA ചെയർമാനായും മൃഗശാലാ വകുപ്പ് സൂപ്രണ്ട് കൺവീനറായും പ്രാദേശിക സമിതിക്ക് രൂപം നൽകിയതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാസർഗോഡ് ജില്ലയിൽ സംസ്ഥാന പുരാവസ്തു വകുപ്പ് പുരാവസ്തു സർവേ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി കാസർകോട്ട് നിന്ന് പി ജഗന്നിവാസൻ.
1: സമ്പന്നമായ ചരിത്രവും സാംസ്കാരിക വൈവിധ്യവുമുള്ള കാസർഗോഡിന്റെ മണ്ണിൽ തെളിഞ്ഞും മറഞ്ഞും കിടക്കുന്ന പുരാവസ്തു ശേഷിപ്പുകളും ചരിത്ര തെളിവുകളും കണ്ടെത്തുക, അവ സമഗ്രമായി ഡോക്യുമെന്റ് ചെയ്യുക, തുടർ പഠനങ്ങൾ നടത്തുക എന്നിവയാണ് ഈ സർവേയുടെ പ്രധാന ലക്ഷ്യം. പ്രാചീന മനുഷ്യവാസത്തിന്റെ തെളിവുകളായ കുടക്കല്ലുകൾ, മുനിയറകൾ, ചെങ്കൽ നിലത്തെ ലിഖിതങ്ങൾ, ചരിത്രപ്രസിദ്ധമായ കോട്ടകൾ എന്നിവയാൽ സമ്പന്നമാണ് കാസർഗോഡ്. ബേക്കൽകോട്ട, ഒമിച്ചിപ്പൊയിൽ, ചീമേനി, അരിയിട്ടപാറ, ബന്തെടുക്ക, മാണിമൂല എന്നിവിടങ്ങളിൽ

0: മുമ്പ് നടന്ന അന്വേഷണങ്ങളിൽ നിന്നും ലഭിച്ച തെളിവുകളാണ് ഇത്തരമൊരു സമഗ്ര പഠനത്തിന് വഴിയൊരുക്കിയത്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കുകയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 2047-ഓടെ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിന്റെ പ്രവർത്തനത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇതിന്റെ ഭാഗമായി ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക റിപ്പോർട്ട് ഇന്ന് രാമേശ്വരം പാമ്പൻ പാലത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ വർഷം ഏപ്രിൽ 6 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത രാമേശ്വരത്തെ നവീകരിച്ച പാമ്പൻപാലം ഇന്ത്യയിലെ ആദ്യത്തെ ലംബ ലിഫ്റ്റ് റെയിൽവേ കടൽപാലമാണ്. ശ്രീലങ്കയുമായി വ്യാപാര ബന്ധം വികസിപ്പിക്കാനാണ് പാമ്പൻപാലം നിർമ്മിച്ചത്. 1870-കളിൽ നിർമ്മാണത്തിന് തുടക്കം കുറിച്ച പാലത്തിന് 143 തൂണുകളുണ്ട്. 2.2 കിലോമീറ്ററാണ് നീളം. 1914 പാമ്പൻപാലം കമ്മീഷൻ ചെയ്തത്. പുതിയ പാലത്തിലെ ലംബ ലിഫ്റ്റിന് 72.5 മീറ്റർ സെൻട്രൽ സ്പാൻ ഉണ്ട്. 99 അപ്രോച്ച് ഗർഡർ നിർമ്മാണത്തിന് മാത്രം 3000-ലധികം ടൺ സ്റ്റീൽ ഉപയോഗിച്ചതായി മധുര ഡിവിഷനിലെ റെയിൽവേ ഉദ്യോഗസ്ഥർ ആകാശവാണിയോട് പറഞ്ഞു. രാജ്യരക്ഷാ വിഭാഗം PRO ആയും DD News മിസോറാമിന്റെ ഡയറക്ടറായും സേവനമനുഷ്ഠിച്ച നാംപി ബൗമാരിന്മായുടെ വിയോഗത്തിൽ രാജ്യരക്ഷാ മന്ത്രാലയം അനുശോചനം അറിയിച്ചു. ഐസ്വാളിന് സമീപമുണ്ടായ വാഹനാപകടത്തിലാണ് അദ്ദേഹവും മുതിർന്ന IAS ഉദ്യോഗസ്ഥനും PIB ഇംഫാൽ ADG ഡോക്ടർ ഇൻഗം പാമയും മറ്റൊരു ഉദ്യോഗസ്ഥനും മരിച്ചത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യൻ ഗെയിംസിൽ 10 സ്വർണവും 23 വെള്ളിയും 33 വെങ്കലവും ഉൾപ്പെടെ 66 മെഡലുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ 8-ാം സ്ഥാനത്ത്. ഹോക്കിയിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ കടന്നു. പുരുഷ ക്രിക്കറ്റിൽ ശ്രീലങ്കയെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ എത്തി. ഗ്രീക്കോ റോമൻ ഗുസ്തിയിൽ പുരുഷന്മാരുടെ 97 കിലോ വിഭാഗത്തിൽ നിതേഷ് സിവാജ് ഇന്ത്യക്കായി വെള്ളി മെഡൽ നേടി. 1962 ശേഷം ആദ്യമായാണ് ഗ്രീക്കോ റോമൻ ഗുസ്തിയിൽ ഒരു ഇന്ത്യൻ താരം ഏഷ്യൻ ഗെയിംസ് മെഡൽ നേടുന്നത്. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റ് ഇന്ന് കൊല്ലത്ത് ആരംഭിക്കും. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. ജപ്പാൻ ഏഷ്യൻ ഗെയിംസിൽ ഇരട്ട വെള്ളി മെഡൽ കരസ്ഥമാക്കിയ തിരുവമ്പാടിയിലെ വിദർശ കെ വിനോദിന് ജന്മനാട്ടിൽ വൈകിട്ട് പൗരാവലി സ്വീകരണം നൽകും. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിലാണ് വരവേൽപ്പ്. കണ്ണൂർ ആറളത്ത് മയക്കുവെടിവെച്ച് പിടികൂടിയ കണ്ണൂർ മഖ്ന എന്ന മോഴയാനയെ വയനാട്ടിലേക്ക് കൊണ്ടുപോയി. ദിവസങ്ങൾ നീണ്ട ശ്രമങ്ങൾക്കൊടുവിലാണ് ആനയെ തളച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ആറളം ഫാമിലെയും പുനരധിവാസ മേഖലയിലെയും ജനങ്ങളെ വർഷങ്ങളായി ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ KM1 എന്ന മോഴയാനയെ ശ്രമകരമായ ദൌത്യത്തിനൊടുവിലാണ് ഇന്നലെ മയക്കുവെടിവെച്ച് പിടികൂടിയത്. മയക്കുവെടിയേറ്റ ആനയെ റോഡിലെത്തിക്കുക അസാധ്യമായിരുന്നു. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പുതിയ റോഡ് നിർമ്മിച്ചാണ് കുങ്കിയാനകളുടെ സഹായത്തോടെ മോഴയാനയെ പുറത്തേക്കെത്തിച്ചത്. മുത്തങ്ങയിൽ പ്രത്യേകം തയ്യാറാക്കിയ ആനക്കുട്ടിലാണ് കണ്ണൂർ മക്കനയെ താമസിപ്പിക്കുക. ആനയുടെ ആരോഗ്യം ഉറപ്പുവരുത്തിയ ശേഷം ട്രാക്ക് ചെയ്യുന്നതിനായി റേഡിയോ കോളർ ഘടിപ്പിച്ച് വയനാട് മേഖലയിലെ വനത്തിൽ തുറന്നുവിടാനാണ് പദ്ധതി.
1: അഖില ഭാരതീയ വിശ്വകർമ്മ മഹാസഭ മാഹി ശാഖ ഗാന്ധിജയന്തി ദിനമായ ഇന്ന് വന്ദ്യമാതാക്കളെ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിക്കും. വൈകിട്ട് 5 ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്യും. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കണ്ണൂർ ജില്ലാ ജനറൽ ബോഡി യോഗവും പൊതുസമ്മേളനവും രാവിലെ തോട്ടടയിൽ ചേരും. ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ TO മോഹൻ MLA ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ 3 കണ്ണൂർ ലിറ്റററി ഫെസ്റ്റ് ഇന്ന് ആരംഭിക്കും. വൈകിട്ട് 5 അടൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. രാവിലെ ആദ്യ സെഷനിൽ ഗാന്ധിജിയുടെ സമകാലിക പ്രസക്തി എന്ന വിഷയത്തിൽ MN കാരശ്ശേരി സംസാരിക്കും. 4 കോട്ടയത്ത് തമ്പുരാൻ കഥകളി മഹോത്സവം ഇന്ന് കണ്ണൂർ മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ ആരംഭിക്കും. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന്റെ കീഴിലെ തഞ്ചാവൂർ സൗത്ത് സോൺ കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന 8 ദിവസത്തെ പരിപാടിയിൽ കോട്ടയം രാജാവിന്റെ കഥകളാണ് പ്രധാനമായും ഉൾപ്പെടുത്തുക. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് ഗാന്ധിജയന്തി. മഹാത്മാഗാന്ധിയുടെ 157-ാം ജന്മവാർഷിക ദിനം രാജ്യം സമുചിതമായി ആഘോഷിക്കുന്നു. യുദ്ധത്തിൻ്റെയും സംഘർഷത്തിൻ്റെയും സാഹചര്യത്തിൽ ഗാന്ധി സന്ദേശം കൂടുതൽ പ്രസക്തമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് ഇന്ന് തുടക്കമാകും. പൊതുവിദ്യാഭ്യാസ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ സംസ്ഥാനത്ത് താരാപഥം പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഏഷ്യൻ ഗെയിംസിൽ 66 മെഡലുകളുമായി ഇന്ത്യ 8-ാം സ്ഥാനത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: ആകാശവാണി അനന്തപുരി FM 101.9.

നമസ്തേ. അനന്തപുരിയിൽ ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം. ചാമരം എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയത്. രചന പൂവച്ചൽ ഖാദർ. സംഗീതം നൽകിയത് എം ജി രാധാകൃഷ്ണൻ.

നമസ്തേ അനന്തപുരിയിലെ ഇന്നത്തെ ചോദ്യം എന്താണെന്ന് അറിയണ്ടേ? ചോദ്യം ഇതാണ്, 2026 72-ാമത് നെഹ്റു ട്രോഫി വള്ളം കളിയുടെ ജേതാക്കൾ ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം.

0: സിഗറ്റ് പരിശീലന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം, സ്മാം ഗ്രൂപ്പുകൾക്കുള്ള കാർഷിക യന്ത്രങ്ങളുടെ ജില്ലാതല വിതരണ ഉദ്ഘാടനം, ഡ്രോൺ പ്രവർത്തനവും സ്മാം പദ്ധതിയെ സംബന്ധിച്ച ഏകദിന ശില്പശാലയും കാർഷിക യന്ത്രങ്ങളുടെ നറുക്കെടുപ്പും സമ്മാന വിതരണവും നടത്തപ്പെടുന്നു. ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന സരോജിനി ദാമോദരൻ ഫൌണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2009 മുതൽ നൽകി വരുന്ന 18th അക്ഷയശ്രീ അവാർഡിനുള്ള അപേക്ഷ ക്ഷണിക്കുന്നു. സംസ്ഥാനതലത്തിൽ 2,00,000 രൂപയും ജില്ലാതലത്തിൽ 50,000 രൂപ വീതമുള്ള 14 അവാർഡുകളും മട്ടുപ്പാവ് സ്കൂൾ കോളേജ് വെറ്ററൻ എന്നീ വിഭാഗങ്ങളിൽ 10,000 രൂപ വീതമുള്ള 33 അവാർഡുകളും ഉണ്ടായിരിക്കും. അപേക്ഷ സ്വീകരിക്കുന്നതിനുള്ള അവസാന തീയതി 30 നവംബർ. 3 വർഷത്തിനുമേൽ പൂർണ്ണമായും ജൈവഭക്ഷണ കൃഷി ചെയ്യുന്നവരെയാണ് അവാർഡിനായി പരിഗണിക്കുന്നത്. വെള്ളക്കടലാസിൽ കൃഷിയുടെ ലഘുവിവരണവും പൂർണ്ണ മേൽവിലാസവും വീട്ടിലെത്തിച്ചേരാനുള്ള വഴിയും ഫോൺ നമ്പരും ജില്ലയും അപേക്ഷയിൽ എഴുതിയിരിക്കണം. ഫോട്ടോകളോ മറ്റ് സർട്ടിഫിക്കറ്റുകളോ അപേക്ഷയോടൊപ്പം അയക്കേണ്ടതില്ല. അപേക്ഷ അയക്കേണ്ട വിലാസം KV ദയാൽ, അവാർഡ് കമ്മിറ്റി കൺവീനർ ശ്രീകോവിൽ മുഹമ്മ PO, ആലപ്പുഴ 688-5252. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക: 9447-114-526, 9446-424-617. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ ജില്ലാ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ ഈ മാസം 14 മുതൽ 16 വരെ സൂക്ഷ്മ ജലസേചനവും ലാൻഡ്സ്കേപ്പിംഗും എന്ന വിഷയത്തിൽ ത്രിദിന പരിശീലന പരിപാടി നടത്തുന്നു. പരിശീലന ഫീസ് 1,500 രൂപ. പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ ഈ മാസം 12 മുൻപായി രജിസ്റ്റർ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 9400-483-754. 2026 റബ്ബർ തോട്ടങ്ങളിൽ റെയിൻ ഗാർഡിംഗും സ്പ്രേയിങ്ങും നടത്തിയതിനുള്ള ധനസഹായത്തിന് റബ്ബർ ഉൽപാദക സംഘങ്ങൾക്ക് അപേക്ഷിക്കാം. റബ്ബർ ബോർഡ് വെബ്സൈറ്റിലുള്ള സർവീസ് പ്ലസ് പോർട്ടൽ വഴി ഈ മാസം 15 വരെ സംഘങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷയോടൊപ്പം ആവശ്യമായ രേഖകളും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഹെക്ടറിന് പരമാവധി 4,000 രൂപ വീതമാണ് ധനസഹായം. വിശദവിവരങ്ങൾക്കായി റബ്ബർ ബോർഡിന്റെ വെബ്സൈറ്റായ www.rubberboard.gov.in സന്ദർശിക്കുകയോ റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസുകൾ, ഫീൽഡ് സ്റ്റേഷനുകൾ വഴിയോ കേന്ദ്ര ഓഫീസിൽ പ്രവർത്തിക്കുന്ന 0481-2576-622 എന്ന കോൾ സെന്റർ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക. കാർഷിക മേഖല വാർത്തകൾ കഴിഞ്ഞു.
1: പ്രിയ ശ്രോതാക്കളെ, നാളെ ഉച്ചയ്ക്ക് 2 മണിക്കുള്ള നേർമൊഴിയിൽ
2: സിനിമ കണ്ട് പഠിക്കുന്നത് അല്ലെങ്കിൽ സിനിമ കണ്ട് നമ്മൾ ഇൻഫ്ലുവൻസ് ആവുന്നതൊക്കെ എൻജി സാറിന്റെ പടങ്ങൾ, ഉദയകൃഷ്ണ ചേട്ടൻ എഴുതിയ പടങ്ങളും മമ്മൂക്കിയും മോഹൻലാലും, അങ്ങനെയാണ് നമ്മൾ സിനിമയിലോട്ട് വരുന്നത്. ഇതിൽ എനിക്ക് ഭയങ്കര ലോട്ടറി ആയിരുന്നു. ഈ 3 പേരോട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി ലോ ആൻഡ് ഓർഡർ എന്നുള്ള സിനിമയിൽ.
1: അഭിനേതാവും തിരക്കഥാകൃത്തുമായ ആനന്ദ് മന്മഥനുമായി അഭിമുഖം. മറക്കാതെ കേൾക്കൂ നാളെ ഉച്ചയ്ക്ക് 2 മണിക്കുള്ള നേർമൊഴിയിൽ.
3: നമസ്തേ. അനന്തപുരയിൽ ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം. ഡ്രീംസ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: ഇന്ന് ഒക്ടോബർ 2. ചരിത്രത്തിൽ ഈ ദിവസത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് അറിയണ്ടേ? ഇതാ
1: ചരിത്രത്തിൽ ഇന്ന്.
2: ഭാരതത്തിന്റെ രാഷ്ട്രപിതാവായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഒക്ടോബർ 2 ഇന്ത്യയിൽ വിപുലമായ രീതിയിൽ ഗാന്ധിജയന്തിയായി ആഘോഷിക്കുന്നു. നിസ്സഹകരണ പ്രസ്ഥാനം മുതൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം വരെയുള്ള നിരവധി സമരങ്ങൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു. അഹിംസയിലൂന്നിയ അദ്ദേഹത്തിന്റെ സമരമുറകളെ മാനിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭ ഈ ദിവസം അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്നുണ്ട്. ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹാദൂർ ശാസ്ത്രി 1904 ഒക്ടോബർ 2 ഉത്തർപ്രദേശിലെ മുഗൾ സറായിൽ ജനിച്ചു. ജവഹർലാൽ നെഹ്റുവിന്റെ നിര്യാണത്തിന് ശേഷം 1964 ജൂൺ മുതൽ 1966 ജനുവരി വരെ അദ്ദേഹം ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധസമയത്ത് രാജ്യത്തെ

0: സൈനികർക്കും കർഷകർക്കും ആവേശം പകരാൻ അദ്ദേഹം നൽകിയ ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഇന്നും ഇന്ത്യയിൽ ഏറെ പ്രശസ്തമാണ്. മരണാനന്തരം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. ഈ ബഹുമതി മരണാനന്തരമായി ലഭിക്കുന്ന ആദ്യ വ്യക്തി കൂടിയാണ് അദ്ദേഹം. 1966 ജനുവരി 10 പാകിസ്ഥാനുമായി താഷ്കെന്റ് കരാറിൽ ഒപ്പിട്ടതിന് തൊട്ടുപിന്നാലെ ജനുവരി 11 ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കെന്റിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു. ഡൽഹിയിലെ അദ്ദേഹത്തിന്റെ സ്മാരകം വിജയ്ഘട്ട് എന്ന് അറിയപ്പെടുന്നു. ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്ന രാജാ രവിവർമ്മ അന്തരിച്ചത് 1906 ഒക്ടോബർ 2. കേരളം കണ്ട ഇക്കാലത്തെയും മികച്ച ചിത്രകാരന്മാരിൽ ഒരാളായ രാജാ രവിവർമ്മയാണ് ഇന്ത്യൻ പുരാണ കഥാപാത്രങ്ങൾക്ക് യൂറോപ്യൻ ശൈലിയിലുള്ള ദൃശ്യരൂപം നൽകിയത്. പശ്ചിമ ആഫ്രിക്കൻ രാജ്യമായ ഗിനിയ ഫ്രഞ്ച് കോളനി ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതും റിപ്പബ്ലിക്കായി മാറിയതും 1958 ഒക്ടോബർ 2. 1979 ഒക്ടോബർ 2 ദക്ഷിണ റെയിൽവേയുടെ കീഴിൽ തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ ഔദ്യോഗികമായി രൂപീകൃതമായത്. കേരളത്തിലെ റെയിൽവേ ഗതാഗതത്തിന്റെ വികസനത്തിൽ അതീവ പ്രാധാന്യമുള്ള ഒരു നാഴികക്കല്ലായിരുന്നു ഇത്. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയും പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന കെ കാമരാജ് 1975 ഒക്ടോബർ 2 അന്തരിച്ചത്. സ്കൂളുകളിൽ ഉച്ചഭക്ഷണ പദ്ധതി നടപ്പിലാക്കി വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച നേതാവായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കിങ് മേക്കർ എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെട്ടു. 1903 ജൂലൈ 15 ജനിച്ച അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന നൽകി ആദരിച്ചു. ഗാന്ധിജയന്തി ദിനത്തിൽ തന്നെയാണ് അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞത്. 2014 ഒക്ടോബർ 2 കേന്ദ്ര സർക്കാർ ദേശീയ തലത്തിൽ സ്വച്ഛ് ഭാരത് മിഷൻ ആരംഭിച്ചത്. ശുചിത്വ ഭാരതം കെട്ടിപ്പടുക്കുക എന്ന ഗാന്ധിജിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനാണ് ഈ പദ്ധതി ലക്ഷ്യമിട്ടത്. തുറസായ സ്ഥലങ്ങളിലെ മലമൂത്ര വിസർജനം അവസാനിപ്പിക്കുകയും മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കുകയുമായിരുന്നു പ്രധാന ഉദ്ദേശ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ രാജ്ഘട്ടിൽ വെച്ചാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. രാജ്യത്തുടനീളം വലിയൊരു ജനകീയ ശുചിത്വ പ്രസ്ഥാനമായി മാറാൻ ഈ പദ്ധതിക്ക് സാധിച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യ ഇന്ത്യൻ ഗവർണറായ സി ഡി ദേശ്മുഖ് എന്ന ചിന്താമൻ ദ്വാരകാനാഥ് ദേശ്മുഖ് അന്തരിച്ചത് 1982 ഒക്ടോബർ 2. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന്റെ ചെയർമാനായും സ്വതന്ത്ര ഇന്ത്യയുടെ മൂന്നാമത്തെ ധനകാര്യമന്ത്രിയായും പ്രവർത്തിച്ച അദ്ദേഹം 1975 പത്മവിഭൂഷൺ നേടി. 1959 രാമൺ മാഗ്സസെ പുരസ്കാരവും ലഭിച്ചു.
1: ചരിത്രത്തിൽ ഇന്ന്
2: അടുക്കളയിലെ സൂപ്പർ സ്റ്റാറായ മിക്സർ ഗ്രൈൻഡറുകൾക്ക് ആകർഷകമായ ഓഫറുകളുമായി പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
3: പഴയ മിക്സി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നേടാം 1234 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യം. കൂടാതെ എല്ലാ മിക്സർ ഗ്രൈൻഡർ ഫുഡ് പ്രോസസർ ജ്യൂസർ പർച്ചേസിനുമൊപ്പം നേടാം നോൾട്ടയുടെ വെജിറ്റബിൾ പുഷ് ചോപ്പർ തികച്ചും സൗജന്യമായി.
2: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
4: വല്ലത്ത് ഗുഡ് ഇംഗ്ലീഷ് എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40. പ്രായോജകർ വല്ലത്ത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം, കൊച്ചി.
5: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
6: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: സമയം 7:15. ഇപ്പോൾ കേൾക്കാം ആയുരാരോഗ്യം.
1: ആയുരാരോഗ്യത്തിൽ ഇന്ന് ബ്ലഡ് സോർ അല്ലെങ്കിൽ പ്രഷർ സോർ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഡോക്ടർ മുഹമ്മദ് യാസിൻ എ സംസാരിക്കുന്നു.
2: കൃത്യമായ പരിചരണം നൽകിയില്ലെങ്കിൽ രോഗിക്ക് താങ്ങാൻ കഴിയാത്ത വേദനയും ഇൻഫെക്ഷനും ഉണ്ടാകാൻ ഇത് കാരണമാകും. പലപ്പോഴും രോഗിയുടെ ജീവന് തന്നെ ഇത് ഭീഷണിയാകാറുണ്ട്. എന്താണ് ബ്ലഡ് സോർ എന്നും അത് വരാതെ എങ്ങനെ തടയാമെന്നും വന്നാൽ എങ്ങനെ ശാസ്ത്രീയമായി ചികിത്സിക്കാമെന്നും നമുക്ക് മനസ്സിലാക്കാം. എന്താണ് ബ്ലഡ് സോർ? എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്? പ്രധാനമായും 4 കാരണങ്ങളാണ് ഇതിന് പിന്നിലുള്ളത്: മർദ്ദം, ഉരസൽ, ഈർപ്പം, പിന്നെ ഷിയർ. ഒരാൾ ഒരേ കിടപ്പിൽ ദീർഘനേരം കിടക്കുമ്പോൾ അയാളുടെ ശരീരഭാരം കാരണം എല്ലുകൾക്കും കിടക്കയ്ക്കും ഇടയിലുള്ള ചർമ്മത്തിലേക്കും പേശികളിലേക്കുമുള്ള രക്തയോട്ടം തടസ്സപ്പെടുന്നു. രക്തയോട്ടം നിലയ്ക്കുമ്പോൾ ആ ഭാഗത്തെ കോശങ്ങൾക്ക് ആവശ്യമായ ഓക്സിജനും പോഷണവും ലഭിക്കാതെ വരികയും കോശങ്ങൾ നിർജ്ജീവമായി അവിടെ വ്രണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. നട്ടലിൻ്റെ താഴ്ഭാഗം അഥവാ സേക്രം, ഇടുപ്പല്ല്, ഉപ്പുറ്റി, തോൾപ്പലക, മുഴങ്കൈ, തലയുടെ പിൻഭാഗം എന്നിങ്ങനെ എല്ലുകൾ ഉന്തി നിൽക്കുന്ന ഭാഗങ്ങളിലാണ് ബ്ലഡ് സോർ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. പ്രമേഹമുള്ളവരിലും പോഷകാഹാരക്കുറവുള്ളവരിലും രക്തയോട്ടം സ്വാഭാവികമായും കുറവായതിനാൽ ഇവർക്ക് ബ്ലഡ് സോർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബ്ലഡ് സോർ ഒറ്റ ദിവസം കൊണ്ട് പെട്ടെന്ന് രൂപപ്പെടുന്ന ഒന്നല്ല. ഇതിൻ്റെ ലക്ഷണങ്ങളെ പ്രധാനമായും 4 ഘട്ടങ്ങളായി തിരിക്കാം. ഇത് കൃത്യമായി തിരിച്ചറിയാൻ പരിചരിക്കുന്നവർക്ക് കഴിയണം. ചർമ്മത്തിലുണ്ടാകുന്ന ചുവപ്പാണ് ആദ്യ ഘട്ടം. ഈ ഭാഗത്ത് വിരലുകൊണ്ട് അമർത്തിയാൽ സാധാരണ ചർമ്മം പോലെ വിളറി വെളുക്കില്ല. ഈ ഭാഗത്ത് ചൂടോ വേദനയോ തടിപ്പോ അനുഭവപ്പെടാം. ഈ ഘട്ടത്തിൽ തന്നെ കണ്ടെത്തിയാൽ ഇത് പൂർണ്ണമായും മാറ്റാൻ കഴിയും. 2 ഘട്ടത്തിൽ തൊലിപ്പുറത്ത് ചെറിയ കുമിളകൾ രൂപപ്പെടുകയോ തൊലി പോയി ചെറിയൊരു മുറിവായി മാറുകയോ ചെയ്യുന്നു. 3 ഘട്ടത്തിൽ മുറിവ് തൊലിയും കടന്ന് ആഴത്തിൽ ഉള്ളിലെ കൊഴുപ്പ് പാളികളിലേക്ക് എത്തുന്നു. ഇത് കാണാൻ ഒരു കുഴി പോലെ തോന്നും. ഈ ഘട്ടത്തിൽ വേദന വളരെ കൂടുതലായിരിക്കും. 4 ഘട്ടമാണ് ഏറ്റവും ഗുരുതരമായ അവസ്ഥ. മുറിവ് പേശികളും ഞരമ്പുകളും കടന്ന് എല്ലുകൾ വരെ പുറത്തു കാണുന്ന രീതിയിൽ ആഴത്തിലുള്ളതാകുന്നു. പലപ്പോഴും ഈ ഭാഗത്തെ നാഡികൾ നശിച്ചു പോകുന്നതുകൊണ്ട് രോഗിക്ക് വലിയ വേദന അനുഭവപ്പെട്ടെന്ന് വരില്ല. എന്നാൽ അണുബാധ വളരെ വേഗത്തിൽ ശരീരമാസകലം പടരാൻ ഇത് കാരണമാകും. ബ്ലഡ് സോർ വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ എളുപ്പം അത് വരാതെ നോക്കുന്നതാണ്. പ്രതിരോധത്തിനായി ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1. പൊസിഷൻ മാറ്റുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും രോഗിയുടെ കിടപ്പിലെ പൊസിഷൻ മാറ്റിക്കൊടുക്കണം. മലർന്നു കിടക്കുന്ന രോഗിയെ വശങ്ങളിലേക്ക് ചരിച്ചു കിടത്തുക. സാധാരണ കിടക്കകൾക്ക് പകരം പ്രഷർ വ്യത്യാസപ്പെടുന്ന എയർ ബെഡുകളോ വാട്ടർ ബെഡുകളോ ഉപയോഗിക്കുന്നത് മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. എന്നാൽ എയർ ബെഡ് ഉണ്ട് എന്നതുകൊണ്ട് 2 മണിക്കൂർ കൂടുമ്പോൾ തിരിച്ചു കിടത്തേണ്ടതില്ല എന്ന് വിചാരിക്കരുത്. അടുത്ത പ്രധാനപ്പെട്ട കാര്യം ചർമ്മ സംരക്ഷണമാണ്. രോഗിയുടെ ശരീരം എപ്പോഴും വൃത്തിയായും ഈർപ്പമില്ലാതെയും സൂക്ഷിക്കുക. മലമൂത്ര വിസർജനം നിയന്ത്രിക്കാൻ കഴിയാത്തവരിൽ ഡയപ്പർ മാറ്റുന്നത് വൈകുന്നത് ചർമ്മം പെട്ടെന്ന് നശിക്കാനും ബ്ലഡ് സോർ ഉണ്ടാകാനും കാരണമാകും. മുറിവുകൾ ഉണങ്ങാനും കോശങ്ങൾ നിർമ്മിക്കാനും പ്രോട്ടീൻ വളരെ അത്യാവശ്യമാണ്. അതിനാൽ രോഗിയുടെ ഭക്ഷണത്തിൽ ആവശ്യത്തിന് പ്രോട്ടീനും ജലാംശവും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ബ്ലഡ് സോർ രൂപപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സ്വയം ചികിത്സിക്കാൻ നിൽക്കരുത്. 1 മർദ്ദം കുറയ്ക്കുകയും സ്കിൻ ക്രീമുകൾ ഉപയോഗിക്കുകയും ചെയ്താൽ മതിയാകും. എന്നാൽ അതിന് മുകളിലേക്കുള്ള ഘട്ടങ്ങളിൽ കൃത്യമായ നഴ്സിംഗ് കെയർ ആവശ്യമാണ്. മുറിവിലെ പഴുപ്പും നശിച്ച കോശങ്ങളും നീക്കം ചെയ്യുക അഥവാ ഡീബ്രേഡ്മെന്റാണ് പ്രധാന ചികിത്സ. മുറിവിലെ ഈർപ്പം നിലനിർത്തിക്കൊണ്ട് പെട്ടെന്ന് ഉണങ്ങാൻ സഹായിക്കുന്ന ഹൈഡ്രോക്ലോയിഡ്, ആൽജിനേറ്റ് തുടങ്ങിയ ആധുനിക ഡ്രസ്സിംഗ് രീതികൾ ഇന്ന് ലഭ്യമാണ്. ആവശ്യമെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആന്റിബയോട്ടിക്കുകൾ നൽകേണ്ടി വരും.
1: ആയുരാരോഗ്യത്തിൽ ഇന്ന് ബ്ലഡ് സോർ അല്ലെങ്കിൽ പ്രഷർ സോർ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ മുഹമ്മദ് യാസിൻ എ.
0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല. സ്പാനിഷ് മസാല എന്ന ചിത്രത്തിനു വേണ്ടി കാർത്തിക്കും ശ്രേയാ ഘോഷാലും പാടിയ ഗാനമിന് കേൾക്കാം. രചന R. വേണുഗോപാൽ, സംഗീതം വിദ്യാസാഗർ.

0: ഗ്രാമകേരളം
1: മഹാത്മജിയും ഗ്രാമസ്വരാജും.
2: മഹാകവി വള്ളത്തോളിന്റെ രചനയിൽ നിന്നൊരു ഭാഗത്തിൽ നിന്ന് ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം.

അഹിംസാ ദിനത്തിന്റെ ആചരണവും ഇന്നാണ്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ച് 1948 ജനുവരി 30 ഈ ലോകത്തോട് അദ്ദേഹം വിട പറഞ്ഞു. ഭാരത ചൈതന്യത്തിന്റെ കെടാവിളക്കാണ്, എക്കാലവും ലോകാരാധ്യനാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാഗാന്ധി. ഗ്രാമങ്ങളുടെ ഉത്ഥാനവും ഗ്രാമീണ ജനതയുടെ ശ്രേയസ്സുമായിരുന്നു അദ്ദേഹത്തിന്റെ കർമ്മപഥത്തിന്റെ ലക്ഷ്യം. ഓരോ ഗ്രാമവും സ്വയം പര്യാപ്തമാകണമെന്നും ഭക്ഷണവും വസ്ത്രവുമടക്കം മറ്റൊന്നിനും മറ്റു പ്രദേശങ്ങളിൽ ഉള്ളവരെ ആശ്രയിക്കരുതെന്നും അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. ഓരോ ഗ്രാമീണനും എന്തെങ്കിലും തൊഴിലിൽ ഏർപ്പെടണമെന്നും അതിൽ നിന്നുമുള്ള വരുമാനം ജീവിതം രൂപപ്പെടുത്തുന്നതിന് അടിസ്ഥാനമായി സ്വീകരിക്കണമെന്നും അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. ഗ്രാമീണ ചെറുകിട വ്യവസായങ്ങൾ, കൈത്തറി, കുടിൽ വ്യവസായങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കപ്പെടണം. ഗാന്ധിയൻ ആശയങ്ങൾ നടപ്പാക്കണമെങ്കിൽ മറ്റു ചിലതുകൂടി ഓർക്കേണ്ടതുണ്ടെന്ന് ഭാരതത്തിലെ നിസ്വരും നിരാലംബരുമായ ജനതയോട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു. അതാണ് അഹിംസയും സഹകരണവും. തിരുവിതാംകൂറിന്റെ ഭാഗമായ ഓണാട്ടുകരയിലെ ഒരു ഗ്രാമമാണ് പത്തിയൂർ. മറ്റു പ്രദേശങ്ങളെപ്പോലെ തന്നെ ഫലഭൂയിഷ്ഠ മണ്ണാണ് പത്തിയൂരിന്റെ സ്വത്ത്. അച്ചൻകോവിലാറിന്റെ സാമീപ്യം പത്തിയൂരിനെയും പരിസര പ്രദേശങ്ങളെയും വിളകൾ കൊണ്ട് സമ്പന്നമാക്കി. ആറ്റുവെള്ളം നിരവധി തോടുകളിലൂടെ ഒഴുകി പുഞ്ചയിലും എത്തിച്ചേരുന്നു. ഇത് ഇരിപ്പുനിലങ്ങളെയും കൃഷിക്ക് ഉപയുക്തമാക്കുന്നു. പുരയിടവും നിലവും ചേർന്ന വിസ്തൃതമായ ദേശം മറ്റേതു നാടിനെയും പോലെ പത്തിയൂരിന്റെയും സവിശേഷതയാണ്. ഗ്രാമീണ മേഖലയിലെ ചെറുകിട സംരംഭമാണ് കയറിൻ്റെയും കയർ ഉൽപ്പന്നങ്ങളുടെയും നിർമ്മാണം. നാളികേരത്തിൻ്റെ തൊണ്ടാണ് ഇതിന് അടിസ്ഥാന ഘടകം. പച്ചത്തൊണ്ട് ശേഖരിച്ച് കായൽ തീരങ്ങളിൽ മൂടും, കൊല്ലി മൂടുക എന്നാണ് പറയുന്നത്. ഈ തൊണ്ട് 6 മാസം കഴിഞ്ഞാണ് വെള്ളത്തിൽ നിന്നെടുക്കുന്നത്. തൊണ്ട് പോളകീറി തല്ലി ചകിരിയാക്കും. ചകിരിപിരി യന്ത്രത്തിന് റാട്ട് എന്നാണ് പറയുന്നത്. പ്രധാനമായും സ്ത്രീ തൊഴിലാളികളാണ് ഈ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. 2 പേര് റാട്ടു കറക്കും, ഒരാൾ കയറു പിരിക്കും. ഉപ്പുവെള്ളത്തിൽ മൂടുന്ന തൊണ്ട് 6 മാസം കഴിഞ്ഞെടുത്ത് തല്ലിപ്പിരിക്കുന്ന കയറിന് ഗുണനിലവാരം കൂടും. സ്വർണത്തിന്റെ നിറമാകും കയറിന്. അതുകൊണ്ടാണ് സ്വർണനൂൽ എന്ന മറ്റൊരു പേരുകൂടി ആറാട്ടുപുഴ തുടങ്ങിയ പ്രദേശങ്ങളിൽ കയറിനുണ്ടായിരുന്നു. ഗ്രാമീണ ഭാരതവും വിശിഷ്യ കാർഷിക കേരളവും മഹാത്മജിയോട് ഏറെ കടപ്പെട്ടിരിക്കുന്നു. അതാണ് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ മഹാത്മജി എന്നു വിളിച്ച ബാപ്പുവിന്റെ വർത്തമാനകാല സന്ദേശം. മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് എഴുതിയ ഗാന്ധിയെക്കുറിച്ചുള്ള കവിതയുടെ ഒരു ഭാഗം കൂടി കേൾക്കാം.

0: മഹാത്മജിയും ഗ്രാമസ്വരാജും, രചന പത്തിയൂർ ശ്രീകുമാർ, ആഖ്യാനം കുരിപ്പുഴ സജീവ്, നിർവഹണം ജി സന്തോഷ് കുമാർ, നിർവഹണ സഹായം മിനി ജി എസ്.
1: MRT Home Needs in Brass Mela.
2: Cookwares, Pooja Articles, Home Decors. Marketile ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച ഡിസ്കൗണ്ടുകളോടെ 5000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും അട്രാക്റ്റീവ് ക്യാഷ് ഡിസ്കൗണ്ട്സ്.
3: ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻസ് അപ്ലൈ. MRT Home Needs, മെയിൻ റോഡ്, ചാല.
4: ഇനി ഒരു ഗാനം കേൾക്കാം. അനുഗ്രഹീതൻ ആന്റണി എന്ന ചിത്രത്തിന് വേണ്ടി ഹരിശങ്കർ പാടിയത്. രചന മനു മഞ്ജിത്, സംഗീതം അരുൺ മുരളീധരൻ.

0: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: തൊഴിൽ ദർശനം.
4: കൊൽക്കത്തയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 17 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും സീനിയർ സൂപ്രണ്ട് 1, കൌൺസിലർ 1, ജൂനിയർ എഞ്ചിനീയർ സിവിൽ 1, നഴ്സിംഗ് അസിസ്റ്റന്റ് 1, ജൂനിയർ ഓഫീസ് അസിസ്റ്റന്റ് MS 2, ജൂനിയർ അസിസ്റ്റന്റ് MS 10, അറ്റൻഡന്റ് 1. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 19 ഒക്ടോബർ. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://apply.iiscrkol.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://

0: അപ്ലൈ ഡോട്ട് ഐ ഐ എസ് ഇ ആർ കെ ഒ എൽ ഡോട്ട് എ സി ഡോട്ട് ഐ എൻ. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ റൈറ്റ്സ് ലിമിറ്റഡിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 3 വിജ്ഞാപനങ്ങളിലായി 36 ഒഴിവുണ്ട്. വിജ്ഞാപന നമ്പർ RG-35/26-RG-45/26. തസ്തികകളും ഒഴിവും. മാനേജർ 11, ഡിസൈൻ എഞ്ചിനീയർ ലോങ് സ്പാൻ ബ്രിഡ്ജസ് 1, ഡിസൈൻ എഞ്ചിനീയർ ബ്രിഡ്ജസ് 6, ഡിസൈൻ എഞ്ചിനീയർ മെട്രോ സ്റ്റേഷൻസ് 1, മാനേജർ 11, അസിസ്റ്റന്റ് മാനേജർ 18. യോഗ്യത: എഞ്ചിനീയറിംഗ് ബിരുദവും ബന്ധപ്പെട്ട മേഖലയിൽ 5 വർഷത്തെ പ്രവൃത്തി പരിചയവും. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ 25. വിജ്ഞാപന നമ്പർ RG-25/R1-25/RG-28/RG-21. തസ്തികകളും ഒഴിവും. സീനിയർ മാനേജർ 1, അസിസ്റ്റന്റ് മാനേജർ 4. യോഗ്യത: സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദവും മറൈൻ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് ഓഷ്യൻ സ്ട്രക്ചേഴ്സ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് കോസ്റ്റൽ എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദം. അസിസ്റ്റന്റ് മാനേജർക്ക് 2 വർഷത്തെയും സീനിയർ മാനേജർക്ക് 8 വർഷത്തെയും പ്രവൃത്തി പരിചയം ഉണ്ടാവണം. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ 8. വിജ്ഞാപന നമ്പർ RG-30/26, അസിസ്റ്റന്റ് മാനേജർ, ഒഴിവ് 2. യോഗ്യത: സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദവും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 8. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.rights.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.rights.com. കൊൽക്കത്ത ആസ്ഥാനമായുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ് വിവിധ വിഷയങ്ങളിലായി 43 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിഷയങ്ങളും ഒഴിവും: ഇൻഡസ്ട്രിയൽ സേഫ്റ്റി 3, ജിയോളജി 6, ഇലക്ട്രിക്കൽ 8, മെക്കാനിക്കൽ 6, സിവിൽ 4, മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസസ് 4, എൻവയോൺമെന്റൽ മാനേജ്മെന്റ് 2, മിനറൽ പ്രോസസിംഗ് 3, ഫിനാൻസ് 3, സർവേ 3, ഹ്യൂമൻ റിസോഴ്സ് 1. യോഗ്യത: ബിരുദാനന്തര ബിരുദം, ബിഇ, ബിടെക്, എംടെക്, ഡിപ്ലോമ, പിജി ഡിപ്ലോമ, എംബിഎ, സിഎ, എംബിബിഎസ്, പ്രവൃത്തി പരിചയവും. അഭിമുഖത്തിലൂടെയാണ് തിരഞ്ഞെടുപ്പ്. അപേക്ഷാ ഫീസ് 500 രൂപ. എസ്സി, ഭിന്നശേഷിക്കാർ എന്നിവർക്ക് ഫീസില്ല. ഓൺലൈനായി ഫീസ് അടയ്ക്കണം. അപേക്ഷ ഓൺലൈനായി അയക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.hindustancopper.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.hindustancopper.com. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 5.
1: തൊഴിൽ ദർശനം.
2: പ്രിയ ശ്രോതാക്കളെ, നാളെ ഉച്ചയ്ക്ക് 2 മണിക്കുള്ള നേർമൊഴിയിൽ
3: സിനിമ കണ്ട് പഠിക്കുന്നത് അല്ലെങ്കിൽ സിനിമ കണ്ട് നമ്മൾ ഇൻഫ്ലുവൻസ് ആവുന്നതൊക്കെ എൻ ജി സാറിന്റെ പടങ്ങൾ, ഉദയകൃഷ്ണ ചേട്ടൻ എഴുതിയ പടങ്ങളും മമ്മൂക്കിയും മോഹൻലാലും, അങ്ങനെയാണ് നമ്മൾ സിനിമയിലോട്ട് വരുന്നത്. ഇതിൽ എനിക്ക് ഭയങ്കര ലോട്ടറി ആയിരുന്നു. ഈ 3 പേരോട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി ലോ ആൻഡ് ഓർഡർ എന്നുള്ള സിനിമയിൽ.
2: അഭിനേതാവും തിരക്കഥാകൃത്തുമായ ആനന്ദ് മന്മഥനുമായി അഭിമുഖം. മറക്കാതെ കേൾക്കൂ നാളെ ഉച്ചയ്ക്ക് 2 മണിക്കുള്ള നേർമൊഴിയിൽ.
4: സമ്മർ ഇൻ ബത്ലഹേം എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും സംഘവും പാടിയ ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക്. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി പള്ളിപ്പുറം കണ്ണാശുപത്രിക്ക് സമീപം.
1: അമിത രക്തസമ്മർദ്ദത്തിനുള്ള മരുന്ന് സ്വയം നിർത്തുന്നത് എത്രത്തോളം അപകടകരമാണ്? രക്താതി സമ്മർദ്ദത്തെ നിശബ്ദ കൊലയാളി എന്ന് വിളിക്കാൻ കാരണമെന്ത്? ഡോക്ടർ ജ്യോതി വിജയ് സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: അവതരിപ്പിക്കുന്നത് ഡോക്ടർ എൻ അനിൽകുമാർ.
1: വാക്യഘടനയിൽ വരാവുന്ന തെറ്റുകൾ അനവധിയാണ്. അർത്ഥസന്ദേഹവും ആശയവൈരുദ്ധ്യവുമുള്ള ധാരാളം വാക്യങ്ങൾ പത്രമാസികകളിലും പ്രഭാഷണങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നു. വളരെ ശ്രദ്ധയോടെ നിരീക്ഷിച്ചെങ്കിലേ അത്തരം തെറ്റുകൾ തിരിച്ചറിയാനും ഭാഷാശൈലി ശുദ്ധമാക്കാനും കഴിയൂ. വാക്യങ്ങളിലെ വൈകല്യത്തിന്റെ സ്വഭാവം മനസ്സിലായാൽ തിരുത്താൻ എളുപ്പമാണ്. ഒരേ അർത്ഥം സൂചിപ്പിക്കുന്ന രണ്ട് പദങ്ങൾ അടുത്തടുത്ത് പ്രയോഗിക്കുന്ന രീതി പലരും പിന്തുടരുന്നത് കാണാം. എല്ലാ തിങ്കളാഴ്ച തോറും ഏകദേശം 100 കുട്ടികൾ, ഉദ്ദേശം 10 കടകൾ, വെറും ജലപാനം മാത്രം നടത്തി, നിത്യവും രാവിലെ പതിവായി നടക്കാറുണ്ട് എന്നീ വാക്യങ്ങൾ കേൾക്കുമ്പോൾ ആദ്യ ശ്രവണത്തിൽ എന്താണിതിൽ തെറ്റെന്ന് തോന്നാം. സൂക്ഷ്മമായി വിലയിരുത്തുമ്പോൾ ഒരേ അർത്ഥം സൂചിപ്പിക്കാൻ രണ്ട് പദങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് കാണാനാകുന്നു. ശാബ്ദ പൗനരുക്തമെന്ന ഈ ദോഷമാണ് വാക്യത്തിനിവിടെ വൈകല്യമുണ്ടാക്കുന്നത്. അത്തരം ശബ്ദങ്ങളിലൊന്ന് ഒഴിവാക്കിയാൽ വാക്യം ശരിയാകും. എല്ലാ തിങ്കളാഴ്ച തോറും എന്ന വാക്യം എല്ലാ തിങ്കളാഴ്ചയും അല്ലെങ്കിൽ തിങ്കളാഴ്ച തോറും എന്നു മാറ്റിയാൽ ശരിയായി. ഏകദേശം 100 കുട്ടികൾ എന്ന വാക്യം 100 കുട്ടികൾ അല്ലെങ്കിൽ ഏകദേശം 100 കുട്ടികൾ എന്ന് തിരുത്തിയാൽ ശരിയാകും. വെറും ജലപാനം മാത്രം നടത്തി എന്ന വാക്യം വെറും ജലപാനം നടത്തി അല്ലെങ്കിൽ ജലപാനം മാത്രം നടത്തി എന്ന് തിരുത്തിയാൽ മതി. സംഭാഷണത്തിൽ കടന്നു വരുന്ന ഇത്തരം തെറ്റുകൾ ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാം. മകന്റെ ഭാവിയെപ്പറ്റിയോർത്ത് അമ്മ ദുഃഖിതയാണ്, ഇന്നലെ മുതൽ പെയ്തു തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ് എന്നീ വാക്യങ്ങൾ കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നാവുന്നതാണ്. എന്നാൽ പറയാതെ സിദ്ധിക്കുന്ന കാര്യം എടുത്തു പറയേണ്ടതില്ല. മകന്റെ ഭാവിയോർത്ത് അമ്മ ദുഃഖിതയാണ്, ഇന്നലെ തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ് എന്നിങ്ങനെ പറയുമ്പോൾ വാക്യം കുറേക്കൂടി ഭംഗിയായി, ആർദ്ധ പൗനരുക്തമെന്ന ദോഷം മാറിക്കിട്ടുകയും ചെയ്യുന്നു. രാത്രികാലങ്ങളിൽ തനിച്ചു നടക്കാൻ സ്ത്രീകൾ ഭയപ്പെടുന്നു. ഉച്ചനേരത്തുറങ്ങരുത് എന്നിങ്ങനെ പറയാതെ രാത്രി തനിച്ചു നടക്കാൻ സ്ത്രീകൾ ഭയപ്പെടുന്നു, ഉച്ചയ്ക്കുറങ്ങരുത് എന്ന് പറഞ്ഞാൽ മതി. കാലം, സമയം, നേരം എന്നീ പദങ്ങൾ അർത്ഥസിദ്ധമാകുമ്പോൾ പ്രയോഗിക്കേണ്ടതില്ല. ഒഴിവാക്കേണ്ടതൊഴിവാക്കി വാക്യങ്ങൾ പറയാനും എഴുതാനും ശീലിക്കുന്നതാണ് നല്ലത്. കാര്യങ്ങൾ വ്യക്തമാകാനും സംക്ഷിപ്തമാകാനും അത് സഹായകമാണ്.
0: നല്ല മലയാളം അവതരിപ്പിച്ചത് ഡോക്ടർ എൻ അനിൽകുമാർ.
2: പ്രേം പൂജാരി എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയത് രചന ONV കുറുപ്പ്, സംഗീതം ഉദ്ധം സിംഗ്.

0: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
1: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: വല്ലത്ത്, ഇതാ ഒരു ചോദ്യം. എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1-2. പ്രായോജകർ വല്ലത്ത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം, കൊച്ചി.
4: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
5: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ. ഫോൺ 9444-73-41-484.
6: നഗരപുരാണം.
7: കൊല്ലവർഷം 1202 കടന്നിരിക്കുകയാണ് നാം. കൊല്ലവർഷത്തിലെ കൊല്ലത്തിൽ തന്നെയുണ്ട് നഗരത്തിന്റെ അത്ര തന്നെ പഴക്കമുള്ള ഒരു ചരിത്രം. കൊല്ലം പട്ടണത്തിലെ രാമേശ്വരം ക്ഷേത്രത്തിലെ ശിലാലിഖിതത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ 1200 ചരിത്രമേ ഈ നഗരത്തിനുള്ളൂ എന്ന് ചോദിച്ചാൽ അതല്ല, അത് ചരിത്രത്തിലെ ഒരു നാഴികക്കല്ല് മാത്രം. 825 ഉദയമാർത്താണ്ഡവർമ്മ എന്ന തിരുവിതാംകൂർ രാജാവാണ് കൊല്ലവർഷം ആരംഭിച്ചതെന്നാണ് ചരിത്ര പണ്ഡിതന്മാരുടെ അഭിപ്രായം. അതിനു മുമ്പ് ഇവിടെ എത്തിയ വിദേശ സഞ്ചാരികൾ കൊല്ലത്തെക്കുറിച്ചും അതിന്റെ പ്രൌഢിയെക്കുറിച്ചും കുറിച്ചിട്ടുണ്ട്. 1 ഇവിടം സന്ദർശിച്ച പ്ലിനി, 2 ടോളമി തുടങ്ങിയവരെല്ലാം ഇവിടുത്തെ തുറമുഖത്തെക്കുറിച്ചും കുരുമുളകിന്റെ മേന്മയെക്കുറിച്ചുമെല്ലാം പരാമർശിക്കുന്നുണ്ട്. ആതിഥ്യമര്യാദയുള്ള ജനതയും അധ്വാനശീലരായ ജനതയുമാണ് ഇവിടെയെന്നാണ് അവർ രേഖപ്പെടുത്തിയത്. കൊല്ലം വ്യാവസായികമായും സാംസ്കാരികമായും പണ്ടുമുതലേ

0: പ്രത്യേക സ്ഥാനം നേടിയെടുത്ത ചരിത്ര ഭൂമികയാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അപകീർത്തിപ്പെടുത്താനും അപവാദ പ്രചരണങ്ങളാൽ അപമാനിക്കാനും ആളുകൾ ഏറെ ഉണ്ടാകാറുണ്ടെങ്കിലും അവരാരും ഈ ചരിത്ര സത്യങ്ങൾ മനസ്സിലാക്കിയില്ല എന്നതാണ് നേര്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ എല്ലായിടത്തും എന്ന പോലെ ഇവിടെയും അരങ്ങേറാറുണ്ടെന്ന സത്യം മറച്ചുവെക്കുന്നില്ല. തെന്മല പോലെയുള്ള പശ്ചിമഘട്ട കാനനദേശം, താഴ്വരയിലോട്ട് ഇറങ്ങിയാൽ കൊട്ടാരക്കര പോലുള്ള ഇടനാട്, പിന്നെ തങ്കശ്ശേരിയും നീണ്ടകരയും എല്ലാം ഉൾക്കൊള്ളുന്ന തീരദേശം, ഇങ്ങനെ ഭൂപ്രകൃതിയുടെ മൂന്ന് ഭാവങ്ങളുമുള്ള ജില്ലയുടെ വിഭവസമൃദ്ധിയുടെ സംഗമ വ്യാപാര കേന്ദ്രമായി വികസിച്ച ചരിത്രമാണ് കൊല്ലം നഗരത്തിന് പറയാനുണ്ടാവുക. പശ്ചിമഘട്ടത്തിന്റെ അപ്പുറം തെങ്കാശിക്കാറ്റിൽ വിളയുന്ന കാർഷിക വിഭവങ്ങളുടെ ചൂരും ഗന്ധവും അതിൽ കലർന്നിട്ടുണ്ട്. ടോളമിയുടെ ഭൂമിശാസ്ത്രത്തിൽ നെൽക്കിണ്ട എന്ന നീണ്ടകര, കൊട്ടനാറ എന്ന കൊട്ടാരക്കര എന്നിവയെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. താങ് രാജവംശക്കാരുടെ കാലത്ത് ചൈനയിലെ കപ്പലോട്ടക്കാർക്ക് കൊല്ലം പരിചിതമായിരുന്നു എന്നതും ചരിത്ര വസ്തുതയാണ്. എന്തിന് നമുക്കേറെയൊന്നും പിന്നിലേക്ക് സഞ്ചരിക്കേണ്ടതില്ലാത്ത ഒരു സാഹിത്യകൃതിയിൽ നിന്ന് വായിച്ചെടുക്കാവുന്ന ചരിത്രത്തിലും കൊല്ലത്തിന്റെ പ്രതാപധ്വനികൾ മുഴങ്ങുന്നുണ്ട്. ഉണ്ണുനീലി സന്ദേശത്തിൽ രത്നശ്രേണി കന കനികരം കാഴ്ചവെക്കാനെത്തുന്ന നാവികരും, തട്ടം കട്ടിൽ കയറുവല, കൈക്കട്ടിൽ മഞ്ചട്ടി കൊട്ട തുടങ്ങിയ വീട്ടുപകരണങ്ങൾ, കോലാമുങ്ങൻ ചുറക് കൊഴുമീൻ കൊഞ്ച് പച്ചാടപ്പൂമീൻ തുടങ്ങിയ മത്സ്യങ്ങളും അടങ്ങുന്ന വിവിധ ഉൽപ്പന്നങ്ങൾ മുച്ചന്തിക്കൽ അങ്ങാടിയിൽ വിൽപ്പനയ്ക്കെത്തിയതായി പറയുന്നത് ആ കാലത്തെ സമ്പദ് സമൃദ്ധിയെ വരച്ചിടും വണ്ണമാണ്. ആതിഥ്യവർമ്മ രാജാവിന് മുമ്പിൽ പാണ്ഡിത്യ പ്രകടനം നടത്തി അംഗീകാരം നേടാനെത്തുന്ന പണ്ഡിതന്മാരെ കുറിച്ചും പരാമർശമുണ്ട്. അന്നത്തെ സാംസ്കാരിക പാരമ്പര്യത്തിലേക്ക് വെളിച്ചം വീശുന്നവയാണ് ഇവയെല്ലാം. പതിനാറാം നൂറ്റാണ്ട് പോർച്ചുഗീസുകാർ വ്യാപാര ബന്ധം സ്ഥാപിച്ചു. 1658 ഡച്ചുകാർക്ക് കീഴടങ്ങുന്നത് വരെ അവരുമായുള്ള ബന്ധം ഇണങ്ങിയും പിണങ്ങിയും നീങ്ങി. പറങ്കികൾ എന്ന പോർച്ചുഗീസുകാർക്ക് ശേഷം ലന്തക്കാരെന്ന് ഡച്ചുകാർ വാണിജ്യ ആധിപത്യം സ്ഥാപിച്ചു. 1741 കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഇവരെ തോൽപ്പിക്കും വരെ ആ ആധിപത്യം നിലനിന്നു. ആദ്യകാല വിദേശ അധികാരത്തിന്റെ ആരംഭം കൊല്ലത്തായിരുന്നതുപോലെ വിദേശാധിപത്യത്തിനും ബ്രിട്ടീഷ് മേൽക്കോയ്മയ്ക്കുമെതിരെയുള്ള ചെറുത്തുനിൽപ്പിന്റെ ആരംഭവും ഇവിടെ തന്നെയായിരുന്നു. രചന ജി ജ്യോതിലാൽ, ആഖ്യാനം കവിത അജിത്.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: അഞ്ച് വർഷത്തിനകം കാനഡയും ഇന്ത്യയും ഉഭയകക്ഷി വ്യാപാരം $30 ബില്യൺ നിന്ന് $70 ബില്യൺ ഉയർത്താൻ ലക്ഷ്യമിടുന്നതായി കനേഡിയൻ അന്താരാഷ്ട്ര വ്യാപാര മന്ത്രി മനിന്ദർ സിദ്ധു. ഇരു രാജ്യങ്ങളുടെയും സമ്പദ്വ്യവസ്ഥകൾ പരസ്പര പൂരകങ്ങളായാണ് കാനഡ.

ഫൈസൽ ബാബു എംഎൽഎ. പിഐബിയും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ചരിത്ര വിഭാഗവും ചേർന്ന് നടത്തിയ ജില്ലാതല ഗാന്ധി ക്വിസ് മത്സരം കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരള ഫോക്ലോർ അക്കാദമിയുടെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. ചെയർമാനായി സുരേഷ് ബാബു ഇളയാവൂർ, വൈസ് ചെയർമാനായി ശ്രീരാമൻ കൊയ്യാൻ, സെക്രട്ടറിയായി എം പ്രദീപ് കുമാർ എന്നിവരാണ് കണ്ണൂരിൽ ചുമതലയേറ്റത്. ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്ന റിവൈവ് നവജീവനം പദ്ധതിയുടെ 2 ദിവസത്തെ പരിശീലനത്തിന് കോഴിക്കോട്ട് തുടക്കം. 15 ബിആർസികളിലെ 45 വീതം എൽപി യുപി സ്കൂൾ അധ്യാപകരാണ് പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അഖില ഭാരതീയ വിശ്വകർമ്മ മഹാസഭ മാഹി ശാഖ ഗാന്ധിജയന്തി ദിനമായ ഇന്ന് വന്ദ്യമാതാക്കളെ ആദരിക്കും. വൈകിട്ട് 5 ഷാഫി പറമ്പിൽ എംപി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റ് ഇന്ന് കൊല്ലത്ത് ആരംഭിക്കും. 4 ദിവസത്തെ അത്ലറ്റിക് മീറ്റിൽ 3000-ത്തോളം കായിക താരങ്ങൾ പങ്കെടുക്കും. എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി കേൾക്കാം 10 മണിക്ക്.

നമസ്തേ അനന്തപുരിയിലെ ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്നറിയണ്ടേ? ചോദ്യം ഇതായിരുന്നു, 2026 72nd നെഹ്റു ട്രോഫി വള്ളം കളിയുടെ ജേതാക്കൾ ആരാണ്? ഉത്തരം അരോമ ചുണ്ടൻ. കൊല്ലം പരവൂരിലെ അരോമ ബോട്ട് ക്ലബ് തുഴഞ്ഞ അരോമ ചുണ്ടന്റെ കന്നി നെഹ്റു ട്രോഫിയാണിത്. 4:23 328 മില്ലി സെക്കൻഡ് കൊണ്ടാണ് ഒന്നാം സ്ഥാനത്തേക്ക് തുഴഞ്ഞെത്തിയത്. മറ്റൊരു ചോദ്യവുമായി നാളെ വീണ്ടുമെത്താം. ഇനി കേൾക്കാം കാലം സാക്ഷി.

0: മഹാത്മാഗാന്ധി. ഇന്ന് ഒക്ടോബർ 2. സത്യം, അഹിംസ, സഹനം എന്നീ സമരായുധങ്ങൾ കൊണ്ട് ബ്രിട്ടീഷ് അടിമത്തത്തിലായിരുന്ന ഭാരതത്തെ മോചിപ്പിച്ച മഹാത്മാഗാന്ധിയുടെ ജന്മദിനം. കലുഷിതമായ ഈ ലോകത്തിൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങൾക്കും ആദർശങ്ങൾക്കും ഇന്ന് ഏറെ പ്രസക്തിയുണ്ട്. ലോകമനസ്സിൽ ഇന്നും ഒളിമങ്ങാതെ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളെ നമുക്ക് ആദരിക്കാം, അനുവർത്തിക്കാം. മഹാത്മജി നടത്തിയ പ്രസംഗത്തിന്റെ ഒരു ഭാഗമാണ് ഇന്ന് കാലം സാക്ഷിയിൽ.
1: കോയി ഭീ കൾച്ചർ കഹോ, സഭ്യത കഹോ, സംസ്കൃതി കഹോ, ഉസ്കോ ഹിന്ദു നാം ദേദോ, മുസ്ലിം നാം ദേദോ, തോ ഹം അപ്നേ ആപ് ഹീ ബച് സക്തേ, ദൂസരാ കോയി ഹംകോ ബചാനേ വാലാ നഹീ ഹൈ. ഏക് മഹാവാക്യ ഹൈ, സംസ്കൃത് മേ ഭീ ഹൈ ഔർ ക്രിസ്ത്യോ മേ ഭീ ഹൈ, ഇസ്ലാം മേ ഭീ ഹൈ, സബ് ജഗേ പേ, കെ ഹരേക് മനുഷ്യ കോ അപ്നീ സംസ്കൃതി കോ മാനീ അപ്നാപന, അപ്നാപന കി രക്ഷാ വഹീ കർ സക്താ ഹൈ, ദൂസരാ നഹീ കർ സക്താ ഹൈ. ജബ് ദൂസരാ മേരീ രക്ഷാ കർതാ ഹൈ, തോ മേ ഉസ്കാ ഗുലാം ഹോ ജാതാ ഹൂം. പിച്ഛേ വോ ഗുലാം ഐസീ ഭാഷാ ന കഹൂം, മേ ഉസ്കാ ഋണീ ബൻ ജാതാ ഹൂം, ലേക്കിൻ തബ് മേ ഉസ്കേ ബാതേ ഹട് ചലാ. तो क्या कहते हैं हमको कि तुम्हारा रक्षक तुम ही हो सकता है, तो तुम्हारा रक्षक के मानी क्या कि तुम स्वेच्छाचारी हो, उसकी बात नहीं है. अर्थात जिसको आत्मीयता है, जो आत्मा को पहचानने वाला है, उसकी रक्षा तो कौन कर सकता है? या तो आत्मा ही आत्मा का बंधु होता है, अथवा आत्मा ही आत्मा का शत्रु बनता है. और पीछे ആത്മാ ഹേ ഓ തോ തബ് ഹേ കി ജബ് പരമാത്മാ.
0: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് മഹാത്മാഗാന്ധിയുടെ ശബ്ദം.

നമസ്തേ അനന്തപുരയിൽ, ഇനി കേൾക്കാം ദേവരാഗം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടി ഗാനം. രചന MD രാജേന്ദ്രൻ, സംഗീതം MM കീരവാണി.

അനിൽ പനച്ചൂരാൻ രചിച്ച് ദീപക് ദേവ് സംഗീതം നൽകി ഹരിചരണും മഞ്ജരിയും പാടിയ ഗാനം. ചിത്രം പത്മശ്രീ ഭരത് ഡോക്ടർ സരോജ് കുമാർ.

0: നമസ്തേ അനന്തപുരയിൽ, ഇനി നമുക്കു ചുറ്റും. തിരുവനന്തപുരം കരമനയാറ്റിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് അരുവിക്കര അണക്കെട്ടിന്റെ 2, 3, 4 നമ്പർ ഷട്ടറുകൾ ഇന്നലെ വൈകിട്ടോടെ 10 സെന്റിമീറ്റർ വീതം ഉയർത്തി. അണക്കെട്ടിന്റെ സമീപ പ്രദേശങ്ങളിലും നദിയുടെ കരയിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. കേരള ഹിന്ദി പ്രചാര സഭ CBSE ICSE സ്കൂളുകളിൽ നടത്തുന്ന സുഗമ ഹിന്ദി പരീക്ഷയ്ക്ക് ഈ മാസം 30-ാം തീയതി വരെ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് 0471-2-3-2-1-3-7-8 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. വൈകിയുള്ള ജനന മരണ രജിസ്ട്രേഷൻ സംബന്ധിച്ച കേന്ദ്ര നിയമ ഭേദഗതി ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്നു. ജനനമോ മരണമോ നടന്ന് 2 വർഷം കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്യാൻ ഇനി ബന്ധപ്പെട്ട പ്രദേശത്തെ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് വേണം. ഇതുവരെ കേട്ടത് നമുക്കു ചുറ്റും.
1: പിട്ടാപ്പള്ളിയിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
2: 5 ഹീറോ മാവറിക് ബൈക്കുകൾ,
3: വ്രൂം വ്രൂം പവർ ബൈക്ക് അടിപൊളി,
1: 5 ലേഡി സിവി സ്കൂട്ടറുകൾ
3: അല്ല ഇലക്ട്രിക് സ്കൂട്ടറിലെ സൗണ്ട് കാണില്ല,
4: ടിവികൾ, എസികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, ഗോൾഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 5000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: സർവം മായ എന്ന ചിത്രത്തിന് വേണ്ടി വിനീത് ശ്രീനിവാസൻ പാടിയത്. രചന മനു മഞ്ജിത്, സംഗീതം ജസ്റ്റിൻ പ്രഭാകരൻ.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
2: കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയത് കേൾക്കാം. രചന കൈതപ്രം, സംഗീതം ഇളയരാജ.

0: ഭോജപുര ശ്രീ നാഗരികാവ് ക്ഷേത്രത്തിൽ ആയില്യ മഹോത്സവം, കളമെഴുത്തും സർപ്പം പാട്ടും തുള്ളലും ഒക്ടോബർ 4, 5, 6 തീയതികളിൽ.
1: ഒന്നാം ഉത്സവം ഒക്ടോബർ 4 ഞായറാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, അന്നദാന സദ്യ, കളമെഴുത്തും സർപ്പം പാട്ടും തുള്ളലും.
0: രണ്ടാം ഉത്സവം ഒക്ടോബർ 5 തീയതി തിങ്കളാഴ്ച നവഗ്രഹ ശാന്തി ഹോമം, രാഹുഗ്രഹ പൂജ, അന്നദാന സദ്യ.
1: മൂന്നാം ഉത്സവം ഒക്ടോബർ 6 നാഗരൂട്ട് അതിശ്രേഷ്ഠ നാഗപൂജയായ സർപ്പബലി.
0: പൂജകൾ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ പുല്ലാമണി ദേവൻ കൃഷ്ണ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുന്നു.
2: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
3: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
4: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചിക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
5: നിനക്ക് ഞാൻ ഓണസമ്മാനമായി കാറ് തന്നാലോ ആലോചിക്കാം.
6: ആരിശാല സുബയ്യ ജ്വല്ലറി നിന്ന് സ്വർണം വാങ്ങിയാ മതി, അപ്പൊ കാർ കിട്ടും.
5: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
6: സുബയ്യ ജ്വല്ലറി, ആരിശാല.
7: MRT ഹോം നീഡ്സിലെ ബ്രാസ് മേള, മിസ്സിയിലെ കുക്ക്വെയർസ്, പൂജ ആർട്ടിക്കിൾസ്, ഹോം ഡെക്കോർ, എല്ലാം മാർക്കറ്റിലെ കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ടിലും വാങ്ങാം. 5000 രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്തപ്പോ എനിക്കും കിട്ടി ഡിസ്കൗണ്ട്.
8: ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ സപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
9: പ്രിയ ശ്രോതാക്കളെ, നാളെ ഉച്ചയ്ക്ക് 2 മണിക്കുള്ള നേർമൊഴിയിൽ
10: സിനിമ കണ്ട് പഠിക്കുന്നത് അല്ലെങ്കിൽ സിനിമ കണ്ട് നമ്മൾ ഇൻഫ്ലുവൻസ് ആവുന്നതൊക്കെ എൻജി സാറിന്റെ പടങ്ങൾ, ഉദയകൃഷ്ണ ചേട്ടൻ എഴുതിയ പടങ്ങളും മമ്മൂക്കിയും മോഹൻലാലും, അങ്ങനെയാണ് നമ്മൾ സിനിമയിലോട്ട് വരുന്നത്. ഇതിൽ എനിക്ക് ഭയങ്കര ലോട്ടറി ആയിരുന്നു. ഈ 3 പേരോട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി ലോ ആൻഡ് ഓർഡർ എന്നുള്ള സിനിമയിൽ.
9: അഭിനേതാവും തിരക്കഥാകൃത്തുമായ ആനന്ദ് മന്മഥനുമായി അഭിമുഖം. മറക്കാതെ കേൾക്കൂ നാളെ ഉച്ചയ്ക്ക് 2 മണിക്കുള്ള നേർമൊഴിയിൽ.

0: സമയം 8:30.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
0: നോവൽ സഞ്ചാരം.
3: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
4: ശാന്ത തട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു, ചുറ്റും നോക്കി. ഓ, നേരം നന്നായിപ്പോയി. ചൂടുപിടിച്ച സൂര്യകിരണങ്ങൾ ജാലകത്തിനുള്ളിലൂടെ കടന്നുവരുന്നു. അവ ചിരിക്കുകയാണ്. വെളിച്ചത്തിന് കരയാൻ അറിഞ്ഞുകൂടല്ലോ. അതേ ഇരിപ്പിൽ തന്നെ മുഖവും കനപ്പിച്ച് സ്വൽപ്പനേരെ ഇരുന്നു. കുത്തഴിഞ്ഞ മനസ്സൊന്ന് ശരിപ്പെടുത്താനെന്ന പോലെ അടക്കി ഒതുക്കി ഓരോ ഉള്ളറകളിലായി വെച്ചിരിക്കുകയായിരുന്നു. വികാരങ്ങളെ പാക്ക് ചെയ്തിരിക്കുകയാണ്. പെട്ടെന്നൊരു തട്ടിമറിയൽ, എല്ലാം മേൽക്കീഴായി. വികാരങ്ങൾ അതത് സ്ഥാനങ്ങളിൽ അടങ്ങിയിരിക്കുന്നില്ല. തലേന്നാൾ രാത്രി മുഴുവൻ ബഹളമയമായിരുന്നുവെന്ന് അവൾക്ക് തോന്നി. അടി ഇടി

0: നിലവിളി, കൂറ്റൻ നിഴലുകൾ സൃഷ്ടിച്ചുകൊണ്ട് കടന്നുപോകുന്ന പലവർണ്ണത്തിലുള്ള വെളിച്ചങ്ങൾ, ഇരുമ്പ് ചങ്ങലകളുടെ കിലുക്കങ്ങൾ, തേങ്ങൽ, നെടുവീർപ്പ്, ശ്വാസമുട്ടൽ, ഇവയ്ക്ക് നടുവിലൂടെ വലിച്ചഴയ്ക്കപ്പെട്ട ഒരു രാത്രിയാണ് കഴിഞ്ഞതെന്ന് തോന്നി. പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? ഉണ്ടായില്ലേ? താൻ ഈ കട്ടിലിൽ കിടന്ന് ശാന്തമായി ഉറങ്ങുകയായിരുന്നു. അതേ വീട്ടിക്കട്ടിൽ, അതേ പതുത്ത കിടക്ക, അതേ ചിത്രപ്പണികളോടുകൂടിയ തലയണ, എല്ലാം പഴയപടി തന്നെ. ഒരു വശം അല്പം പൊക്കിയിട്ട കൊതുകുവല കാറ്റിൽ മെല്ലെ മെല്ലെ ഇളകുന്നു. ഒരു മൂലയ്ക്കായി കിടക്കുന്ന മേശയും അതിന്മേലുള്ള താണ്ഡവോത്സുകനായ ശിവന്റെ പ്രതിമയും പഴയപോലെ നിൽക്കുന്നുണ്ട്. ചുമരിലെ വിചിത്രമായ ക്ലോക്ക് അവിടെ തന്നെയുണ്ട്. അതിന്റെ നിറുകയിലൂടെ ഏന്തി നോക്കുന്ന നീഗ്രോവിന്റെ തലയും. മണിക്കൂർ കൂടുമ്പോൾ ആ നീഗ്രോ ഒന്ന് വായ പൊളിച്ചലറും. ബോംബെയിൽ നിന്നു വന്ന ഒരു കച്ചവടക്കാരൻ കാർത്തികേയന് സമ്മാനിച്ച ആ നാഴികമണി അവളെ എപ്പോഴും ആഹ്ലാദിപ്പിച്ചിരുന്നു. ഭീകരനായ ആ നീഗ്രോവിന്റെ അലർച്ച അവളിൽ ഉറങ്ങിക്കിടക്കുന്ന എന്തോ ഒന്നിനെ തൊട്ടുണർത്താറുണ്ട്. ആ അനുഭവം സുഖിതമായിരുന്നു താനും. അവൾ നോക്കി. ഇനിയും 18 നിമിഷം കഴിഞ്ഞ് അവൻ അലറു. എതിർവശത്തെ ചുമരിൽ തോൽക്കൊണ്ട് കെട്ടിച്ച് വാർണിഷിട്ട് നിർത്തിയ ആ ഉണ്ടക്കണ്ണൻ കാട്ടുപോത്തിനെ നോക്കിയിട്ടാണ് നീഗ്രോ അലറുന്നത്. രണ്ടു ചുമരിലായി തളച്ചു നിർത്തിയ ഈ സുഹൃത്തുക്കളെ മാറി മാറി നോക്കിക്കൊണ്ട് അനേകം മണിക്കൂറുകൾ അവൾ കഴിച്ചിട്ടുണ്ട്. ആ രണ്ടു ചങ്ങാതിമാരും താനും കൂടിയേ പൂർണ്ണത വരികയുള്ളൂവെന്ന് തോന്നിത്തുടങ്ങിയിരിക്കുന്നു. കിടപ്പറയിൽ നിന്ന് ആ നീഗ്രോവിനെ പുറത്താക്കാൻ കാർത്തികേയൻ ഉത്സാഹിക്കായികയല്ല. ഇത് തളത്തിലെ ചുമരിലേക്ക് മാറ്റാം. ക്ലോക്ക് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അയാൾ ഒരിക്കൽ പറഞ്ഞു. ശബ്ദം കേട്ട് രാത്രിയിൽ ഞെട്ടിപ്പോകുന്നു. വേണ്ട, ശാന്ത ഉടനെ പ്രതിഷേധിച്ചു. അത്ര ഉശിരില്ലാത്തവർ ഉറങ്ങരുത്. ഇന്നലെ രാത്രി അവന്റെ തലമണ്ട ഉടയ്ക്കാൻ തോന്നി എനിക്ക്. എങ്കിലും അവനെ നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി അല്ലേ? ശാന്ത ഒരു ചെറു ചിരിയോടെ ചോദിച്ചു. ഒരു മൃഗത്തിന്റെ മുഖം. കാർത്തികേയനും ചിരിച്ചു. എങ്കിലും അവൻ ഉശിരുള്ളവനാ. അവനാണ് ആകെയുള്ള രസം. എന്നെക്കാട്ടിലും അധികം. ഒരു പ്രേമാഭ്യർത്ഥനയുടെ സ്വരമുണ്ടായിരുന്നു കാർത്തികേയന്റെ ആ ചോദ്യത്തിന്. അവളാകട്ടെ ഒരു കഷായ ശ്ലോകം ചൊല്ലിക്കേട്ട മുഖഭാവത്തോടെ പ്രതിവചിച്ചു. ചിലപ്പോൾ ദിവാൻജി ഒരു വങ്കനെ പോലെ കുലുങ്ങി കുലുങ്ങി ചിരിച്ച് താഴേക്കിറങ്ങിപ്പോയി. അങ്ങനെ ഇളക്കാതെ നിർത്തിയ നീഗ്രോ അവിടെ തന്നെയുണ്ട്. അതിന്റെ കീഴെ കിടക്കുന്നു കാർത്തികേയന്റെ കട്ടിൽ. ചുളി വീണ വിരിപ്പോടുകൂടിയ കിടക്ക. ഓ, അദ്ദേഹം എഴുന്നേറ്റ് പോയി കഴിഞ്ഞു, അവൾ തന്നോട് താൻ പറഞ്ഞു. എന്നിട്ട് ചുറ്റും നോക്കി. ഒരു വ്യത്യാസവുമില്ല. ഈ മുറിയിലാണ് തലേന്നാൾ താൻ കിടന്നുറങ്ങിയതെന്ന് സമ്മതിക്കാൻ ഒരു മടി. അത്രയ്ക്കധികം സമ്മർദ്ദം അനുഭവിച്ചു കഴിഞ്ഞു. തലച്ചോറിനെ ആവരണം ചെയ്ത നേർത്ത മൂടൽമഞ്ഞ് നീങ്ങുകയാണ്. കൂടുതൽ വ്യക്തമായി കാര്യങ്ങൾ കാണാൻ കഴിയുന്നു. ഇന്നലെ ഉണ്ടായതെല്ലാം സ്വപ്നങ്ങളാണോ? സ്വപ്നങ്ങളുടെ കടന്നൽക്കൂട്ടിൽ കിടന്നാണ് ഉറങ്ങിയിരുന്നത്. ഇത്രയൊക്കെ ഹൃദയസമ്മർദ്ദം ഉണ്ടാകാൻ എന്ത് സംഭവിച്ചു?
1: ഉറുബേഴിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
3: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
4: സമയം 8:35.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
6: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
7: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
6: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
4: മലയാള ചിത്രങ്ങളിൽ മനുഷ്യനെയും മനുഷ്യ ജീവിതത്തെയും പരാമർശിച്ച് രചിച്ചിട്ടുള്ള ചില ഗാനങ്ങളാണ് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിൽ ഇന്ന്. ആദ്യം അച്ഛനും ബാപ്പയും എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്.

0: അങ്കുരം എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ പാടിയത് കേൾക്കാം. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം എം എസ് വിശ്വനാഥൻ.
1: മനുഷ്യൻ മനുഷ്യൻ മനുഷ്യൻ മനുഷ്യൻ.

0: മലയാള ചിത്രങ്ങളിൽ മനുഷ്യനെയും മനുഷ്യ ജീവിതത്തെയും പരാമർശിച്ച് രചിച്ചിട്ടുള്ള ചില ഗാനങ്ങളാണ് തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരത്തിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത്.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
3: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
4: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
0: സമയം 8 മണി കഴിഞ്ഞ 45 മിനിറ്റ്.
5: സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം അവതരിപ്പിക്കുന്നത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം.
6: പൂജപ്പുരയിലുള്ള സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ OPIP സേവനങ്ങൾ ലഭ്യമാണ്. OP സേവനങ്ങൾ സർക്കാർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ 12:30 വരെ.
7: ഇന്നീ പരിപാടിയിൽ മേരുദണ്ഡാസനം. ഇതേക്കുറിച്ച് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് KP സംസാരിക്കുന്നു.
8: മേരുദണ്ഡാസനം: മലർന്നു കിടന്നുകൊണ്ട് കാൽപാദങ്ങളെ ചേർത്ത് വയ്ക്കുക. കൈയുകൾ ശരീരത്തിന് മുകളിലേക്ക് നീട്ടി കൈവിരലുകൾ ചേർത്ത് കൈത്തലങ്ങൾ മലർത്തി നിലത്ത് വയ്ക്കുക. കൈയുടെ പേശികൾ ചെവികളിൽ സ്പർശിക്കുന്ന രീതിയിൽ ശരീരത്തെ നിവർത്തിവയ്ക്കുക. മേരുദണ്ഡാസനത്തിൽ രണ്ടു കാലുകളും ഒരുമിച്ചാണ് ഉയർത്തേണ്ടത്. എന്നാൽ ആദ്യഘട്ടത്തിൽ പലർക്കും ഇത് ബുദ്ധിമുട്ടുള്ളതായി അനുഭവപ്പെട്ടേക്കാം. അത്തരക്കാർക്കുവേണ്ടി പരിശീലനത്തിൽ ചെറിയ മാറ്റം വരുത്തി ഓരോ കാൽ വീതം ഉയർത്തുന്ന അർത്ഥമേരുദണ്ഡാസനം പരിശീലിച്ചതിനുശേഷം രണ്ടു കാലുകളും ഉയർത്തുന്ന മേരുദണ്ഡാസനത്തിലേക്ക് വരാവുന്നതാണ്.

0: ആദ്യമായി പരിശീലിക്കുന്നവർക്ക് കൈത്തലങ്ങൾ ശരീരത്തിൻ്റെ ഇരുവശങ്ങളിലുമായി നിലത്ത് പതിച്ചു വച്ചുകൊണ്ടും ഈ യോഗാസനം ചെയ്യാവുന്നതാണ്. ഇനി ഈ യോഗാസനം പരിശീലിക്കേണ്ട വിധം എങ്ങനെ എന്ന് നോക്കാം. കാലുകൾക്ക് ബലം നൽകി മുട്ടുമടങ്ങാതെ സാവകാശം ശ്വാസമെടുത്തുകൊണ്ട് വലതുകാൽ തറയിൽ നിന്നും ഉയർത്തുക. കാലുകളുടെ ചലനം ശ്വാസഗതിക്കൊപ്പമായിരിക്കണം. അതായത് ശ്വാസമെടുക്കുമ്പോൾ സാവകാശം കാൽ ഉയർത്താൻ ആരംഭിക്കുകയും ശ്വാസം പൂർണ്ണമായി ഉൾക്കൊണ്ടു കഴിയുമ്പോഴേക്കും കാൽ 90 ഡിഗ്രിയിലേക്ക് വരത്തക്ക വിധം ഉയർന്നു വരികയും വേണം. അതുപോലെ തന്നെ ശ്വാസം പൂർണ്ണമായും വിട്ടുകഴിയുമ്പോഴേക്കും കാൽപാദങ്ങൾ തറയിൽ സ്പർശിച്ചിരിക്കുകയും വേണം. ഇടതുകാൽ മുട്ടുകൾ ഉയരാതെ നിലത്തു ചേർത്തു വച്ചുകൊണ്ട് സ്ഥിതിയിൽ അല്പനേരം സാധാരണ ശ്വാസത്തിൽ തുടരുക. ശ്വാസം വിട്ടുകൊണ്ട് വലതുകാൽ സാവകാശം താഴ്ത്തി തറയിൽ വയ്ക്കുക. ഇനി ശ്വാസമെടുത്തുകൊണ്ട് ഇടതുകാലും ആവർത്തിക്കുക. പരിശീലനം അവസാനിപ്പിച്ചതിനുശേഷം ക്രമേണ ശവാസനത്തിലേക്ക് വന്ന് അല്പനേരം വിശ്രമിക്കുക. കുറച്ചു ദിവസം അർത്ഥമേരുദണ്ഡാസനം പരിശീലിച്ചതിനുശേഷം രണ്ടു കാലുകളും ഒരുമിച്ചുയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന പൂർണ്ണമേരുദണ്ഡാസനത്തിലേക്ക് വരാവുന്നതാണ്. ഓരോ വ്യക്തിയുടെയും കഴിവിനും സമയത്തിനും സൗകര്യത്തിനുമനുസരിച്ച് എത്ര സമയം ചെയ്യണമെന്ന് തീരുമാനിക്കാവുന്നതുമാണ്. ഇവിടെ പറഞ്ഞത് മേരുദണ്ഡാസനത്തിന്റെ ഒരു രീതി മാത്രമാണ്. ഇനിയും പല രീതികളിൽ ഈ യോഗാസനം അഭ്യസിക്കുന്നുണ്ട്. ഇനി ഈ പരിശീലനത്തിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. മേരുദണ്ഡം എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നട്ടെല്ലിന് ബലം നൽകുന്ന ഒരു യോഗാസനമാണ് മേരുദണ്ഡാസനം. കാലുകളുടെ പേശികൾക്ക്, പ്രത്യേകിച്ച് പിന്തുടകളുടെ പേശികൾക്ക് വഴക്കം വർദ്ധിപ്പിക്കുകയും ബലം നൽകുകയും ചെയ്യുന്നു. നെഞ്ചും ഇടുപ്പും തുറക്കുന്നതിനും വയറിലെ അവയവങ്ങളെ, വിശേഷിച്ച് കരളിന്റെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്നതിനും ദഹനം മെച്ചപ്പെടുത്തുന്നതിനും വയറൊതുങ്ങുന്നതിനും ഈ പരിശീലനങ്ങൾ സഹായിക്കുന്നു. എന്നാൽ ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, സ്ലിപ്പ് ഡിസ്ക്, സയാറ്റിക എന്നിവയുള്ള ആളുകളും ഗർഭാശയ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവരും മേരുദണ്ഡാസനം പരിശീലിക്കുന്നത് ഒഴിവാക്കണം.
1: മേരുദണ്ഡാസനം. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് കെ പി.
2: അവതരിപ്പിച്ചത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം. സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം സമാപിക്കുന്നു.
3: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു?
4: രണ്ട് പവനിക്കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
5: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.
6: നമസ്തേ. അനന്തപുരിയിൽ ഇനി കേൾക്കാം ചട്ടക്കാരി എന്ന ചിത്രത്തിന് വേണ്ടി രാജേഷ് കൃഷ്ണൻ, സംഗീത ശ്രീകാന്ത് എന്നിവർ പാടിയത്. രചന മുരുകൻ കാട്ടാക്കട, സംഗീതം MJ ചന്ദ്രൻ.

നമസ്തേ. അനന്തപുരിയിൽ ഇന്ന് ഒരു ഗാനം കൂടി കേൾക്കാം. പൊറിഞ്ചും അറിയാം ജോസ് എന്ന ചിത്രത്തിനു വേണ്ടി കേശവ് വിനോദ് പാടിയത്, രചന ഹരിനാരായണൻ, സംഗീതം ജേക്സ് ബിജോയ്.

നമസ്തേ അനന്തപുരിയുടെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു. വീണ്ടും എത്തും നാളെ രാവിലെ ഇതേ സമയം. പരിപാടിയിൽ ഇന്ന് ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് സുപർണ ശ്രീധർ.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 9 മണി. ഇപ്പോൾ കേൾക്കാം ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.

0: ഇതുവരെ കേട്ടത് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.
1: അടുക്കളയിലെ സൂപ്പർ സ്റ്റാർ ആയ മിക്സർ ഗ്രൈൻഡറുകൾക്ക് ആകർഷകമായ ഓഫറുകളുമായി പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: പഴയ മിക്സി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നേടാം 1234 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യം. കൂടാതെ എല്ലാ മിക്സർ ഗ്രൈൻഡർ, ഫുഡ് പ്രോസസർ, ജ്യൂസർ പർച്ചേസിനുമൊപ്പം നേടാം നോൾട്ടയുടെ വെജിറ്റബിൾ പുഷ് ചോപ്പർ തികച്ചും സൗജന്യമായി.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.

സമയം 9:30. പ്രിയ ശ്രോതാക്കളെ, ഗാനോപഹാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗാനോപഹാരത്തിൽ ഇന്ന് 2001 മുതൽ 2010 വരെയുള്ള കാലഘട്ടത്തിലെ ചലച്ചിത്ര ഗാനങ്ങളാണ്. ആദ്യം രാവണപ്രഭു എന്ന ചിത്രത്തിനുവേണ്ടി ജയചന്ദ്രനും ചിത്രയും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച്, രവീന്ദ്രൻ സംഗീതം നൽകി, എം ജി ശ്രീകുമാറും രാധിക തിലക്കും പാടിയത്. ചിത്രം നന്ദനം.

0: കേൾക്കൂ കേൾക്കൂ കേൾക്കൂ. പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
4: എന്നും രാവിലെ 10:30
3: പ്രായോജകർ.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
5: സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീനിവാസും സുജാതയും പാടിയത്. രചന കൈതപ്രം, സംഗീതം മോഹൻ സിതാര.

അടുത്ത ഗാനം ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച വിദ്യാസാഗർ സംഗീതം നൽകി എസ് പി ബാലസുബ്രഹ്മണ്യവും ശാലിനിയും പാടിയത്. ചിത്രം CID മൂസ.

ഗാനോപഹാരത്തിൽ എന്നൊരു ഗാനം കൂടി കേൾക്കാം. ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിന് വേണ്ടി വിധു പ്രതാപ്, രജു ജോസഫ്, രമേഷ് ബാബു, സിസിലി എന്നിവർ പാടിയത്. രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം അലക്സ് പോൾ.

0: ഇതുവരെ കേട്ടത് ഗാനോപഹാരം.
1: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 10:00.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഗാന്ധിജിയുടെ സമാധിസ്ഥലമായ രാജ്ഘട്ടിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള തുടങ്ങിയവർ പുഷ്പാഞ്ജലി അർപ്പിച്ചു. യുദ്ധത്തിന്റെയും സംഘർഷത്തിന്റെയും സാഹചര്യത്തിൽ ഗാന്ധിജിയുടെ സമാധാനത്തിന്റെയും അഹിംസയുടെയും സന്ദേശം കൂടുതൽ പ്രസക്തമായി മാറിയെന്ന് ദ്രൌപദി മുർമു പറഞ്ഞു. സത്യം, അഹിംസ, കരുണ, സേവനം എന്നിവയുടെ പ്രകാശ ഗോപുരമായിരുന്നു മഹാത്മാഗാന്ധിയുടെ ജീവിതമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗാന്ധിജിയുടെ ആദർശങ്ങൾ എല്ലാ കാലഘട്ടത്തിലും മാനവരാശിക്ക് വഴികാട്ടിയായി തുടരുമെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഗാന്ധിജയന്തി ആഘോഷങ്ങളുടെ സംസ്ഥാനതല പരിപാടികൾ തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിൽ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി CP ജോൺ, മേയർ VV രാജേഷ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രിയദർശിനി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. ദിവ്യാംഗർക്ക് ടോൾ പ്ലാസകളിൽ നൽകുന്ന സൌജന്യ ഫാസ്ടാഗുകളുടെ കാലാവധി 1 വർഷത്തിൽ നിന്ന് 5 വർഷം വരെയായി കേന്ദ്ര ഗവൺമെന്റ് ദീർഘിപ്പിച്ചു. ദിവ്യാംഗർക്ക് ഫാസ്ടാഗുകൾ നൽകുന്നതിനും പുതുക്കുന്നതിനും മാർഗനിർദ്ദേശങ്ങൾ ഇന്ന് പ്രാബല്യത്തിലാകും. ഫ്ളൈ ദുബായ് വിമാനത്തിൽ സഹപൈലറ്റിന്റെ ആക്രമണത്തെ ധീരമായി പ്രതിരോധിച്ച് യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ച ഇന്ത്യൻ പൈലറ്റ്

ഫൈനലിൽ ലോക ചാമ്പ്യൻമാരായ ദക്ഷിണ കൊറിയയെ പരാജയപ്പെടുത്തിയാണ് അങ്കിത ഭഗാത്, കീർത്തി ശർമ്മ, കുങ്കും മഹോദ് എന്നിവരടങ്ങുന്ന ഇന്ത്യൻ സംഘം സ്വർണം നേടിയത്. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 11 മണിക്ക്.

സഞ്ചാരികളുടെ ചില യാത്രകളൊക്കെ മനസ്സിനെ തരളിതമാക്കാൻ മാത്രമല്ല ആർത്തുല്ലസിക്കാൻ കൂടിയുള്ളതാണ്. പ്രായം മറന്ന് കളിചിരികൾ നിറഞ്ഞ് കരയിലും വെള്ളത്തിലുമായി സാഹസിക വിനോദങ്ങളിൽ മുഴുകി മനസ്സ് പാറിക്കളിക്കുന്ന ഒരു വർണ്ണ പട്ടമാകാൻ കൊതിക്കാത്തവരുണ്ടോ? ഇന്ന് സഞ്ചാരി ടീം അങ്ങനെയൊരു സ്ഥലത്തേക്കാണ് യാത്ര പോകുന്നത്. അഷ്ടമുടി കായലിന്റെ തീരത്ത് നമ്മളെ ആകർഷിക്കുന്ന കൊല്ലം ആശ്രാമത്തുള്ള അഡ്വഞ്ചർ പാർക്കിലേക്ക്. തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം 66 കിലോമീറ്ററും കൊല്ലത്ത് നിന്ന് 4 കിലോമീറ്ററും യാത്ര ചെയ്താൽ ആശ്രാമത്തുള്ള അഡ്വഞ്ചർ പാർക്കിലെത്താം. അഷ്ടമുടി കായലിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം പിക്നിക് വില്ലേജ് എന്നും അറിയപ്പെടുന്നു. മനസ്സിനെ ത്രില്ലടിപ്പിക്കുന്ന സാഹസികത ഒരുപാട് നിറഞ്ഞ ആ യാത്രയിലേക്ക് നമുക്ക് പോയാലോ?

0: നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ അഡ്വഞ്ചർ പാർക്കിലെ അഷ്ടമുടി വാട്ടർ സ്പോർട്സ് സെന്ററിലാണ്. എനിക്ക് തോന്നുന്നു ഫോറിൻ കൺട്രീസിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ, കയാക്ക്, അതുപോലെ തന്നെ ഫ്ലൈ ബോർഡ്, ആക്ച്വലി നമ്മള് പലരും ടൂറിന് പോയിട്ട് ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ സ്വന്തം നാട്ടിലുണ്ട്, മേ ബി പലർക്കും അത് അറിയില്ലായിരിക്കും. ഇവിടെ എന്തൊക്കെ വാട്ടർ സ്പോർട്സ് ഐറ്റംസ് ആണ് ഉണ്ടെന്ന് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. പേരെന്താണ്?
1: ജോബിൻ.
0: ഇവിടെ ഇപ്പൊ എത്ര നാളായി വാട്ടർ സ്പോർട്സ് തുടങ്ങിയിട്ട്?
1: ഏകദേശം 2019 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ.
0: അതിലൊരു ആളുകളുടെ പാർട്ടിസിപ്പേഷൻ എങ്ങനെയാണ്?
1: ആ, കുഴപ്പമില്ല. നമുക്ക് കൂടുതലും നോർത്ത് ഇന്ത്യൻ, അവിടുന്നാണ് കൂടുതലും ക്ലയന്റുകൾ വരുന്നത്. എല്ലാരും വന്ന് ചെയ്യുന്നുണ്ട്. ഫ്ലൈ ബോർഡാണ് കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്ത് വരുന്നത്. ഇപ്പൊ നമ്മളുടെ വേക്ക് ബോർഡും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് രണ്ടിലാണ് കൂടുതൽ എൻക്വയറീസ് വരുന്നത്.
0: മെയിൻ ആയിട്ടുള്ള ഈ വാട്ടർ സ്പോർട്സ് ഇതൊന്ന് പറയാം, ഡീറ്റെയിൽസ് ഒന്ന് പറയാം.
1: നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നത് കയാക്കിംഗ്, ബനാന ബമ്പർ, പിന്നെ ജെറ്റ്സ്കി, ഫ്ലൈ ബോർഡ്, സ്പീഡ് ബോർഡ് റൈഡിംഗ് ആണ്. ഇതിൽ കൂടുതൽ അഡ്വഞ്ചർ ആയിട്ടുള്ളതാണ് ഈ ഫ്ലൈ ബോർഡ്, ജെറ്റ്സ്കി റൈഡ്, വേക്ക് ബോർഡ്. പക്ഷെ നമ്മളിവിടെ കൊടുക്കുന്ന കയാക്ക് സിംഗിൾ ആണ്. അത് വന്നിട്ട് റേറ്റ് 230 ഒരാൾക്ക്. നമ്മൾ അരമണിക്കൂറാണ് അവർക്ക് സമയം കൊടുക്കുന്നത്. അപ്പൊ നമ്മളിവിടെ കൊണ്ടുവന്ന് അവർക്ക് ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് ബ്രീഫ് ചെയ്ത് അവരെ ഓക്കെ ആണെന്ന് നോക്കിയിട്ടാണ് നമ്മളിവിടെ ഇറക്കി വിടുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂലോട്ടാണ് നമ്മളവരെ വിടുന്നത്.
0: നമ്മുടെ എൻട്രൻസ് ഇറങ്ങി താഴോട്ട് വന്നിട്ട് നേരെ കാണുന്ന ആ കായലിന്റെ ഭാഗത്ത്,
1: ആ ഒരു ഭാഗത്ത് ഇവിടെ നോക്കി നമുക്ക് അവരെ കാണണം. ആ ഒരു ഇതിലാണ് നമ്മൾ അവരെ ബ്രീഫ് ചെയ്ത് വിടുന്നത്.
0: ഡെപ്ത് ഇവിടെ കുറവാണോ എങ്ങനെയാണ്?
1: ഡെപ്ത് കൂടുതലാണ്, പക്ഷെ അത് അവർക്ക് പ്രശ്നമല്ല. കാര്യം ഇത് ബിഗിനേഴ്സ് കായാക്കാണ്, ഇതങ്ങനെ പെട്ടെന്ന് മറിയില്ല. മറിഞ്ഞു കഴിഞ്ഞാലും അവർ സേഫ് ആണ്. കാരണം ലൈഫ് ജാക്കറ്റ് ഉണ്ടാകുന്ന ഒരു മുങ്ങി തന്നെ നടക്കും. നമ്മളെല്ലാം പ്രോപ്പറായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കും അവർക്ക്.
0: അടുത്തതായിട്ടുള്ളത് ഈ ബനാന ഡബിൾ സീറ്റർ അല്ലേ,
1: കയാക്കിന്റെ ഡബിൾ സീറ്റർ. അതായത് അത് രണ്ടുപേർക്ക് പോവാം. മറ്റേ നമ്മൾ ഒരാളായിട്ടാണ്, ഇത് കപ്പിൾസിനൊക്കെ പോകാൻ പറ്റുന്ന ആണ്. കുറച്ച് റിലാക്സ് ഒക്കെ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി ആണത്. പിന്നെ വന്നിട്ട് ബമ്പർ ബോട്ട് റൈഡാണ്. അത് വന്നിട്ട് സ്പീഡ് ബോട്ടിന്റെ ബാക്കിൽ ടോ ചെയ്തിട്ട് വലിക്കുന്നതാണ്. അത് സ്പീഡ് ബോട്ട് ഉണ്ടാക്കുന്ന ഒരു വേവിലൂടെ ഇത് ബമ്പ് ചെയ്ത് പോകുന്നതാണ്. അതൊരു അഡ്വഞ്ചർ ആക്ടിവിറ്റി ആണ്. പിന്നെ വന്നിട്ട് ബനാന ബോട്ട് റൈഡ്. അത് വന്നിട്ട് നമ്മൾ ഈ സ്പീഡ് ബോട്ടിന്റെ ബാക്കിൽ സെയിം ഇത് കണക്ക് ടോ ചെയ്ത് വലിക്കും. എന്നിട്ട് നമ്മൾ കൊണ്ട് ഫ്ലിപ്പ് ആകും, ഇവരെ വെള്ളത്തിലേക്ക് മറിച്ചിടും. ലൈഫ് ജാക്കറ്റും കാര്യങ്ങളും ഉണ്ടായത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഒരു ഇൻസ്ട്രക്ടർ ആയിട്ട് കൂടെ തന്നെ കാണും. അതും ഭയങ്കര അഡ്വഞ്ചർ ആണ്. അതൊരു തമിഴ്നാട്ടിൽ നിന്നാണ് നമുക്ക് കൂടുതൽ ക്ലയൻസ് വരുന്നത്.
0: ഇതിന്റെ റേറ്റ് ഒന്ന് പറയാമോ?
1: അത് വന്നിട്ട് ഒരാൾക്ക് 236 ഈ ബനാന ബോട്ട് റൈഡ് ചെയ്യുന്നതിന്.
0: വെള്ളത്തിൽ വന്നിട്ട് മറിച്ചിടുമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ആളുകൾക്ക് പേടി ഉണ്ടാവില്ലേ?
1: ഇല്ല, നമ്മൾ കാര്യങ്ങൾ എല്ലാവരും അടുത്ത് പറഞ്ഞിരിക്കും. പിന്നെ അവരാ ഒരു സെക്കൻഡ് നേരത്തേക്കുള്ള ആ ഒരു ഇതേ ഉള്ളൂ. അവരൊപ്പം തന്നെ പൊങ്ങി കിടക്കുന്നോണ്ട് അവർക്ക് മനസ്സിലായി അവര് താന്നു പോകില്ല, ലൈഫ് ജാക്കറ്റ് ഉണ്ട്.
0: അപ്പോ വെള്ളത്തിൽ വീണ് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്?
1: പിന്നെ തിരിച്ച് നമ്മൾ അതിലേക്ക് തന്നെ അവരെ കയറ്റി. അത് നല്ല രസമാണത്. അതാണ് അവർ കൂടുതൽ എൻജോയ് ചെയ്യുന്നത്. ഇതിന്റെ തിരിച്ച് നമ്മൾ അവരെ സേഫ് ആയിട്ട് കരയിലേക്ക് എത്തിക്കുന്നു.
0: നമ്മൾ എത്രയൊക്കെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്താലും ചിലർക്ക് ഉള്ളിലൊരു പേടി കാണും. അപ്പോ ഇൻസ്ട്രക്ടറും കൂടെ വരണം എന്നവര് പറയാറുണ്ടോ?
1: നമ്മളത് പറയും, നിങ്ങൾ കൂടെ ഓരോ നിമിഷം തീർച്ചയായിട്ടും കൂടെ പോകും. പിന്നെ ഇവരെ നമ്മൾ ഒരുപാട് ദൂരത്തേക്ക് വിടത്തില്ല. നമുക്കിവിടെ നോക്കി അവരെ കാണപ്പെടുന്ന വ്യൂലാണ് വിടുന്നത്. ഇനി എന്തെങ്കിലും അവർക്ക് അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. പെടലപ്പി അല്ലെങ്കിൽ ലൈഫ് ജാക്കറ്റിൽ വിസിൽ കാണും. അതായിരിക്കുമ്പോഴേ നമ്മൾ ഇവിടുന്ന് സ്പീഡ് ബോട്ടുമായിട്ട് ചെന്ന് അവരെ റെസ്ക്യൂ ചെയ്യും.
0: ഇത് കഴിഞ്ഞിട്ട് ഇനി എന്തൊക്കെ വാട്ടർ സ്പോർട്സ് ഉണ്ട്?
1: അടുത്ത് വന്നിട്ട് ബേസിക് സ്കി ആണ്. അതിനുവരെ നമ്മൾ വേക്ക് ബോർഡാണ് കൊടുക്കുന്നത്. വേക്ക് ബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ സ്പോർട്സിന്റെ മേളിൽ കൂടെ നമ്മൾ സ്കേറ്റ് ചെയ്ത് പോകുന്ന ഒരു ഇതാണ്. അത് വന്നിട്ട് കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള ആളുകൾക്കാണ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ നമ്മളിവിടെ ബിഗിനേഴ്സിനും പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് ട്രെയിൻ ചെയ്യിപ്പിച്ച് ചെയ്യിക്കുന്നുണ്ട്. കുറച്ചാളുകൊണ്ട് ചെയ്യുന്നുണ്ട്.
0: ഫസ്റ്റ് ടൈം വരുന്നവർക്ക് ഈ വാട്ടർ സ്പോർട്സ് ഒക്കെ ചെയ്യാൻ പറ്റുമോ?
1: ആ, ഇവിടെ വന്നിട്ടുള്ള ക്ലയൻസിൽ ആദ്യമായിട്ടാണ് ഈ വേക്ക് ബോർഡ് ചെയ്യുന്നവരെ. നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യും. അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് ഇതിന്റെ മെയിൻ ഘടകം എന്ന് പറഞ്ഞാൽ ടേക്ക് ഓഫിംഗ് ആണ്. അതായത് വാട്ടർ സർഫസിന് മേളിൽ സ്റ്റാൻഡ്

0: ചെയ്ത് നിൽക്കുന്നതാണ്. ആ ഒരു ഇത് നമ്മൾ കണ്ടിന്യൂസ് അവരെ കൊണ്ട് ഇപ്പൊ ചെയ്യിപ്പിച്ച് ചെയ്യിപ്പിച്ചു അവരെ കൊണ്ട് ടേക്ക് ഓഫ് ചെയ്യിപ്പിച്ചിട്ടേ നമ്മൾ അത് വൈൻഡ് അപ്പ് ചെയ്യത്തുള്ളൂ. ഓക്കെ ആണെന്ന് അവർ പറഞ്ഞതിന് ശേഷം നമ്മൾ അത് നിർത്തത്തുള്ളൂ.
1: ഇതിന്റെ റേറ്റ് ഒന്ന് പറയാമോ?
0: വേക്ക് ബോർഡിംഗ് വന്നിട്ട് നമ്മളിവിടെ ഒരു 2000 ആണ് ഹാഫ് ആൻ അവറിന്. പിന്നെ വന്നിട്ട് ജെറ്റ്സ്കി വന്നിട്ട് ഈ വാട്ടർ സർഫേസിന്റെ മേളിൽ വളരെ സ്പീഡിൽ നമുക്ക് മൂവ്മെന്റ് തളകുന്നതാണ്. അതായത് വാട്ടർ സ്കൂട്ടറാണ് ജെറ്റ്സ്കി.
1: ഈ ജെറ്റ്സ്കി നമുക്ക് സ്വന്തമായിട്ട് ഓടിക്കാൻ പറ്റുമോ അതോ നമ്മുടെ കൂടെ ട്രെയിനറും കൂടെ കാണുമോ?
0: നമ്മളെ ഇൻസ്ട്രക്ടർ എന്തായാലും അതിനകത്ത് കൂടെ കാണും. അവരെ കൊണ്ട് നമ്മൾ ഓടിക്കും, അവരായിരിക്കും റൈഡ് ചെയ്യുന്നത്. പക്ഷെ ഇൻസ്ട്രക്ടർ പുറയിൽ കാണും. പിന്നെ അതിന്റെ എമർജൻസി കീ നമ്മുടെ ബോഡിയിൽ അറ്റാച്ച്ഡ് ആയിരിക്കും. ഇൻ കേസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് വലിച്ചു കഴിഞ്ഞാൽ അത് അവിടെ സ്റ്റോപ്പ് ആകുകയും ചെയ്യും. വളരെ സേഫ് ആണ്.

0: വിനോദസഞ്ചാരികൾക്ക് ഉല്ലാസം പകരുന്ന ഒത്തിരി റൈഡുകളാണ് ഈ കൊല്ലത്തെ ആശ്രമം അഡ്വഞ്ചർ പാർക്കിലുള്ളത്. ഒത്തിരി വാട്ടർ സ്പോർട്സുകളെ കുറിച്ച് നമ്മൾ കേട്ടു. കേരളത്തിന് പുറത്തുള്ള ഒത്തിരി വാട്ടർ സ്പോർട്സുകളും നമുക്ക് ഈ അഡ്വഞ്ചർ പാർക്കിൽ വന്നാൽ ആസ്വദിക്കാൻ പറ്റും. പലതും നമ്മൾ ചിലപ്പോൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതാണെങ്കിൽ പോലും പേടി കാണും, എങ്കിലും വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഈ വാട്ടർ സ്പോർട്സുകൾ. നമുക്ക് അതിന്റെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം.
1: ഓക്കെ, അടുത്ത് വന്നിട്ട് ഫ്ലൈ ബോർഡാണ്. ഫ്ലൈ ബോർഡ് എന്ന് വെച്ചാൽ നമ്മള് കേരളത്തിൽ നമ്മുടെ കൊല്ലം ജില്ലയിൽ മാത്രമേ, സൗത്ത് ഇന്ത്യയിൽ ഗോവ കഴിഞ്ഞാൽ പിന്നെ ഫ്ലൈ ബോർഡ് കണ്ടക്ട് ചെയ്യുന്ന നമ്മുടെ കൊല്ലത്ത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ എൻക്വയറീസ് വരുന്നതും ഫ്ലൈ ബോർഡിനാണ്. നമ്മൾ പുറത്ത് ഷോയ്ക്കൊക്കെ പോകാറുണ്ട് ഫ്ലൈ ബോർഡിന്റെ. ഫ്ലൈ ബോർഡ് വന്നിട്ട്
0: അപ്പോ ഇത് ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റുമോ?
1: ബിഗിനേഴ്സിന് ചെയ്യാം. നമ്മളിവിടെ ആയാലും പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അത് അരമണിക്കൂർ 3500 നമ്മൾ ഫീസ് ആടാക്കുന്നത്. അവർക്ക് വന്നിട്ട് ഒരു 15 മിനിറ്റ് നേരത്തെ ബ്രീഫിംഗ് ക്ലാസ്സും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത്, ചിലർ വരുന്നവർ ഭയങ്കര പേടിയുള്ളവരായിരിക്കും, പക്ഷെ അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബ്രീഫ്

0: ചെയ്ത് മസ്റ്റായിട്ട് നമ്മൾ ആ ഒരു സേഫ്റ്റിയാണ്, ആ ജാക്കറ്റ് ഹെൽമെറ്റ് ഇതെല്ലാം ഇട്ട് കൊടുത്ത് അവർ വെള്ളത്തിലോട്ട് ഇറക്കുമ്പോഴത്തേക്കും അവർ പകുതി ഓക്കെ ആകും. പിന്നെ നമ്മൾ ഒരു 5 മിനിറ്റോളം വെള്ളത്തിൽ അവരെ ബോഡി ബാലൻസിങ് ഒക്കെ ചെയ്യിച്ചിട്ടാണ് ഈ ഫ്ലൈ ബോർഡ് ചെയ്യിക്കുന്നത്. ഇവിടെ വന്നിട്ടുള്ള ആരും അങ്ങനെ ഫ്ലൈ ചെയ്യാതിരുന്നിട്ടില്ല, ലേഡീസ് ആയാലും അവർ ഫ്ലൈ ചെയ്യും. അത്ര വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതല്ല ഫ്ലൈ ബോർഡ്.
1: അപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുന്നവർക്കും എന്താണ് ഫ്ലൈ ബോർഡ് എന്ന് കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹം കാണും.
0: ഫ്ലൈ ബോർഡ് എന്ന് പറയുമ്പോൾ അതിന്റെ മെക്കാനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ സർഫസിന്റെ മേളിൽ വാട്ടർ പ്രഷർ കൊണ്ട് നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ബോർഡാണ് ഫ്ലൈ ബോർഡ്.
1: നമ്മളെ വീഡിയോസിലൊക്കെ കാണുമ്പോ ആക്ച്വലി ചില സമയങ്ങളിൽ ഒരാൾ കൂടെ കാണും, പിന്നെ നമ്മൾ കൂടെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഫ്ലൈ ബോർഡിനകത്ത്. അത് ആക്ച്വലി അങ്ങനെയാണോ ഇവിടെ ചെയ്യിപ്പിക്കുന്നത്?
0: ഇല്ല, നമ്മളിവിടെ അങ്ങനെ ചെയ്യിക്കാറില്ല. നമ്മൾ പറഞ്ഞാൽ നമ്മൾ അങ്ങനെ കൂടെ നിർത്തി ഫ്ലൈ ചെയ്യും, അല്ലാത്ത പക്ഷം അവരെ കൊണ്ടാണ് നമ്മൾ ഫ്ലൈ ചെയ്യിപ്പിക്കുന്നത്. കാര്യം അവർ അതിന്റെ ഒരു ഫീല് അറിയണം, ഫ്ലൈ ചെയ്യുന്നതിന്റെ ഒരു ഫീല്. അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. അവരെ കൊണ്ട് ഫ്ലൈ ചെയ്യിച്ച് അവരതിനാണല്ലോ വരുന്നത്, ആ ഫ്ലൈയിങ്ങിന്റെ ഒരു ഫീലിംഗ് അറിയാൻ വേണ്ടി തന്നെ.
1: അഡ്വഞ്ചർ വാട്ടർ സ്പോർട്സ് പിന്നെ വേറെ എന്തൊക്കെയാണ്?
0: പിന്നെ നമ്മളിവിടെ കണ്ടിരിക്കുന്നത് സ്പീഡ് ബോട്ട് റൈഡിംഗ് ആണ്. സ്പീഡ് ബോട്ട് റൈഡ് വന്നിട്ട് 590 വെച്ച് സ്റ്റാർട്ടിങ്, 5 പേർക്ക് വരെ പോവാം. 5 സീറ്ററാണ് ഉള്ളത്, 10 to 12 meter റൈഡാണ്. പിന്നെ സാമ്പ്രാണിക്കുടിയുടെ അടുത്തൊരു ഐലൻഡ് ഉണ്ട്, ഫേമസ് ആയിട്ടുള്ള ഐലൻഡ്. അവിടത്തേക്ക് നമ്മളിവിടുന്ന് ട്രിപ്പ് വിടുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മളിവിടെ ചെയ്യുന്ന വാട്ടർ സ്പോർട്സിന്റെ മെയിൻ ആയിട്ടുള്ളത്.
1: ഇതിൽ പാക്കേജ് ആയിട്ട് എന്തെങ്കിലും?
0: ആ, പാക്കേജ് ആയിട്ടുണ്ട്. കോംബോ പാക്കേജ് ഉണ്ട്, അതായത് ഫ്ലൈ ബോർഡ്, ജെറ്റ് സ്കി, വേക്ക് ബോർഡിങ്, കയാക്ക്, ഇതെല്ലാം കൂടെ വരുമ്പോ ഒരു 3550 വെച്ചിട്ടൊരു കോംബോ പാക്കേജ് ഉണ്ട്. പക്ഷെ അത് വന്നിട്ട് മുമ്പ് ചെയ്തിട്ടുള്ളവർക്കായിരിക്കും അത് ആ പാക്കേജ് എടുക്കുന്നുണ്ട് ഗുണമുള്ളത്. കാര്യം ഫ്ലൈ ബോർഡ് നമ്മളൊരു 15 മിനിറ്റ് കൊടുക്കുന്നുള്ളൂ. ബിഗിനിയർ ആയിട്ടുള്ളവർക്ക് ആ 15 മിനിറ്റ് കൊണ്ട് അവർക്ക് ഫ്ലൈ ചെയ്ത് തരാൻ പറ്റത്തില്ല. പിന്നെ രണ്ടാമത്തെ കോംബോ പാക്കേജ് ഉണ്ട്, അത് ജെറ്റ് സ്കി, ബമ്പർ, ബനാന, കയാക്കിങ്. 2655 അതിന്റെ റേറ്റ് വന്നിട്ട്. അത് എല്ലാവർക്കും എടുക്കാം, ബിഗിനേഴ്സും അഡ്വാൻസായിട്ടുള്ള എല്ലാവർക്കും എടുക്കാം. അത് കൂടുതലും ഫാമിലി ആയിട്ടുള്ളവർക്കായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആവുന്നത്. പിന്നെ മൂന്നാമത്തെ കോംബോ എന്ന് വെച്ചാൽ അഡ്വഞ്ചർ സ്പീഡ് ബോട്ട് റൈഡും ജെറ്റ് സ്കി, ബനാന, കയാക്ക്. ഇതും ഈ ഓൾമോസ്റ്റ് നമ്മൾ ബിഗിനേഴ്സിനായാലും അഡ്വാൻസ് ആയിട്ടുള്ളവർക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അതും ഫാമിലിക്ക് പറ്റിയൊരു പാക്കേജാണ്.
1: ഇതിൽ കോൺടാക്ട് നമ്പേഴ്സ് എന്തെങ്കിലും നേരത്തെ ബുക്ക് ചെയ്യാൻ വേണ്ടി നമുക്കുണ്ടോ?
0: ആ, നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ഗൂഗിളിലെല്ലാം നമ്മളതുണ്ട്. ഗൂഗിളിൽ നിന്ന് ആളുകൾ നമ്പർ എടുത്തിട്ടാണ് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്. കോൺടാക്ട് നമ്പർ 9567510279 ആണ് നമ്മുടെ ഇപ്പോഴത്തെ കോൺടാക്ട് നമ്പർ. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ആൽഫ അഡ്വഞ്ചേഴ്സ് എന്നാണ്. ആ പേജിൽ മെസ്സേജ് അയച്ചാൽ മതി. അതിനാണ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമായിരിക്കും.
1: വന്നിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതൊക്കെ ചെയ്യാനും അല്ലെ?
0: ബുക്ക് ചെയ്ത് തരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ഒരു സമയം കൊടുക്കും, കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അവർ വരുമ്പോഴത്തേക്ക് ഫുൾ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കും. അല്ലാതെ വരുന്നവർക്കാണെങ്കിലും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്.
1: ടൈമിംഗ് എങ്ങനെയാണിത്?
0: ടൈമിംഗ് രാവിലെ 10 മണിക്ക് നമ്മുടെ പാർക്ക് ഓപ്പൺ ആവും. 10 മണി to 6 മണി വരെയാണ് പാർക്കിന്റെ ടൈം. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ആക്ടിവിറ്റി ഓപ്പൺ ആയിരിക്കും. 10 മണി to 6 മണി വരെയാണ് നമ്മൾ വാട്ടർ സ്പോർട്സ് ഓപ്പൺ ടു എൻഡ് ടൈം.
1: ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നത് വാട്ടർ സ്പോർട്സിൽ ഏതിനെയാണ്?
0: ഇപ്പൊ നമുക്കിവിടെ കൂടുതൽ ആളുകൾ വരുന്നത് ജെറ്റ്സ്കിക്ക് വരും, ഫ്ലൈ ബോർഡ്. ഇപ്പൊ വന്നിട്ട് വേക്ക് ബോർഡിന് നല്ല രീതിയിൽ എൻകോറേജ് വരുന്നുണ്ട്. പിന്നെ സ്പീഡ് ബോട്ടിനും ആളുകൾ വരുന്നുണ്ട്, പക്ഷെ അവര് വന്നിട്ട് ഭംഗി നമ്മുടെ
1: അതൊക്കെ
0: വേണ്ടി വരുന്നവരാണ്.
1: സീസൺ ആയിട്ട് ഏത് സമയമാണുള്ളത്? ഏത് മാസമാണ്
0: സീസൺ എന്ന് പറയുമ്പോൾ? വെക്കേഷൻ ടൈമിൽ നമുക്ക് സീസൺ ആണ്. ബാക്കി പിന്നെ ഓണം അങ്ങനെ ഹോളിഡേസിലും ഇവിടെ നല്ലത് വരും. നമുക്ക് ഈ മഴ സമയത്ത് മാത്രമേ ഉള്ളൂ ബുദ്ധിമുട്ടുള്ളത്.
1: ഇതില് നമുക്കിവിടെ കയാക്ക് ഒക്കെ എത്ര എണ്ണം ഉണ്ട്?
0: കയാക്ക് ഒരു 4 single seater 3 double seater ആണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. ഒരു സമയം ഒരു 12 പേർക്ക് കയാക്കിങ് ചെയ്യാം.
1: ജെറ്റ്സ്കി എല്ലാം?
0: ആ, എല്ലാം അവൈലബിൾ ആണ്. ജെറ്റ്സ്കി ഉണ്ട്. ജെറ്റ്സ്കി റൈഡ് വന്നിട്ട് നമ്മൾ അവർക്ക് പ്രോപ്പറായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് അവരെ കൊണ്ടാണ് റൈഡ് ചെയ്യിപ്പിക്കുന്നത്. അവരായിരിക്കും ഓടിക്കുന്നത്. 1 round ആണ്. അവർക്കിവിടുന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും ഇവിടെ ഇത്ര ദൂരം വരെ ഉണ്ട്, കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
1: ഓക്കെ, താങ്ക് യു.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം സഞ്ചാരി തുടർന്ന് കേൾക്കാം.
1: MRT ഹോം നീഡ്സിൽ ബ്രാസ് മേള,
2: കുക്ക്വെയർസ്, പൂജാ ആർട്ടിക്കൽസ്, ഹോം ഡെക്കോർസ്, മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച ഡിസ്കൗണ്ടുകളോടെ 5,000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും അട്രാക്റ്റീവ് ക്യാഷ് ഡിസ്കൗണ്ട്സ്.
1: ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ സപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും. ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
4: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറെന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
5: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു?
7: രണ്ട് പവന് കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
8: സുബയ്യ ജ്വല്ലറി, കോട്ടയ്ക്കകം. കോൾ 8891765534.
0: ബാലരാമപുരം സുബയ്യ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം എന്നും രാവിലെ 8:30. ഇതിൽ ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും.
9: പ്രിയ ശ്രോതാക്കളെ, നാളെ ഉച്ചയ്ക്ക് 2

0: മണിക്കുള്ള നേർമൊഴിയിൽ
1: സിനിമ കണ്ട് പഠിക്കുന്നത് അല്ലെങ്കിൽ സിനിമ കണ്ട് നമ്മൾ ഇൻഫ്ലുവൻസ് ആവുന്നതൊക്കെ എൻജി സാറിന്റെ പടങ്ങൾ, ഉദയകൃഷ്ണ ചേട്ടൻ എഴുതിയ പടങ്ങളും മമ്മൂക്കിയും മോഹൻലാലും, അങ്ങനെയാണ് നമ്മൾ സിനിമയിലോട്ട് വരുന്നത്. ഇതിൽ എനിക്ക് ഭയങ്കര ലോട്ടറി ആയിരുന്നു, ഈ മൂന്ന് പേരോട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി ലോ ആൻഡ് ഓർഡർ എന്നുള്ള സിനിമയിൽ.
0: അഭിനേതാവും തിരക്കഥാകൃത്തുമായ ആനന്ദ് മന്മഥനുമായി അഭിമുഖം. മറക്കാതെ കേൾക്കൂ നാളെ ഉച്ചയ്ക്ക് 2 മണിക്കുള്ള നേർമൊഴിയിൽ.
2: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര. അമിത രക്തസമ്മർദ്ദത്തിനുള്ള മരുന്ന് സ്വയം നിർത്തുന്നത് എത്രത്തോളം അപകടകരമാണ്? രക്താതി സമ്മർദ്ദത്തെ നിശബ്ദ കൊലയാളി എന്ന് വിളിക്കാൻ കാരണമെന്ത്? ഡോക്ടർ ജ്യോതി വിജയ് സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:30.

0: സമയം 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില. പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില. ഗ്രാമിന് 13,775 രൂപ, പവന് 1,10,200 രൂപ. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
3: സമർപ്പിച്ചത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി സഞ്ചാരി തുടരുന്നു. സഞ്ചാരിയിൽ നിന്ന് കൊല്ലം ആശ്രാമം അഡ്വഞ്ചർ പാർക്ക്.
4: മീൻ എന്ന് കേൾക്കുമ്പോ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് മീൻ വിഭവങ്ങളെ കുറിച്ചായിരിക്കും. അതൊന്നുമല്ല, അപ്പൊ പിന്നെ വർണ്ണ മത്സ്യങ്ങളെ കാണാനുള്ള സൗകര്യം ഈ പാർക്കിലുണ്ടോ എന്നായിരിക്കും. അതുമല്ല, മനസ്സും ശരീരവും ഒന്ന് റിലാക്സ് ആക്കാൻ ഇവിടെ ഫിഷ് സ്പായും ഉണ്ട്. പേര് പറയാമോ?
5: പേര് അഹമ്മദ് എന്നാണ്. നമ്മളിവിടെ ഫിഷ് സ്പായാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഒരാൾക്ക് ഇവിടെ 100 rupees ആണ് വരുന്നത്, 10 minutes. കുറച്ച് നേരം നമുക്ക് ഇതിനകത്ത് എൻജോയ് ചെയ്യാനായിട്ടുള്ള ഒരു പരിപാടിയാണ്. എല്ലാവർക്കും, കുട്ടികൾക്ക് എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്.
4: ഈ ഫിഷ് സ്പാ ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ്സ് എന്താണ്?
5: ബെനിഫിറ്റ്സ് നമ്മുടെ കാല ഡെസൽസ്, ബ്ലഡ് സർക്കുലേഷൻ, ഇച്ചിങ്, അങ്ങനെയൊക്കെയുള്ള കാല് ക്ലീൻ ആക്കി തരുന്ന ഒരു പരിപാടിയാണ് ഇത്. ഓൾറെഡി നമ്മുടെ തായ് മസാജിങ് പരിപാടിയാണ്.
4: ഈ ഫിഷ് സ്പായൊക്കെ കൂടുതലും പുറത്തുള്ള രാജ്യങ്ങളിലാണല്ലോ നമ്മൾ അധികം കണ്ടിട്ടുള്ളത്. ഇപ്പൊ നമുക്കും ഫിഷ് സ്പാ ചെയ്യാനുള്ള ഒരുപാട് സൗകര്യം കേരളത്തിലുണ്ട് അല്ലേ?
5: പുറത്തെ രാജ്യങ്ങളിലാണ് കൂടുതലും ഇതുള്ളത്. ഒട്ടുമിക്ക എല്ലായിടത്തും ഉണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ.
4: ഇതിനായി ഉപയോഗിക്കുന്ന ഫിഷ് ഏതാണ്?
5: ഫിഷിന്റെ പേര് ഗ്യാര എന്ന് പറയും.
4: ഇത് പുറത്തുനിന്നുള്ള ഫിഷ് തന്നെയായിരിക്കും അല്ലേ?
5: നമ്മളെ നാട്ടിൽ കിട്ടുന്ന ഫിഷ് അല്ല, അവിടുന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ഫിഷാണ്.
4: ഇതിനായിട്ട് ആളുകൾ ഇൻട്രസ്റ്റോടെ വരാറുണ്ടോ?
5: ഉണ്ട്. നമുക്ക് ആള് നല്ല ആളുണ്ട്. സൺഡേ ഒക്കെ നല്ല തിരക്കാണ് ഇവിടെ.
4: ഈ ഫിഷ് സ്പാക്ക് എടുക്കുന്ന സമയം ഒരാൾക്ക് എത്ര മിനിറ്റ് വരെ?
5: ടൈം 10 minutes ആണ്.
4: ഈ ഫിഷ് സ്പാക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാട്ടർ എപ്പോഴും ക്ലീൻ ചെയ്യാറുണ്ടോ? എങ്ങനെയാണ് അതിന്റെ?
5: വാട്ടർ ഡെയിലി ക്ലീൻ ചെയ്യുന്നതാണ്. പിന്നെ അത് കൂടാണ്ട് ഫുൾ ടൈം കണ്ടിന്യൂസ് ഫിൽട്രേഷൻ ഉണ്ടാവും. വെള്ളം എപ്പോഴും നല്ല ഹീറ്റ് വെള്ളമായിരിക്കും, കാരണം നല്ല ചൂട് വെള്ളമാണ് നമ്മുടെ കാലിനൊക്കെ നല്ലത്.

0: നമ്മൾ വാട്ടർ സ്പോർട്സിനെ പറ്റിയൊക്കെ ഇപ്പൊ കേട്ടു. ഇനി നമുക്കിവിടെ ഒരു ചിൽഡ്രൻസ് പാർക്കുണ്ട് കുട്ടികൾക്കായിട്ട്. അതിനെ പറ്റി കൂടുതലായിട്ട് ചോദിച്ചറിയാം. പേരെന്താണ്? കുട്ടികളെയും കുട്ടി വരുമ്പോ എന്തൊക്കെയാണ് ഇവിടെ ഉള്ള ഐറ്റംസ് അവർക്ക് കളിക്കാൻ വേണ്ടി?
1: ആൽഫ അഡ്വഞ്ചേഴ്സ് നടത്തുന്ന കുറെ ആക്ടിവിറ്റീസ് ആണ് ഉള്ളത്. ഇപ്പൊ മെജോറിറ്റി എന്ന് പറയുമ്പോൾ ആദ്യം പറയുന്നത് നമ്മുടെ കിഡ്സ് പെടലാണ്. ബോട്ടാണ് വെള്ളത്തിൽ കുട്ടികളിൽ നിന്ന് കൈ വെച്ച് പെടൽ തിരിച്ച് കറക്കാണ്. പിന്നെ അതിന്റെ തൊട്ടടുത്തുള്ളതാണ് ട്രംബോളിൻ, ജമ്പ് ചെയ്യുന്നതാണ്. റേറ്റ് എന്ന് പറയുമ്പോൾ ട്രംബോളിൽ റേറ്റ് 50 രൂപയും കിഡ്സ് പെടൽ 80 രൂപയാണ്. അപ്പൊ അതിനോടൊപ്പം ചേർന്ന് തന്നെ എയർ ബലൂൺ എന്ന് പറയുന്ന ഫെസിലിറ്റി ഉണ്ട്. അപ്പൊ കൂടുതൽ അഡ്വഞ്ചർ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ക്ലൈം നല്ല ഒരു 30 അടി ഹൈറ്റ് ഉണ്ട്. ഹൈറ്റ് ക്ലൈംബ് ചെയ്തിട്ട് ജസ്റ്റ് സ്ലൈഡ് വരുന്ന അതാണ്
0: എയർ
1: ബലൂൺ ആണ് എന്റെ പേര്. അതിന് 80 രൂപ ടിക്കറ്റ് ആണ് ഉള്ളത്. പിന്നെ വരുന്നത് ഇയർ ഗണ്ണും ആസറി എന്നുള്ള ഡിപ്പാർട്ട്മെന്റ്. അപ്പം അഡ്വഞ്ചർ വെച്ചിട്ട് കൂടുതലായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ
0: പറ്റുന്നത്
1: ഇയർ ഗൺ എന്ന് പറയുമ്പോൾ നമ്മള് സാധാരണ എല്ലാവരും ഇയർ ഗൺ കൊടുക്കുമ്പോൾ ബലൂൺ വെച്ചിട്ട് ജസ്റ്റ് ഷൂട്ട് ചെയ്യാനേ പറയത്തുള്ളൂ. നമ്മൾ എങ്ങനെ ഷൂട്ട് ചെയ്യാം, അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് ഉൾപ്പെടെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ആർച്ചറും ഇങ്ങനെയാണ് ചെയ്യാറ്. 100 ടിക്കറ്റാണ് ഇൻഡിവിജ്വലി. അപ്പൊ 100 കൊടുക്കുമ്പോൾ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ വരണമെന്ന് പറഞ്ഞാൽ ഒരെണ്ണം പൊട്ടിക്കണമല്ലോ. അപ്പൊ നമ്മളെ കൊണ്ട് മാക്സിമം ആരെ ഹെൽപ്പ് ചെയ്ത് ഒരു 1-2 പറഞ്ഞാലും പൊട്ടിച്ചാൽ വിടാറുണ്ട്. ഗൈഡ് ഇൻസ്ട്രക്ഷൻ കൊടുക്കാറുണ്ട്.
0: വേറെ ഇവിടെ എന്തൊക്കെയാണുള്ളത് കിഡ്സിന് വേണ്ടി?
1: പിന്നെ ഉള്ളത് ട്രെയിൻ ആണ്. അപ്പൊ അഡൽറ്റ് ചൈൽഡ് എന്ന കാറ്റഗറി

0: ടിക്കറ്റ് കൊടുക്കുന്നത്. അഡൾട്ടിന് 80 രൂപയും ചൈൽഡിന് 50 രൂപയാണ്. അപ്പം അത് ഇവിടെ ഈ ട്രാക്ക് ഉണ്ട്, അതിന്റെ 2 റൗണ്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. മ്യൂസിക് സിസ്റ്റം ഉൾപ്പെടെയുള്ള സിസ്റ്റം ഒരു മാക്സിമം എൻജോയ്മെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
1: ഇത്രയാണോ മെയിൻ ആയിട്ടുള്ളത്?

0: വിശാലമായ പാർക്ക്, തണലും തണുപ്പുമേകാൻ ഇഷ്ടംപോലെ മരങ്ങൾ, പലയിടങ്ങളിലായി വ്യത്യസ്ത പ്രതിമകൾ, ഇരിക്കാനും ഒന്ന് വിശ്രമിക്കാനും പാകത്തിൽ മനോഹരമായ മണ്ഡപങ്ങൾ. സഞ്ചാരികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഈ കൊല്ലത്തുള്ള അഡ്വഞ്ചർ പാർക്കിലേക്ക് നമുക്ക് വെറുതെ അങ്ങ് കയറി പോകാൻ പറ്റില്ലല്ലോ. ടിക്കറ്റ് എടുക്കണ്ടേ? അപ്പോ ടിക്കറ്റ് നിരക്കുകളെ കുറിച്ചും ചോദിക്കാം.
1: മുതിർന്നവർക്ക് 24 രൂപ, കുട്ടികൾക്ക് 5 മുതൽ 12 വയസ്സ് വരെ 12 രൂപ, പിന്നെ അത് സീനിയർ സിറ്റിസന് 12 രൂപ.
0: ടിക്കറ്റ് എടുത്താൽ നമുക്ക് ഈ പാർക്കിൽ എത്ര സമയം വേണമെങ്കിലും ചെലവഴിക്കാമോ?
1: ഒരു ടിക്കറ്റിന്റെ സമയം 3 മണിക്കൂർ.
0: ഈ പാർക്ക് ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതിന്റെ ടൈം കൂടി പറയോ?
1: 10 മുതൽ വൈകിട്ട് 6 മണി വരെ. ഹർത്താൽ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഓപ്പൺ.
0: ക്യാമറ ഉപയോഗിക്കുന്നതിന്റെ ഫീസ്?
1: സ്റ്റിൽ ക്യാമറ 59, വീഡിയോ ക്യാമറ 236.
2: തണൽ വിരിച്ച മരങ്ങൾ പാർക്കിന്റെ സൗന്ദര്യം കൂട്ടുമ്പോൾ അഷ്ടമുടി കായലിന്റെ സൗന്ദര്യം കൂട്ടാൻ നമ്മളെ കൊതിപ്പിക്കുന്ന ഒരുപാട് വാട്ടർ സ്പോർട്സുകൾ കരയുടെയും കായലിന്റെയും സൗന്ദര്യം ആസ്വദിക്കാൻ ഒരേപോലെ അവസരം നൽകുകയാണ് കൊല്ലം ആശ്രമം അഡ്വഞ്ചർ പാർക്ക്. കേട്ടറിയുന്നതിനേക്കാൾ കണ്ടറിയാനും അതിനേക്കാൾ അനുഭവിച്ചറിയാനും വിസ്മയം സൃഷ്ടിച്ച് സഞ്ചാരികളുടെ മനം കവരുകയാണ് ഈ അഡ്വഞ്ചർ പാർക്ക്. മനസ്സിൽ ഉല്ലാസത്തിന്റെ പൂത്തിരികൾ കത്തിക്കാനും സാഹസികതയുടെ കൊടുമുടിയിലെത്താനും ആഗ്രഹിക്കുന്നവർ തീർച്ചയായും കൊല്ലത്തെ ഈ അഡ്വഞ്ചർ പാർക്കിലേക്ക് തീർച്ചയായും വരിക തന്നെ വേണം.

0: സഞ്ചാരി
1: അടുക്കളയിലെ സൂപ്പർ സ്റ്റാറായ മിക്സർ ഗ്രൈൻഡറുകൾക്ക് ആകർഷകമായ ഓഫറുകളുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: പഴയ മിക്സി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നേടാം 1234 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യം. കൂടാതെ എല്ലാ മിക്സർ ഗ്രൈൻഡർ, ഫുഡ് പ്രോസസർ, ജ്യൂസർ പർച്ചേസിനുമൊപ്പം നേടാം നോൾട്ടയുടെ വെജിറ്റബിൾ പുഷ് ചോപ്പർ തികച്ചും സൗജന്യമായി.
1: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
4: ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മഴമേഘപ്രാവുകൾ എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രപാടിയത് രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം KL ശ്രീറാം.

ചലച്ചിത്ര ഗാനങ്ങൾ പ്രധാന വാർത്തകൾക്ക് ശേഷം തുടരും. ആകാശവാണി അനന്തപുരി എഫ് എം 101.9, സമയം 11 മണി. നമസ്കാരം, പ്രധാന വാർത്തകൾ. ഗാന്ധിജിയുടെ ജീവിതവും സന്ദേശവും സമാധാനം, അനുകമ്പ, നിസ്വാർത്ഥത, സേവനം എന്നിവയുടെ ശാശ്വത പ്രകാശഗോപുരമായി നിലകൊള്ളുന്നുവെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. സത്യം, അഹിംസ എന്നിവയിലെ ഗാന്ധിജിയുടെ വിശ്വാസം മനുഷ്യരാശിയെ പ്രചോദിപ്പിക്കുന്നുവെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. മഹാത്മാഗാന്ധിയുടെയും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെയും ജന്മവാർഷികത്തോടനുബന്ധിച്ച് ബംഗ്ലാദേശിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ദിനേശ് ത്രിവേദി ആശംസ നേർന്നു. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ ജയ് ജവാൻ ജയ് കിസാൻ മുദ്രാവാക്യവും അദ്ദേഹം അനുസ്മരിച്ചു. സിപിഐഎം എത്തിപ്പെട്ട പ്രതിസന്ധികളിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ അവർ സംസ്ഥാനത്ത് അക്രമങ്ങൾ അഴിച്ചുവിടുകയാണെന്ന് മന്ത്രിയും കെ പി സി സി പ്രസിഡന്റുമായ സണ്ണി ജോസഫ്. അക്രമം നടത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. യു ഡി എഫിലെ കാര്യങ്ങൾ കൂട്ടായ ചർച്ചയിലൂടെ മുന്നോട്ടു പോകുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. മുന്നണിക്കകത്ത് കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കാൻ 5 വർഷം നീളുന്ന നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് ഇന്ന് തുടക്കം. 2031 മാർച്ച് 30 കേരളത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റുകയാണ് ലക്ഷ്യം. സ്വർണവില വർദ്ധിച്ചു. പവന് 760 രൂപ കൂടി 110,200 രൂപയായി. കോഴിക്കോട് കോർപ്പറേഷൻ ഹെൽത്ത് ഓഫീസർ ഡോക്ടർ മുനവർ റഹ്മാൻ അന്തരിച്ചു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. പൊതുദർശനം ഉച്ചയ്ക്ക് 2 മുതൽ കോഴിക്കോട് കോർപ്പറേഷൻ ഹാളിൽ. ഏഷ്യൻ ഗെയിംസിൽ 12 സ്വർണവുമായി ഇന്ത്യ 5 സ്ഥാനത്തെത്തി. 24 വെള്ളിയും 34 വെങ്കലവുമടക്കം ആകെ 70 മെഡലുകളാണ് ഇന്ത്യ നേടിയത്.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. കേൾക്കാം ശിക്കാർ എന്ന ചിത്രത്തിന് വേണ്ടി സുദീപ് കുമാറും ചിത്രയും പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

0: നദിയോരം.
1: എസ് രമേശൻ നായരുടെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകി, യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം ദോസ്ത്.

0: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
1: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
4: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
5: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
6: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
7: ഫാം ടു സിറ്റി
8: എല്ലാ ബുധനാഴ്ചകളിലും വൈകുന്നേരം 6:50.
7: ഫാം ടു സിറ്റി മറക്കാതെ കേൾക്കുക. ഫാം ടു സിറ്റി.
9: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം പരീക്ഷ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് പി ഭാസ്കരൻ, ചിട്ടപ്പെടുത്തിയത് MS ബാബുരാജ്.

ഒരു ഗാനം കൂടി കേൾക്കാം. മിടിരണ്ടിലും എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ ശരത്ചന്ദ്രവർമ്മ വരികളെഴുതി, രവീന്ദ്രൻ സംഗീതം നൽകി, യേശുദാസും സുജാതയും പാടിയത്.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: എം ആർ ടി ഹോം നീഡ്സിലെ ബ്രാസ് മേള, മിസ്സിയിലേ കുക്ക്വെയർസ്, പൂജാ ആർട്ടിക്കിൾസ്, ഹോം ഡെക്കോർ എല്ലാ മാർക്കറ്റിലെ കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ടിലും വാങ്ങാം. 5000 രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്തപ്പോ എനിക്കും കിട്ടി ഡിസ്കൗണ്ട്.
2: ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ സപ്ലൈ. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: ഇത് ആകാശവാണി അനന്തപുരി FM 101.9.

തിരൈപ്പൂക്കൾ. ഇന്ന് തിരൈപ്പൂക്കളിൽ ആദ്യം കേൾക്കാം റിഥം എന്ന ചിത്രത്തിനു വേണ്ടി ഉണ്ണിമേനോൻ പാടിയത്. വൈരമുത്തുവിന്റെ വരികൾ, എ ആർ റഹ്മാന്റെ സംഗീതം.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: എസ് പി ബാലസുബ്രഹ്മണ്യവും മഹാലക്ഷ്മി അയ്യറും പാടിയത് ചിത്രം ജോഡി. വൈരമുത്തുവിന്റെ വരികൾക്ക് എ ആർ റഹ്മാന്റെ സംഗീതം.

0: ഇട്ടാപ്പള്ളിയിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
1: 5 ഹീറോ മാവറിക് ബൈക്കുകൾ,
2: വ്രൂം വ്രൂം പവർ ബൈക്ക് അടിപൊളി,
0: 5 ലേഡി സിവി സ്കൂട്ടറുകൾ,
2: അല്ല ഇലക്ട്രിക് സ്കൂട്ടറിലെ സൗണ്ട് കാണില്ല,
1: ടിവികൾ, എസികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, ഗോൾഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 5000 വിജയികളുമായി ഇട്ടാപ്പള്ളിയിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
3: ഏജൻസീസ്. നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാർ തന്നാലോ ആലോചിക്കാം.
4: ആര്യശാല സുബയ്യ ജ്വല്ലറി നിന്ന് സ്വർണം വാങ്ങിയ മതി, അപ്പൊ കാർ കിട്ടും.
3: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടി വി എസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
4: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
5: വൈരമുത്തുവിന്റെ വരികൾക്ക് എ ആർ റഹ്മാൻ സംഗീതം നൽകി. നിത്യശ്രീ പാടിയത്. ചിത്രം ജീൻസ്.

0: ഇന്നത്തെ തിരയപ്പൂക്കൾ സമാപിച്ചു. ആകാശവാണി അനന്തപുരി എഫ് എം 101.9, സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ ആക്രമിച്ച സഹപൈലറ്റിനെ അബുദാബിയിലേക്ക് മാറ്റി. വൈദ്യപരിശോധനയിൽ യാത്രാനുമതി ലഭിച്ചതിനെ തുടർന്നാണ് മാറ്റിയതെന്ന് സൌദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഗാന്ധിജയന്തി ആഘോഷങ്ങളുടെ സംസ്ഥാനതല പരിപാടികൾ തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിൽ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. കാലം മാറിയാലും ഗാന്ധിജിയുടെ സന്ദേശങ്ങൾ തലമുറകൾക്ക് മാർഗദീപമായിരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നിയമസഭാംഗണത്തിൽ സ്ഥാപിച്ച ഗാന്ധി പ്രതിമയിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തി. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ, നിയമസഭാ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥർ, ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. യുഡിഎഫിലെ ഉഭയകക്ഷി തീരുമാനപ്രകാരമാണ് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനെ തീരുമാനിച്ചതെന്ന് മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ പി കെ കുഞ്ഞാലിക്കുട്ടി. ബോർഡ്, കോർപ്പറേഷൻ ചെയർമാൻ പദവിയടക്കം കാര്യങ്ങളിൽ ചർച്ചകൾ തുടരുകയാണെന്നും തീരുമാനമായ കാര്യങ്ങൾ നടപ്പാക്കുകയാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ വിവിധ വികസന പദ്ധതികളുടെ പ്രചാരണ പരിപാടിയായ സമഗ്രയുടെ 2ാം പതിപ്പ് നാളെ പാലക്കാട് പറളിയിൽ മന്ത്രി കെ എ തുളസി ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ സമാപനവും നടത്തും. 4ാമത് കോട്ടയത്ത് തമ്പുരാൻ കഥകളി മഹോത്സവം ഇന്ന് കണ്ണൂർ മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ ആരംഭിക്കും. 8 ദിവസത്തെ പരിപാടിയിൽ കോട്ടയം രാജാവിന്റെ കഥകളാണ് പ്രധാനമായും ഉൾപ്പെടുത്തുക. ആറ്റുകാൽ പൊങ്കാല ഏറ്റവും ഭംഗിയായി നടത്തുന്നതിന് തിരുവനന്തപുരം നഗരസഭ വിപുലമായ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചെന്ന് മേയർ വി വി രാജേഷ്. വെട്ടുകാട് തിരുനാൾ ഉത്സവം മികച്ച രീതിയിൽ നടത്തുന്നതിനും നാളെ യോഗം നടത്തും. സൂപ്പർ ലീഗ് കേരള സീസൺ 3 ആദ്യ മലബാർ ഡെർബിയിൽ കാലിക്കറ്റ് എഫ് സി സ്വന്തം തട്ടകത്തിൽ മലപ്പുറം എഫ് സിയെ നേരിടും. വൈകിട്ട് 7:30 കോഴിക്കോട് EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ ഇനി ഉച്ചയ്ക്ക് 1 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം നവമാധുരി. ഇന്ന് നവമാധുരിയിൽ സ്പാ എന്ന ചിത്രത്തിന് വേണ്ടി മധു ബാലകൃഷ്ണൻ, മിൻമിനി എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് ബി കെ ഹരിനാരായണൻ, സംഗീതം ഇഷാൻ ചാബ്ര.

ബിപിൻ അശോകിന്റെ സംഗീതത്തിൽ കെ എസ് ഹരിശങ്കർ പാടിയത്. ചിത്രം സാഹസം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് വൈശാഖ് സുഗുണൻ.

ചിത്രം ഓടും കുതിര ചാടും കുതിര. പാടിയത് സഞ്ജിത് ഹെർജയും അനില രാജീവും. ഗാനരചന സുഹേൽ കോയ, സംഗീതം ജസ്റ്റിൻ വർഗീസ്.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: നവമാധുരിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം പ്രേമലു എന്ന ചിത്രത്തിന് വേണ്ടി കെ ജി മാർക്കോസ്, വിഷ്ണു വിജയ് എന്നിവർ പാടിയത്. സുഹേൽ കോയയുടെ വരികൾ, വിഷ്ണു വിജയുടെ സംഗീതം.

വിജയേശുദാസ്, ചിന്മയി, രക്ഷിത സുരേഷ് എന്നിവർ പാടിയത്. ചിത്രം ആടുജീവിതം. ഗാനവരികൾ റഫീഖ് അഹമ്മദ്, സംഗീതം എ ആർ റഹ്മാൻ.

നവമാധുരിയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. തുടക്കം എന്ന ചിത്രത്തിനു വേണ്ടി ജോപോൾ വരികൾ എഴുതി ജേക്സ് ബിജോയ് സംഗീതം നൽകി ചിത്രപാടിയത്.

0: സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9.
1: അമിത രക്തസമ്മർദ്ദത്തിനുള്ള മരുന്ന് സ്വയം നിർത്തുന്നത് എത്രത്തോളം അപകടകരമാണ്? രക്താതിസമ്മർദ്ദത്തെ നിശബ്ദ കൊലയാളി എന്ന് വിളിക്കാൻ കാരണമെന്ത്? തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ കാർഡിയോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജ്യോതി വിജയ് സംസാരിക്കുന്നു.
2: ഒരു ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. കഴിഞ്ഞ ആഴ്ച എന്റെ അടുത്ത് ഒരു 52-കാരൻ വന്നിരുന്നു. ആരോഗ്യവാൻ, ദിവസവും ജോലിക്ക് പോകുന്നു, ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ ഇടത് കൈ അനക്കാൻ പറ്റുന്നില്ല, സംസാരം കുഴയുന്നു. ആശുപത്രിയിൽ എത്തിയപ്പോൾ അറിഞ്ഞു അദ്ദേഹത്തിന്റെ ബി പി വളരെ വർഷങ്ങളായി കൂടുതലായിരുന്നു, ഒരിക്കൽ പോലും പരിശോധിച്ചിരുന്നില്ല. ഇതൊരു ഒറ്റപ്പെട്ട കഥയല്ല. ഇന്നീ പരിപാടി കേൾക്കുന്ന നിങ്ങളിൽ പലരും ഇതേ അപകടത്തിന്റെ വക്കീലായിരിക്കാം, അറിയാതെ തന്നെ. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഉയർന്ന ബി പി അഥവാ ഉയർന്ന രക്തസമ്മർദ്ദം വേദനിപ്പിക്കാതെയാണ് ശരീരത്തെ തകർക്കുന്നത്. അതുകൊണ്ടാണ് ഡോക്ടർമാരിതിനെ നിശബ്ദ കൊലയാളി എന്ന് വിളിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇപ്പോൾ ഈ പരിപാടി കേൾക്കുന്ന 3 പേരാണെങ്കിൽ അതിൽ ഒരാൾക്ക് ഉയർന്ന രക്തസമ്മർദ്ദം അഥവാ ഉയർന്ന ബി പി ഉണ്ടെന്നാണ് കണക്ക്. അതിൽ പകുതിയിലധികം പേർക്കും അത് അറിയില്ല എന്നതാണ് ഏറ്റവും ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യം. ഹൃദയത്തെ ഒന്ന് സങ്കല്പിക്കൂ. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു പമ്പ് ഒരിക്കലും നിർത്തുന്നില്ല, ദിവസവും 100,000 തവണ അത് പ്രവർത്തിക്കുന്നു. ഈ പമ്പ് ശരീരത്തിലേക്ക് രക്തം പമ്പ് ചെയ്യുമ്പോൾ അത് രക്തക്കോലിന്റെ ഭിത്തിയിൽ ചെലുത്തുന്ന സമ്മർദ്ദത്തെയാണ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് അഥവാ ബി പി. ഉയർന്ന സമ്മർദ്ദം കുറച്ചധികം നാളുകളായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഹൈപ്പർ ടെൻഷൻ അഥവാ ഉയർന്ന രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. നോർമൽ ബി പി എന്ന് പറയുന്നത് 2 അക്കങ്ങളാണ് നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്നത്. മുകളിലത്തെ വാല്യൂ 120, താഴത്തെ വാല്യൂ 80. മുകളിലത്തെ വാല്യൂ നമ്മൾ സിസ്റ്റോളിക് ബി പി എന്ന് പറയുന്നു, താഴത്തതിനെ ഡയസ്റ്റോളിക് ബി പി എന്ന് പറയുന്നു. എന്താണ് നോർമൽ ബി പി? 120, 80 അതിൽ താഴെ. മുകളിലത്തെ വാല്യൂ 120, താഴത്തേത് 80 അതിൽ താഴെ. ഇതാണ് നമ്മൾ ലക്ഷ്യമിടേണ്ടത്. സ്റ്റേജ് 1 ഹൈപ്പർ ടെൻഷൻ അഥവാ ഉയർന്ന സമ്മർദ്ദം. ബി പി ഉയർന്ന വാല്യൂ 130 മുതൽ 139 വരെ, താഴത്തേത് 80 മുതൽ 89 വരെ. ഇവിടെ ഡോക്ടറെ കണ്ട് വിലയിരുത്തണം. സ്റ്റേജ് 2 ബി പി 140, 90 മുകളിൽ, അതായത് ഉയർന്ന വാല്യൂ 140 മേലെ, താഴത്തെ വാല്യൂ 90 മേലെ. ഇവിടെ മിക്കവാറും മരുന്ന് വേണ്ടി വരും. എന്താണ് ഹൈപ്പർ ടെൻസീവ് ക്രൈസിസ് അഥവാ അടിയന്തരമായി ചികിത്സ വേണ്ടി വരുന്ന ബി പി? ഉയർന്ന വാല്യൂ 180, താഴത്തേത് 120 മേലെ. ഇത്തരം സന്ദർഭങ്ങളിൽ സാധാരണയായി തലവേദന, നെഞ്ചുവേദന, ശ്വാസമുട്ടൽ എന്നിവയോടൊപ്പം ഇത്രയും ഉയർന്ന ബി പി കണ്ടാൽ ഉടനടി ഡോക്ടറെ കാണേണ്ടതാണ്. ഇന്നത്തെ പ്രധാന വിഷയത്തിലേക്ക് വരാം. ഹൈപ്പർ ടെൻസീവ് ഹാർട്ട് ഡിസീസ് അഥവാ രക്തസമ്മർദ്ദം ഉയരുന്നതും കൂടെയുള്ള ഹൃദ്രോഗം. ഇത് എങ്ങനെ ഉണ്ടാകുന്നു ലളിതമായി പറയാം. ഹൃദയത്തിന് 4 അറകളുണ്ടെന്ന് നമുക്കറിയാമല്ലോ. ഹൃദയത്തിന്റെ പ്രധാന അറയായ ഇടത് വെൻട്രിക്കിൾ, അതായത് ശരീരം മുഴുവൻ ബ്ലഡ് പമ്പ് ചെയ്യുന്ന അറയാണ് ഇടത് വെൻട്രിക്കിൾ അഥവാ ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഇത് ഉയർന്ന മർദ്ദത്തിനെതിരെ തുടർച്ചയായി പമ്പ് ചെയ്യേണ്ടി വരുമ്പോൾ അതിന്റെ പേശിക്ക് കട്ടി കൂടുന്നു. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാം പേശി കട്ടിയാകുന്നത് നല്ലതല്ലേ എന്ന്. ഒരു ജിമ്മിൽ പോയി നമ്മൾ വളർത്തുന്ന ഒരു പേശി പോലെ അല്ല ഇത്. കട്ടിയായി ഇങ്ങനെ ഉയർന്ന സമ്മർദ്ദത്തിനെതിരെ പണിയെടുക്കുന്ന പേശി യൂഷ്വലി നമുക്ക് നന്നായിട്ട് ചുരുങ്ങാനും റിലാക്സ് ചെയ്യാനും സാധാരണ പോലെ സംഭവിക്കണമെന്നില്ല. ഇതിനെ ഡയസ്റ്റോളിക് ഡിസ്ഫങ്ഷൻ എന്നാണ് പറയാറുള്ളത്, അതായത് ഹൃദയം റിലാക്സ് ചെയ്ത് രക്തം സ്വീകരിക്കുന്ന പ്രക്രിയയിലെ തകരാറ്. ഇത് തുടർന്നാൽ, അതായത് ഉയർന്ന രക്തസമ്മർദ്ദം പേശിയെ ബാധിച്ച് കുറച്ച് കാലമാകുമ്പോൾ ഹാർട്ട് ഫെയിലിയർ എന്നൊരവസ്ഥയിലേക്ക് എത്തുന്നു. അതുമൂലം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു? 1, നമ്മുടെ ഹൃദയത്തിന്റെ ഫംഗ്ഷനെ ബാധിക്കുകയും ശ്വാസമുട്ടൽ വരികയും ചെയ്യും. 2, നമുക്ക് നെഞ്ചിടിപ്പ് രോഗങ്ങൾ വരും, ഏട്രിൽ ഫിബ്രിലേഷൻ എന്ന താളമില്ലാത്ത നെഞ്ചിടിപ്പ് രോഗം. 3, നമുക്ക് ഹൃദയത്തിനുള്ളിൽ ക്ലോട്ടുകൾ ഡെവലപ്പ് ചെയ്യും, സ്ട്രോക്ക് വരാനുള്ള സാധ്യതയും കൂടുന്നു. ഇങ്ങനെയാണ് അപകടത്തിലേക്ക് ചെന്നെത്തുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം മൂലം. ഇതിനായി ഡോക്ടർമാർ എന്താണ് സാധാരണയായി ചെയ്യുന്നത്? നമുക്കിതുണ്ടെന്ന് എങ്ങനെ അറിയാം? 1, ബി പി പരിശോധന തന്നെ. ക്ലിനിക്കിൽ മാത്രമല്ല വീട്ടിൽ നമുക്ക് പരിശോധിക്കാവുന്ന

ആണ് ബി പി. രണ്ട്, ECG വളരെ ലളിതമായ ടെസ്റ്റാണ്, വേദനയില്ലാത്ത ടെസ്റ്റാണ്. ഇതിലൂടെ നമുക്ക് ഹൃദയത്തിലെ പേശികൾക്ക് കട്ടി കൂടിയിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കും. താളം തെറ്റുകളിലുണ്ടോ, അതായത് ഏട്രൽ ഫിബ്രിലേഷൻ ഉണ്ടോ എന്നുള്ള കാര്യം അറിയാൻ സാധിക്കും. മൂന്ന്, എക്കോ കാർഡിയോഗ്രാം പരിശോധന. ഇത് ഹൃദയത്തിന്റെ അൾട്രാസൗണ്ട് പരിശോധനയാണ്. ഹൃദയപേശിയുടെ കട്ടി, വാൽവുകളുടെ പ്രവർത്തനം, ഹൃദയത്തിലെ അറകളുടെ വലിപ്പം, ഈ ഹൃദയത്തെ ബി പി കൂടിയത് ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം എക്കോ പരിശോധനയിൽ അറിയാൻ സാധിക്കും. നാല്, രക്തപരിശോധനകൾ. കിഡ്നിയുടെ പ്രവർത്തനം, യൂറിയ, ക്രിയാറ്റിനിൻ, കൊളസ്ട്രോൾ, ഷുഗർ, തൈറോയ്ഡ് ടെസ്റ്റുകൾ എന്നിവയെല്ലാം ഹൃദയാരോഗ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അഞ്ച്, മൂത്രപരിശോധന. മൂത്രത്തിനുള്ള ചെറിയ അളവിലുള്ള പ്രോട്ടീൻ ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന മൈക്രോ ആൽബുമിൻ പരിശോധന വളരെ നേരത്തെ തന്നെ കിഡ്നിയെ ഉയർന്ന ബി പി ബാധിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആറ്, നെഞ്ചിന്റെ എക്സ്റേ, ഹൃദയത്തിന്റെ വലിപ്പവും ശ്വാസകോശത്തിലെ ജലാംശവും പരിശോധിക്കാനായിട്ട്. ഏഴ്, BNP പരിശോധന. അത് ഹൃദയത്തിന് സ്ട്രെയിൻ ഉണ്ടോ, ഈ ബി പി കൂടുന്നതുകൊണ്ട് സ്ട്രെയിൻ ഉണ്ടോ എന്നുള്ള കാര്യവും, ശ്വാസമുട്ടലിലെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ കൂടുതൽ സഹായകരമായിട്ട് നമുക്കത് ഡയഗ്നോസിലെത്താനും ഈ ടെസ്റ്റ് സഹായിക്കും. ഇവയെല്ലാം ഒരേ സമയം എല്ലാവർക്കും വേണമെന്നല്ല പറയുന്നത്, പക്ഷേ നിങ്ങളുടെ പ്രായവും അപകട സാധ്യത അനുസരിച്ചിട്ടാണ് ഇതിലേതൊക്കെ വേണമെന്ന് തീരുമാനിക്കുന്നത്. എന്നാലും 40 വയസ്സ് കഴിഞ്ഞവരും ദീർഘകാലമായി ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവരും ചുരുങ്ങിയത് ഒരു ECG എക്കോ ടെസ്റ്റും ചെയ്തിരിക്കുന്നത് ഹൃദയത്തിന്റെ അടിസ്ഥാന അവസ്ഥ അറിഞ്ഞിരിക്കുന്നതിന് നല്ലതാണ്. ഒരു ചെറിയ പ്രായോഗികമായ കാര്യം കൂടി പറയട്ടെ, പലരും വീട്ടിൽ BP തെറ്റായ രീതിയിലാണ് പരിശോധിക്കുന്നത്. ശരിയായ രീതി ഇതാണ്: പരിശോധനയ്ക്ക് 5 മിനിറ്റ് മുമ്പെങ്കിലും വിശ്രമിക്കുക. കാപ്പിയോ ചായയോ കുടിച്ച ഉടനെ പരിശോധിക്കരുത്. സംസാരിക്കാതെ കാൽ നിരത്തി ഉറപ്പിച്ച് വെച്ച് കൈ ഹൃദയത്തിന്റെ അതേ ഉയരത്തിൽ വെച്ച് വേണം അളക്കാൻ. മെഷീനും അതേ ഉയരത്തിൽ ഒരു ടേബിളിന്റെ മുകളിൽ വെച്ചിട്ട് വേണം പരിശോധിക്കാനായിട്ട്. ഒരു തവണ മാത്രമല്ല, മൾട്ടിപ്പിൾ വാല്യൂസ് 2-3 തവണ ചെക്ക് ചെയ്ത് അതിന്റെ ശരാശരി എടുക്കുന്നതാണ് നല്ലത്. ഇനി ആർക്കൊക്കെയാണ് അപകട സാധ്യതയുള്ളത്? 1, 40 വയസ്സ് കഴിഞ്ഞവർ, കുടുംബത്തിൽ ഹൃദ്രോഗ ചരിത്രമുള്ളവർ, അമിതവണ്ണം, ഉപ്പ് കൂടുതൽ കഴിക്കുന്നവർ, വ്യായാമമില്ലാത്തവർ, പുകവലി, മദ്യപാനം തുടങ്ങിയവ ശീലമാക്കിയവർ, സ്ട്രെസ്, മാനസിക സമ്മർദ്ദം കൂടുതലുള്ളവർ, പ്രമേഹമുള്ളവർ, ഉറക്കത്തിലെ ശ്വാസ തടസ്സം, അതായത് സ്ലീപ്പ് അപ്നിയ എന്ന് പറയും, കൂർക്കമ്പലി കൂടുതലായിട്ടുള്ളവർ, ഇവർക്കെല്ലാം BP കൂടുതലായിട്ട് ഉണ്ടാവാനും അത് ഹൃദയത്തെ ബാധിക്കാനും സാധ്യത കൂടുതലുള്ളവരാണ്. നമ്മുടെ കേരളീയ ജീവിതശൈലി തന്നെ നോക്കൂ, കൂടുതലായിട്ട് അരിയാഹാരം, ഉപ്പിലിട്ടതും വറുത്തതും കൂടുതലായി, മാനസിക സമ്മർദ്ദം കൂടുതൽ, നടത്തം കുറവ്. സോ നമുക്ക് ഇതിനകത്ത് സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ ഗ്രൂപ്പിലുള്ള ആളുകൾ, അതായത് റിസ്ക് കൂടുതലുള്ള ആളുകൾ, അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ECG എക്കോയും പരിശോധിക്കേണ്ടതാണ്. നമുക്ക് എന്തൊക്കെയാണ് തടയാനായിട്ട്, അതായത് സ്റ്റെപ്സ് ടു പ്രിവെന്റ്, 7 സ്റ്റെപ്പാണ് ഉള്ളത്. 1, ഉപ്പ് കുറയ്ക്കുക. ദിവസത്തിൽ 5 ഗ്രാമിൽ താഴെ അച്ചാർ, പപ്പടം, ഉണക്കമീന്, ബേക്കറി പലഹാരങ്ങൾ, ഇതിലൊക്കെ ഉപ്പ് ഒളിഞ്ഞിരിപ്പുണ്ട്. 2, ഭക്ഷണം നന്നാക്കുക. പച്ചക്കറി, പഴങ്ങൾ കൂടുതലായിട്ട് ചേർക്കുക. പൊട്ടാസ്യം കൂടുതലുള്ള വാഴപ്പഴം, ഇലക്കറികൾ എന്നിവ വളരെ നല്ലതാണ്. 3, നടക്കുക. ദിവസം ഒരു 30 മിനിറ്റ്, ആഴ്ചയിൽ 5 ദിവസമെങ്കിലും നടക്കുക. 4, ഭാരം നിയന്ത്രിക്കുക. 5, പുകവലി മദ്യപാനവും നിർത്തുക. 6, സമ്മർദ്ദം കുറയ്ക്കുക. ശരിയായ ഉറക്കം, കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക, ഉറക്കത്തിൽ കൂർക്കം വലിയുണ്ടെങ്കിൽ ഡോക്ടറോട് പ്രത്യേകം പറയണം. 7, BP വർഷത്തിലെ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും പരിശോധിക്കേണ്ടതാണ്. റിസ്ക് കൂടിയ ആൾക്കാർ അറ്റ്ലീസ്റ്റ് മാസത്തിൽ ഒരിക്കലെങ്കിലും പരിശോധിക്കേണ്ടതാണ്. ഇനി ഉയർന്ന രക്തസമ്മർദ്ദത്തിന് നമുക്ക് ലഭിക്കുന്ന മരുന്നുകളെക്കുറിച്ച്. ഡോക്ടർമാർ മരുന്ന് നിർദ്ദേശിച്ചാൽ ഭയപ്പെടേണ്ട. ഉയർന്ന BP പലതരം മരുന്നുകളുണ്ട്. ചിലത് ശരീരത്തിലെ ജലാംശം കുറയ്ക്കുന്നവ, ചിലത് രക്തക്കുഴലുകളെ അയവുള്ളതാക്കുന്നത്, ചിലത് ഹൃദയമിടിപ്പിനെ കൂടെ നിയന്ത്രിക്കുന്നത്. ഏത് മരുന്നാണ് നിങ്ങൾക്ക് അനുയോജ്യമെന്നത് ഡോക്ടർ നിങ്ങളുടെ പ്രായവും മറ്റസുഖങ്ങളും അനുസരിച്ചാണ് തീരുമാനിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനം, BP നോർമലായി എന്ന് കണ്ടാൽ സ്വയം മരുന്ന് നിർത്തരുത്. അത് ചിലപ്പോൾ മരുന്ന് കഴിക്കുന്നത് കൊണ്ടായിരിക്കാൻ നോർമലായിട്ടുണ്ടാവുക, അസുഖം മാറിയതുകൊണ്ടാകണമെന്നില്ല. പിന്നെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഉയർന്ന BP നമ്മുടെ ഹൃദയത്തെ മാത്രമല്ല, നമ്മുടെ മറ്റ് അവയവങ്ങളും അതേസമയം ബാധിച്ചിട്ടുണ്ടാകാം. 1, കിഡ്നി. കിഡ്നിയെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കിഡ്നിയെ ബാധിച്ചിട്ടുണ്ടെന്നെങ്കിൽ നമുക്കത് നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കും. അതിന് നമുക്ക് യൂറിൻ മൈക്രോ ആൽബുമിൻ, അതായത് നമ്മൾ ചെറിയ അളവിൽ പ്രോട്ടീൻ മൂത്രത്തിലൂടെ പുറത്തേക്ക് പോകുന്ന ഒരവസ്ഥ. കൂടുതലായിട്ട് ഇത്തരം സന്ദർഭത്തിൽ മൂത്രം പതഞ്ഞ് കാണപ്പെടാം, പക്ഷേ അത് നമുക്ക് ഒബ്ജക്റ്റീവായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ടെസ്റ്റാണ് യൂറിൻ മൈക്രോ ആൽബുമിൻ. ഇപ്പോൾ യൂറിൻ മൈക്രോ ആൽബുമിൻ കുറച്ച് വർഷങ്ങളായിട്ട് പ്രമേഹമുള്ളവരോ ഉയർന്ന BP ഉള്ളവരോ തീർച്ചയായും ചെയ്തിരിക്കേണ്ട ടെസ്റ്റാണ്. 2, കണ്ണുകളെ ബാധിക്കുന്നത്. ഉയർന്ന BP ഹൃദയത്തെ ബാധിക്കുന്നതോടൊപ്പം തന്നെ ചെറിയ രക്തക്കുഴലുകൾ കണ്ണിലുമുണ്ട്. അപ്പോൾ കണ്ണിനെയും BP ബാധിക്കാവുന്നതാണ്. അപ്പോൾ അത് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? നമുക്ക് കാഴ്ചയുടെ പ്രശ്നം വളരെ ലേറ്റായിട്ടുള്ള അവസ്ഥയിലായിരിക്കും വന്നിട്ടുണ്ടാവുക. പക്ഷേ ആ ഒരു അവസ്ഥയിൽ നമുക്ക് തിരിച്ചു പോകാൻ സാധ്യമല്ല. BP കണ്ണിനെ ബാധിക്കുന്ന അവസ്ഥ, അതിനെ ഹൈപ്പർടെൻസീവ് റെറ്റിനോപ്പതി എന്നാണ് പറയുക. അത് നേരത്തെ കണ്ടുപിടിക്കാനായിട്ട് BP കുറച്ച് വർഷങ്ങളുണ്ടെങ്കിൽ കണ്ണിന്റെ റെറ്റിന, അതായത് കണ്ണിന്റെ പിൻഭാഗത്തെ പാളി, അത് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പരിശോധിച്ചിരിക്കേണ്ടതാണ്. പിന്നെ പലർക്കും BP ഷുഗറും ഒരുമിച്ച് കാണപ്പെടാറുണ്ട്. അപ്പൊ ഷുഗർ ഉയർന്ന BP കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ഡബിൾ റിസ്ക് ആണ്. അതുകൊണ്ട് തന്നെ ഈ BP ഷുഗറും രണ്ടും ഒരുമിച്ചുള്ളവർ തീർച്ചയായും വർഷത്തിൽ ഒരിക്കൽ ഒരു ECG, ഒരു എക്കോ ടെസ്റ്റ്, കണ്ണ് പരിശോധന, യൂറിൻ മൈക്രോ ആൽബുമിൻ തീർച്ചയായും ചെയ്തിരിക്കേണ്ടതാണ്. ശ്രോതാക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞ 52-കാരന്റെ കഥ ഓർമ്മയുണ്ടോ?
ഇന്ന് അദ്ദേഹത്തിന്റെ ജീവിതം പഴയതുപോലെയല്ല. ഒരു BP പരിശോധനയോ ഒരു ECG മതിയായിരുന്നു.

0: അദ്ദേഹത്തിന്റെ ആ ഒരു ദിവസം മാറ്റാനായിട്ട്. അപ്പൊ നിങ്ങൾ എന്താണ് തിരഞ്ഞെടുക്കുന്നത്? ഉയർന്ന ബി പി മൂലമുള്ള ഹൃദ്രോഗമാണോ അതോ ആരോഗ്യമുള്ള ഒരു ജീവിതശൈലിയാണോ? ഇന്ന് തന്നെ ഭക്ഷണത്തിൽ ഉപ്പ് കുറയ്ക്കുക, അല്പം നേരം നടക്കാൻ പോകൂ, ബി പി ഒന്ന് പരിശോധിക്കൂ. ഹൃദ്രോഗത്തിന് ഫാമിലിയിൽ ഹിസ്റ്ററി കൂടുതലായിട്ടുണ്ടെങ്കിലോ, നമുക്ക് 40 വയസ്സിന് മേലാണെന്നുണ്ടെങ്കിലോ, ബി പി കുറച്ചു കാലമായി ഉണ്ടെങ്കിലോ, ഒരു ഇ സി ജിയും ഒരു എക്കോ ടെസ്റ്റും ഡോക്ടറെ കണ്ട് ചെയ്യിക്കാവുന്നതാണ്. കൂടുതൽ സംശയങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് അടുത്തുള്ള ഒരു ആരോഗ്യ കേന്ദ്രത്തെയോ ഹൃദ്രോഗ വിദഗ്ധനെയോ സമീപിക്കാവുന്നതാണ്.
1: രക്താതിസമ്മർദ്ദത്തെ നിശബ്ദ കൊലയാളി എന്ന് വിളിക്കാൻ കാരണമെന്ത്? തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ കാർഡിയോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജ്യോതി വിജയ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 32:23 എന്ന ചിത്രത്തിനു വേണ്ടി സച്ചിൻ വാര്യർ, സംഗീത ശ്രീകാന്ത് എന്നിവർ പാടിയത്. അനു എലിസബത്ത് ജോസിന്റെ വരികൾ, ബിജിപാലിന്റെ സംഗീതം.

ആകാശവാണി അനന്തപുരി FM 101.9 സമയം 1 മണി. നമസ്കാരം, പ്രധാന വാർത്തകൾ. മഹാത്മാഗാന്ധിയുടെയും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയും ജന്മവാർഷികത്തോടനുബന്ധിച്ച് ബംഗ്ലാദേശിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ദിനേശ് ത്രിവേദി ആശംസ നേർന്നു. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ജയ് ജവാൻ ജയ് കിസാൻ മുദ്രാവാക്യവും അദ്ദേഹം അനുസ്മരിച്ചു. ജാതിമത വർഗ വർണ്ണ ദേശ ഭാഷാ വ്യത്യാസമില്ലാതെ എല്ലാറ്റിനെയും ഒന്നിപ്പിക്കുന്ന ആശയമാണ് ഗാന്ധിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സത്യമെന്ന വാക്കിന് മറുപേരായ ഗാന്ധിജി ഓരോ സമരമുഖത്തും പുനർജനിക്കുന്നതായി ഗാന്ധിജയന്തി സന്ദേശത്തിൽ വി ഡി സതീശൻ പറഞ്ഞു. അസമത്വങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പോരാടാൻ ഗാന്ധിയൻ ദർശനങ്ങളെ വിനിയോഗിക്കണമെന്ന് ആന്റോ ആന്റണി MP. ഗാന്ധിജയന്തി ദിനാഘോഷത്തിന്റെ ഭാഗമായി പത്തനംതിട്ട സെൻട്രൽ ജംഗ്ഷനിലെ ഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന് തുടക്കമായി. ഈ മാസം 15 വരെ നീളുന്ന പക്ഷാചരണം എറണാകുളത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ ആക്രമണം CPIM BJP നേതൃത്വത്തിന്റെ അറിവോടെയാണെന്ന് KPCC പ്രസിഡന്റും മന്ത്രിയുമായ സണ്ണി ജോസഫ്. OJ ജനീഷിനെതിരെ 7 ഇടങ്ങളിൽ അതിക്രമം ഉണ്ടായെന്നും ക്രമസമാധാനം ഇല്ലാതാക്കുന്ന നീക്കമാണ് ഉണ്ടാകുന്നതെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഗാന്ധിജയന്തി ദിനാഘോഷങ്ങളുടെ ഭാഗമായി ലക്ഷദ്വീപിലും വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. തലസ്ഥാന ദ്വീപായ കവരത്തി സെക്രട്ടേറിയറ്റിൽ നിന്നാരംഭിച്ച് ഗാന്ധി സ്ക്വയറിൽ സംഗമിച്ച പ്രഭാതഭേരി മാർച്ചിൽ വിദ്യാർത്ഥികൾ, വനിതകൾ, സൈനികർ, ഉദ്യോഗസ്ഥർ എന്നിവരടക്കം നിരവധി പേർ പങ്കെടുത്തു. ജപ്പാൻ ഏഷ്യൻ ഗെയിംസിൽ ഇരട്ട വെള്ളിമെഡൽ കരസ്ഥമാക്കിയ തിരുവമ്പാടിയിലെ വിദർശ കെ വിനോദിന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം. ഷൂട്ടിംഗ് ചെറുപ്പം മുതൽ ഇഷ്ടമേഖലയാണെന്നും ഗുരുവായൂരപ്പൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഷൂട്ടിംഗിലേക്ക് എത്തിയതെന്നും വിദർശ വിനോദ് പറഞ്ഞു. ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസിൽ 13-ാം ദിവസം ഇന്ത്യയ്ക്ക് മികച്ച പ്രകടനം. വനിതകളുടെ 75 കിലോ ബോക്സിംഗിൽ ലൌലിന ബോർഗോഹെയ്ൻ ഇന്ത്യയുടെ 12-ാം സ്വർണം നേടി. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി 2 മണിക്ക് കേൾക്കാം.

ഇത് ആകാശവാണി അനന്തപുരി എഫ് എം 101.9. പ്രണയഗീതങ്ങൾ.

പ്രണയഗീതങ്ങളിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യം കേൾക്കാം കൂടിക്കാഴ്ച എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ബിച്ചു തിരുമല എഴുതിയ വരികൾക്ക് സംഗീതം നൽകിയത് എസ് പി വെങ്കടേഷ്.

0: എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ മറ്റൊരു ഗാനം ചിത്രം തുടർകഥ. ഒ എൻ വിക്കുറുപ്പിന്റെ വരികൾ, എസ് പി വെങ്കടേഷിന്റെ സംഗീതം.
1: മാണിക്കക്കുയിലേ നീ

0: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
1: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാണ്.
2: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം, ബിച്ചു തിരുമല എഴുതിയ വരികൾക്ക് SP വെങ്കടേഷ് സംഗീതം നൽകിയത്. ചിത്രം ചെപ്പടി വിദ്യ.

0: MRT ഹോം നീഡ്സിൽ ബ്രാസ് മേള,
1: കുക്ക്വെയർസ്, പൂജ ആർട്ടിക്കൽസ്, ഹോം ഡെക്കോർസ്, മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച ഡിസ്കൗണ്ടുകളോടെ 5,000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും അട്രാക്റ്റീവ് ക്യാഷ് ഡിസ്കൗണ്ട്സ്.
2: ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ സപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.

0: എന്നോടിഷ്ടം കൂടാമോ എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം വരികൾ എഴുതി എസ് പി വെങ്കടേഷ് സംഗീതം നൽകി യേശുദാസും സുജാതയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:30.
0: പ്രണയഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം 1:29:42.

പ്രണയഗീതങ്ങൾ തുടരുന്നു. ഗാന്ധർവം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് കൈതപ്രം, സംഗീതം SP വെങ്കടേഷ്.

ഗാനവരികൾ എഴുതിയത് യൂസഫ് അലി കേച്ചേരി, ചിട്ടപ്പെടുത്തിയത് എസ് പി വെങ്കടേഷ്, ഗായകർ യേശുദാസ്, ചിത്രം ഭീഷ്മാചാര്യ.

0: കേൾക്കൂ കേൾക്കൂ കേൾക്കൂ. പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: ചുനക്കര രാമൻകുട്ടി എഴുതിയ വരികൾക്ക് SP വെങ്കടേഷ് സംഗീതം പകർന്ന് ജി വേണുഗോപാലും സുജാതയും പാടിയത്. ചിത്രം സൈന്യം.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: യേശുദാസും ചിത്രയും പാടിയ മറ്റൊരു ഗാനം കേൾക്കാം. ചിത്രം മാന്നാർ മത്തായി സ്പീക്കിംഗ്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം SP വെങ്കടേഷ്.

ഒരു ഗാനം കൂടി കേൾക്കാം. കല്യാണ കച്ചേരി എന്ന ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി, SP വെങ്കടേഷ് സംഗീതം നൽകി, P ജയചന്ദ്രനും ചിത്രയും പാടിയത്.

0: പ്രണയഗീതങ്ങൾ സമാപിച്ചു. ആകാശവാണി അനന്തപുരി എഫ് എം 101.9, സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിക്കും ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പുഷ്പാഞ്ജലി അർപ്പിച്ചു. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ സ്കിഫ് ഇനത്തിൽ വെങ്കല മെഡൽ നേടിയ ഹർഷിത തോമറിനെയും ശീതൽ വർമ്മയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ദൃഢനിശ്ചയത്തോടും സ്ഥിരതയോടും കൂടി അവർ ഇന്ത്യയെ മെഡൽ വേദിയിലെത്തിച്ചുവെന്നും മുൻകാല പ്രകടനം മെച്ചപ്പെടുത്തിയെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഫ്ളൈ ദുബായ് വിമാനത്തിലെ സഹപൈലറ്റിന്റെ ആക്രമണ ശ്രമം തടയുകയും 180 പേരുടെ ജീവൻ രക്ഷിക്കുകയും ചെയ്ത ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു. യുഎഇയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സ്മിത്ത് മച്ചാർ വീഡിയോ കോൺഫറൻസിലൂടെ അനുഭവങ്ങൾ പ്രധാനമന്ത്രിയോട് വിവരിച്ചു. ആഗോള സമാധാനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരിശ്രമങ്ങളെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രശംസിച്ചത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനകരമാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ആഗോള സമാധാനത്തിന് വിശ്വസ്ത ശബ്ദമായി നരേന്ദ്രമോദി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിന് 5 വർഷം നീണ്ടുനിൽക്കുന്ന നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്തു. 2031 മാർച്ച് 30 കേരളത്തെ സമ്പൂർണ്ണ മാലിന്യ വിമുക്ത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. പെരിയാർ കടുവാ സങ്കേതത്തിലെ 4 ദിവസത്തെ ജന്തുജാല സർവേയിൽ 6 ഇനം പുതിയ ജീവജാലങ്ങളെ കൂടി കണ്ടെത്തി. 1 ഇനം പുതിയ പക്ഷി, 1 പൂമ്പാറ്റ, 4 ഇനം തുമ്പികൾ എന്നിവയെയാണ് പുതുതായി തിരിച്ചറിഞ്ഞത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തെളിമയുടെ ഭാഗമായി കാസർഗോഡ്, കാഞ്ഞങ്ങാട് ടൌണുകളിൽ പ്രത്യേക പരിശോധന നടത്തി. 188 ലിറ്റർ ഉപയോഗിച്ച പാചക എണ്ണ കണ്ടെത്തി. 2027 ICC പുരുഷ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ പോരാട്ടങ്ങൾക്ക് ബുധനാഴ്ച കേപ് ടൌണിൽ തുടക്കമാകും. ഗ്രൂപ്പ് എയിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയുമായാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി വൈകിട്ട് 5 മണിക്ക് കേൾക്കാം.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9.
1: വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിനോദ് കല്ലറ നടത്തുന്ന വാതിൽപ്പുറാഭിമുഖങ്ങളാണ്.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വെള്ളി വെളിച്ചത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മോടൊപ്പം ആദ്യ സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
3: ജ്യോതിസ്.
2: എന്ത് ചെയ്യുന്ന?
3: ഞാൻ പഠിക്കുകയാണ്.
2: എന്താ പഠിക്കണേ?
3: എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു.
2: എത്ര വർഷമായി?
3: 4-ാമത്തെ വർഷം.
2: ഫൈനലാണ്?
3: അതെ.
2: എങ്ങനെയുണ്ട് എഞ്ചിനീയറിംഗ് പഠനമൊക്കെ?
3: കൊള്ളാം, നന്നായിട്ട് പോകുന്നു.
2: എന്തുകൊണ്ട് ഈ മേഖല തിരഞ്ഞെടുത്തത്?
3: വേറെ ഫീൽഡിനോട് വലിയ താല്പര്യം ഇല്ലായിരുന്നു. കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിച്ചപ്പോ ഇങ്ങനെ എഞ്ചിനീയറിംഗ് ഫീൽഡിലോട്ട് പോകാമെന്ന് തോന്നി.
2: നമ്മൾ ബുദ്ധിപരമായി ചിന്തിക്കുന്ന ആൾക്കാരാണ്.
3: അങ്ങനെയൊന്നും ഇല്ല.
2: ബുദ്ധിപരമായിട്ട് ചിന്തിക്കത്തില്ല?
3: ചിന്തിക്കും, ചിന്തിക്കും.
2: അതാണോ? അങ്ങനെ വേണം.
3: അതെ അതെ.
2: എവിടെയാ വീട്?
3: എന്റെ വീട് പുനലൂർ.
2: അപ്പൊ ഇവിടെ നിന്ന് പഠിക്കുവാണോ?

0: എന്താ നല്ല സ്വഭാവം? ആഹാ,
1: അതെ.
0: ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടില് പപ്പ, മമ്മി, രണ്ട് ചേട്ടന്മാര്, നാത്തു.
0: എന്ത് ചെയ്യുന്നു അവരൊക്കെ?
1: അപ്പായും അമ്മയും ഒരു ബിസിനസ് നടത്തുന്നു, ചേട്ടന്മാര് പുറത്താണ്.
0: ഞാൻ മാർത്താണ്ഡത്താണ്.
1: അതെ, ഞാൻ മാർത്താണ്ഡത്താണ്.
0: ഇപ്പൊ പഠനമൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഇവിടെയാണോ പുറത്താണോ?
1: ആദ്യം എന്തായാലും നമ്മുടെ നാട്ടിൽ തന്നെ വർക്ക് ചെയ്യത്തുള്ളൂ, അത് കഴിഞ്ഞിട്ട് പുറത്തോട്ട് നോക്കണം.
0: അതെ, ആദ്യം ഇവിടെ നിന്ന് പഠിച്ചിട്ട് വേണം പുറത്തു പോയി ആൾക്കാരെയൊക്കെ പറ്റിക്കാൻ.
1: അതെ അതെ,
0: ചുമ പറഞ്ഞത്.
1: ഓക്കെ,
0: ഇപ്പൊ പഠനം കഴിഞ്ഞിട്ടുള്ള ഹോബീസ് എന്തൊക്കെയാ?
1: പഠനം കഴിഞ്ഞിട്ടുള്ള ഹോബീസ് ജേണലിംഗ് ചെയ്യും, വരയ്ക്കും, ചിലപ്പോൾ ബുക്ക് വായിക്കും, അങ്ങനെയൊക്കെ സിനിമ കാണും, അതൊക്കെ തന്നെ.
0: ഹോബീസ് തന്നെ കുറെ ഉണ്ട്, അപ്പൊ തന്നെ നമുക്ക് സമയം കിട്ടുന്നില്ല.
1: ഇതൊന്നും ചെയ്യാൻ സമയം കിട്ടാറില്ല, ഭയങ്കര കുറവാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സമയം കിട്ടാറില്ല.
0: അതെ, 24 മണിക്കൂർ ആണ് ഒരു ദിവസം അല്ലേ?
1: അപ്പൊ പിന്നെ ശുഭമായല്ലോ, ഉള്ളതന്നെ ജീവിച്ചിരിക്കാൻ വലിയ പാടാ.
0: അത്രയും കഷ്ടപ്പെട്ട് ജീവിക്കണോ?
1: അങ്ങനെയല്ല, ഭയങ്കര തിരക്കല്ലേ ഓരോ ഡേയ്സും. രാവിലെ കോളേജിൽ പോകുന്നു, വൈകിട്ട് വരുന്നു, പെട്ടെന്ന് ദിവസങ്ങൾ പോകുന്നേ. അത് കാരണം 48 മണിക്കൂറൊക്കെ ഓടിപ്പോന്ന് ആലോചിക്കാൻ പോലും വയ്യ.
0: അതെ,
1: ഭയങ്കര തിരക്കായിപ്പോ.
0: എന്നാ പിന്നെ നമുക്ക് ഈ തിരക്കിൽ നിന്നൊക്കെ മാറി ഇരുന്നിട്ട് ഒരു പാട്ടങ്ങ് കേട്ടാലോ.
1: പിന്നെന്താ കേക്കാം?
0: ഏത് പാട്ട് കേക്കാം?
1: സൂഫി സുജാതയും സിനിമയ്ക്കകത്ത് വാതിക്കൽ വെള്ളരി പ്രാവില്ലേ,
0: നമുക്ക് കുറച്ച് അരി ഇട്ടുകൊടുക്കാം.
1: എനിക്ക് ഒരു അതിൽ ഇട്ടെടുത്തോ?
0: അപ്പൊ നമുക്ക് പാട്ട് കേക്കാം. നന്ദി.
1: ഓക്കെ, താങ്ക് യു.

0: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
1: ഗൗരി.
0: എന്ത് ചെയ്യുന്നു?
1: കോച്ചിങ്ങിനൊക്കെ പോകുന്നു, ബാങ്ക് ടെസ്റ്റിനും SSC ഒക്കെ വേണ്ടിട്ട്.
0: എത്ര നാളായി കോച്ചിങ് തുടങ്ങിയിട്ട്?
1: ഒരു 4-5 മാസമായി.
0: അപ്പൊ ട്രാക്കിലേക്ക് വീണ് കഴിഞ്ഞോ?
1: ചെറുതായിട്ട്.
0: സിലബസ് ഒക്കെ എങ്ങനെയുണ്ട്?
1: ടഫ് അല്ല, പക്ഷെ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് ലിമിറ്റ് ഒക്കെ ഒന്ന് ശരിയാക്കാൻ പറ്റും.
0: ഇതിന്റെ ഇടയ്ക്ക് ഏതെങ്കിലും ടെസ്റ്റ് എഴുതിയോ?
1: ആ, 2-3 ടെസ്റ്റ് എഴുതിയിരുന്നു. ഈ ഇടയ്ക്ക് SBI PO ഉണ്ടായിരുന്നു, IBPS PO ഉണ്ടായിരുന്നു, പിന്നീട് SSC CGL ഉണ്ട്.
0: എങ്ങനെയുണ്ടായിരുന്നു ആ ടെസ്റ്റ് എഴുതിയ അനുഭവങ്ങളൊക്കെ?
1: ആദ്യം കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല, മാനേജ് ചെയ്യാൻ പറ്റും. നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഒരു 1 ഇയറിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്.
0: പണ്ട് നമ്മൾ ടെസ്റ്റ് എഴുതാൻ പോകുന്ന സമയത്ത് പലർക്കും അബദ്ധം പറ്റുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്റ്റർ നമ്പർ ചോദിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും, ടെൻഷൻ കാരണം. അങ്ങനെയൊക്കെ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടോ?
1: ഇപ്പൊ ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. കയറുമ്പോൾ നമ്മുടെ കയ്യിൽ അഡ്മിറ്റ് കാർഡ് കാണുമല്ലോ, അത് കാണിച്ച് കയറിയാൽ മാത്രം മതി, വേറെ പ്രശ്നങ്ങളില്ല.
0: ബാക്കിയെല്ലാം കമ്പ്യൂട്ടർ ചെയ്തോളും, നമ്മളെ രക്ഷിച്ചോളും.
1: ബാക്കിയെല്ലാം കമ്പ്യൂട്ടർ ചെയ്തോളും, നമ്മളുടെ വേറെ ഒരു പ്രശ്നവുമില്ല.
0: പിന്നെ എവിടെയാ നാട്?
1: എന്റെ നാട് ഇവിടെ തിരുവനന്തപുരം തന്നെയാണ് പറയാൻ പറ്റും. അച്ഛന്റെ നാട് പാറശാലയാണ്, അമ്മ ഇവിടെ തന്നെ ട്രിവാൻഡ്രം സിറ്റി തന്നെയാണ്.
0: എന്ത് ചെയ്യുന്നു അച്ഛനും അമ്മയൊക്കെ?
1: അച്ഛൻ ബാങ്കിലാണ്, SBI. അമ്മ ബൈ പ്രൊഫഷൻ ടീച്ചറാണ്, പക്ഷെ ഇപ്പൊ വർക്കിംഗ് അല്ല.
0: വേറെ ആരെയുള്ള വീട്ടില്?
1: അനിയത്തിയുണ്ട്.
0: പഠിക്കുകയാണോ?
1: ആ, അവള് +2.
0: ഓക്കെ. അച്ഛനാണ് ഇൻസ്പിറേഷൻ ബാങ്കിംഗ് മേഖലയിലേക്ക്?
1: ടെൻഷൻ ഉള്ള വർക്ക് തന്നെയാണ് ബാങ്ക്, പക്ഷെ അച്ഛൻ വളരെ ചില്ലാണ്, അച്ഛൻ കുറച്ച് ബുദ്ധിയാണ്, അതുകൊണ്ട് അച്ഛൻ എളുപ്പമായിരിക്കും, അറിയത്തില്ല. അച്ഛനാണ് പക്ഷെ ഇൻസ്പിറേഷൻ.
0: നല്ല കാര്യം. നമ്മൾ ഇനിയിപ്പോ ബുദ്ധി ആവൂലേ പഠിച്ചു വരുമ്പോ?
1: ട്രൈ ചെയ്യുന്നുണ്ട്, ബുദ്ധിയല്ല, പക്ഷെ പറ്റുമെങ്കിൽ കൊള്ളാന്നുള്ളൊരു ഇതിന്.
0: പിന്നെ പറ്റാൻ വയ്യാത്തത് ഒന്നുമില്ലെങ്കിൽ നമുക്ക് മന്ദബുദ്ധിയെങ്കിലും ആവാം.
1: ഇല്ല, നമ്മളെ കൊണ്ട് പറ്റും.
0: പിന്നെ അല്ല, അതിനപ്പുറവും ചാടി കടന്നവനാണ്.
1: അപ്പോ
0: ഈ പഠനം കഴിഞ്ഞിട്ടുള്ള സമയങ്ങളൊക്കെ എന്താ ചെയ്യാ?
1: പഠനം കഴിഞ്ഞ സമയങ്ങളിൽ എനിക്ക് ആ കൂടെ 5-6 ഫ്രണ്ട്സേ ഉള്ളൂ, അവരൊക്കെ ആയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം. പിന്നീട് ഈ നിറ്റിങ് ക്രോഷേ അങ്ങനത്തെ 1-2 ക്രാഫ്റ്റ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് ഇത് ഹോബീസും. പിന്നെ പാട്ട് കേൾക്കുക.
0: ക്രാഫ്റ്റ് ഒക്കെ ചെയ്തിട്ട് ആൾക്കാർക്ക് കൊടുക്കാറുണ്ടോ?
1: എന്റെ കസിൻസ് ഒക്കെ ഉണ്ട്, അവർക്കൊക്കെ കൊടുക്കാറുണ്ട്, ഇല്ലെങ്കിൽ ഫ്രണ്ട്സിന് കൊടുക്കാറുണ്ട്. അങ്ങനെ അല്ലാതെ വിൽപ്പനയായിട്ടില്ല, അല്ലാണ്ട് ചെയ്യാറുണ്ട്. എംബ്രോയിഡറി ചെറുതായി ഫുള്ളി ഗിഫ്റ്റ്
0: ആയിട്ട് കൊടുക്കാണ്,
1: പൈസക്കൊന്നും ചെയ്യാറില്ല.
0: അയ്യോ, എന്നാ എനിക്കും വേണം കുറെ ഗിഫ്റ്റ്, കുറെ വേണം. പിന്നെ പാട്ടുകളോടൊക്കെ എങ്ങനെയാ ഇഷ്ടം?
1: ഹിന്ദി, മലയാളം, തമിഴ് എല്ലാം കേൾക്കും.
0: പാട്ട് കേൾക്കാൻ വേണ്ടി പ്രത്യേക സമയമൊക്കെ തിരഞ്ഞെടുക്കാറുണ്ടോ, അതോ നമ്മുടെ യാത്രകളിലും ജോലി സമയങ്ങളിലും അങ്ങനെയൊക്കെ കേൾക്കുവാണ്?
1: എന്തെങ്കിലും വീട്ടിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ഒരു മൂളി പാട്ട് പാടിക്കൊണ്ടെങ്കിലേ ജോലി ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ക്ലീൻ ചെയ്യുകയാണെങ്കിലും പാത്രം കഴുകാനാണെങ്കിലും അതിനും ഒരു പാട്ട് വേണമല്ലോ.
0: അതെ. ഒരു കാര്യം ചോദിച്ചാൽ ഇല്ലാന്ന് പറയോ?
1: എന്താ
0: പറയോ?
1: പറയാം.
0: പറയൂലെന്ന് പറയാ. നമുക്കൊരു പാട്ട് പാടാം, ഒരു മൂളിപ്പാട്ട്.
1: വലിയ കഴിവൊന്നുമില്ല.

0: ഇതാണോ വലിയ കഴിവില്ലെന്ന് പറഞ്ഞാ? അടിപൊളി അടിപൊളി.
1: താങ്ക് യു.
0: അപ്പൊ ഈ പാട്ട് പാടിയ ഈ ഒരു സന്തോഷത്തിൽ നമുക്ക് ഒരു പാട്ട് കേട്ടാലോ?
1: കേൾക്കാം.
0: ഏത് പാട്ട് കേൾക്കാം?
1: ലണ്ടൻ ബ്രിഡ്ജിലെ കണ്ണാടി വാതിലായാലോ?
0: പിന്നെന്താ, കേട്ടോളയാം. ആ അല്ല പിന്നെ ഇതാ കേട്ടോ.
1: ഓക്കേ.

0: കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി, ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
1: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
2: പാർവതി.
1: എന്ത് ചെയ്യുന്നു പാർവതി?
2: ഞാൻ ബാങ്ക് കോച്ചിങ്ങിനും SSC കോച്ചിങ്ങിനും ഒക്കെ പോവാം.
1: എവിടെയാ വീട്?
2: തിരുവനന്തപുരം തന്നെ, പേയാട് എന്ന് പറഞ്ഞിട്ട്.
1: അപ്പൊ ബാങ്ക് കോച്ചിങ്ങും SSC കൂടെ ഒരുമിച്ച് ചെയ്യുവാണല്ലേ?
2: ആ, ഫുള്ള് ഉള്ള കോഴ്സാ ചെയ്യുന്നത്.
1: ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതിനോടാ?
2: കുറച്ചുകൂടി ഒന്ന് ലൈറ്റ് ആയിട്ടുള്ളത് SSC ആ, ബാങ്കിനെക്കാളും വെച്ച് നോക്കുമ്പോൾ.
1: കാരണം ടെൻഷൻ കുറഞ്ഞിരിക്കും.
2: അതെ, മറ്റേത് ടൈം കുറച്ചുകൂടി സ്പീഡൊക്കെ വേണം. ഇത് ഒരു ഇച്ചിരി കൂടി ഒരു അയവുണ്ട്.
1: അതെ, നമുക്ക് അയവുള്ളതാണ് ഇഷ്ടം. നമുക്ക് അധികം കഷ്ടപ്പെടണ്ട. നമുക്ക്
2: അങ്ങനെയല്ല, എല്ലാം എഴുതുന്നുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം കിട്ടുമല്ലോ.
1: ഉറപ്പായിട്ടും കിട്ടും. പിന്നെ കിട്ടാണ്ട് പോവാൻ.
2: അതെ,
1: ഇല്ലെങ്കിൽ നമ്മള് പിടിച്ചു വാങ്ങും. വീട്ടില്
2: വീട്ടില് അച്ഛനമ്മ, ഞാന്, അനിയത്തി.
1: എന്ത് ചെയ്യുന്നു അവരൊക്കെ?
2: അമ്മ സെക്രട്ടേറിയറ്റിൽ വർക്ക് ചെയ്യാ, അച്ഛൻ പോലീസിലായിരുന്നു, ഇപ്പൊ റിട്ടയറായി. അനിയത്തി കോളേജ്.
1: പഠനം കഴിഞ്ഞുള്ള സമയങ്ങളൊക്കെ എങ്ങനെ ചെലവഴിക്കാം?
2: ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാറുണ്ട്, പക്ഷെ അങ്ങനെ വേറെ വലുതായിട്ട് സംഭവമില്ല. ചുമ്മാ എന്റെ ലെഷർ ടൈമിന് വേണ്ടി മാത്രം ചെയ്യുന്ന പരിപാടിയാണ്. പിന്നെ ക്ലീനിങ് അങ്ങനത്തെ കുറച്ച് ഇതായിട്ട് അടുക്കി തിരക്കി വെക്കുന്ന കുറച്ച് ഇതായിട്ടുള്ളതുകൊണ്ട് അങ്ങനെ കുറെ സമയം പോകും.
1: അമ്മയെ സഹായിക്കും?
2: സഹായിക്കും.
1: പാചകമൊക്കെ ചെയ്യും?
2: ഭയങ്കരമായിട്ട് ചെയ്യില്ല, പക്ഷെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്യും.
1: കുറച്ച് കുറച്ച് സാധനങ്ങൾ പറഞ്ഞാൽ
2: കുഞ്ഞു കുഞ്ഞു കറികളോ യൂട്യൂബ് ഒക്കെ നോക്കി ഉണ്ടാക്കില്ലേ? അതേപോലെ
1: യൂട്യൂബ് ദൈവമേ എന്നെ അവർ അവിയലേക്ക് പഠിപ്പിക്കണേ. ഈ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതേ?
2: അങ്ങനെ ചെയ്യുമ്പോഴത്തേനും ഈ ബോട്ടിൽ

0: ആർട്ട് പോലെയുള്ള ഐറ്റംസ് ഒക്കെ ചെയ്യാറുണ്ട്. വീട്ടിലത്തേക്ക് വീട്ടിൽ വെക്കാൻ വേണ്ടി മാത്രം, വേറൊന്നിനും ഇല്ല. ജസ്റ്റ് എന്റെ ലക്ഷ്യ ടൈം എന്നുള്ള രീതിയിൽ.
1: ഇതിനുള്ള വരയൊക്കെ പഠിച്ചിട്ടുണ്ടോ?
0: ഭയങ്കരമായിട്ടുള്ള വരയ്ക്കാനൊന്നും അറിയില്ല, ബട്ട് നോക്കി കുറച്ച് നേരം ടൈം എടുത്ത് വരയ്ക്കാൻ പറ്റും.
1: ഓക്കെ, അതോടൊപ്പം ഈ യാത്രകളൊക്കെ ചെയ്യാറുണ്ടോ?
0: യാത്ര ഭയങ്കരമായിട്ട് ചെയ്യുന്ന പേഴ്സൺ അല്ല, പക്ഷെ പോവാറുണ്ട് വല്ലപ്പോഴും.
1: നമ്മൾ എല്ലാത്തിലും ഉണ്ട്, പക്ഷെ ഇച്ചിരി ഇച്ചിരി ഇച്ചിരി.
0: അതെ,
1: നമ്മൾ ഇച്ചിരി നിന്ന് ബലിതിലേക്ക് വരണ്ടേ?
0: വരണം.
1: ആ പിന്നെ അല്ല, പാട്ടുകളോടൊക്കെ എങ്ങനെയാ ഇഷ്ടം?
0: പാട്ട് കേൾക്കാറുണ്ട് അടുക്കളയിലോ അല്ലാതെ ക്ലീനിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ വെച്ച് കേൾക്കാറുണ്ട്. ഇതിന് വേണ്ടി ടൈം അങ്ങനെ എടുക്കാറില്ല, ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ കേൾക്കാറ പതിവ്.
1: അതാണ് നല്ലത്. അപ്പൊ നമ്മുടെ ജോലി നടക്കും, പാട്ടും കേൾക്കാം, എൻജോയ്മെന്റും ആയി അല്ലേ മൊത്തത്തിൽ. ഹിയോടെ ഹിയാ.
0: അതെ.
1: പാട്ട് പാടോ?
0: ഇല്ല.
1: ചുമ്മാ കള്ളം പറയല്ലേ?
0: പാടില്ല.
1: ഉറപ്പ്? അതിനുള്ള കുറിപ്പാണിത്. നമുക്ക് പാട്ട് കേട്ടാലോ?
0: കേൾക്കാം.
1: ഏത് പാട്ട് കേൾക്കാം?
0: തവിഴമഴ എന്നുള്ള പാട്ട്.
1: അതിരൻ സിനിമയിലെ പാട്ട്.
0: അതെ.
1: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. നന്ദി.
0: താങ്ക് യു.

0: നമ്മോടൊപ്പം ഒരു സുഹൃത്ത് കൂടി ചേരുകയാണ്. എന്താണ് പേര്?
1: പേര് ആകാശ്.
0: എവിടെയാ വീട്?
1: ട്രിവാൻഡ്രം തന്നെ.
0: എന്ത് ചെയ്യുന്നു ആകാശ്?
1: വർക്ക് ചെയ്യുക. പുറത്തായിരുന്നു. കൊല്ലിയിൽ നിന്ന്.
0: പുറത്ത് എവിടെയാ?
1: പുറത്ത് ദുബായിലായിരുന്നു. അവിടെ നിന്നിപ്പോ എസ്കോർട്ട് ഓപ്പറേറ്ററായിരുന്നു. ഇപ്പൊ നാട്ടിൽ വന്നു.
0: ദുബായിൽ പോയിട്ട് എത്ര നാളായി?
1: പോയിട്ട് ഒരു കൊല്ലത്തിന് വർദ്ധായി.
0: എങ്ങനെയുണ്ടായിരുന്നു ആ ദുബായ് അനുഭവം ഒക്കെ?
1: നല്ല അനുഭവമായിരുന്നു.
0: ഇവിടെ നിന്ന് ആദ്യമായിട്ട് അവിടെ ചെന്നിറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഭാഷ അറിയില്ല. എന്തായിരുന്നു ആ ഒരു അനുഭവങ്ങളൊക്കെ?
1: ആദ്യം ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ലെന്ന് ഓരോരുത്തർ സംസാരിച്ച് പേടിയൊക്കെ അങ്ങ് മാറിയായിരുന്നു.
0: കൂടെ ആളുണ്ടായിരുന്നോ നാട്ടിൽ നിന്ന്?
1: ഇല്ല, ആരും ഒറ്റയ്ക്കാ പോയത്.
0: ആ അടിപൊളിയാണ്. ഇപ്പൊ നാട്ടിൽ വന്നിട്ട് എത്ര നാളായി?
1: നാട്ടിൽ 6 മാസത്തോളമായി.
0: നമ്മൾ ദുബായിലേക്ക് നേരെ ചെന്നപ്പോഴത്തേക്ക് നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ മിസ്സായി?

0: ഫ്രണ്ട്സ് മിസ് ചെയ്ത്, വീട്ടുകാർ, നാടും എല്ലാം മിസ് ചെയ്തു.
1: പിന്നെ എല്ലാം ഓക്കെ ആയി.
0: ആ പിന്നെ എല്ലാം ഓക്കെ ആയി.
1: അവിടുത്തെ ഫുഡുമായിട്ടൊക്കെ പെട്ടെന്ന് പൊരുത്തപ്പെടാൻ പറ്റിയോ? കാലാവസ്ഥയുമായിട്ടൊക്കെ.
0: കാലാവസ്ഥ ആദ്യമപ്പോൾ ഭയങ്കര ചൂടായിരുന്നു, പിന്നെ ഉറപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തെ നമ്മളത് ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ആയി. വിഷയമില്ലായിരുന്നു, ഫുഡൊന്നും കുഴപ്പമില്ലായിരുന്നു.
1: ഇപ്പൊ ഇവിടെയാണോ കൂടുതൽ ഇഷ്ടം? അവിടെയാണോ കൂടുതൽ ഇഷ്ടം?
0: ഇവിടെ തന്നെ ഇഷ്ടം.
1: എന്തൊക്കെയാ ഹോബീസ് ഒക്കെ?
0: പാട്ട് കേൾക്കുക, എല്ലാം കറങ്ങാൻ പോവാ. അതൊക്കെ തന്നെ.
1: കറങ്ങാൻ എവിടെയൊക്കെ പോവാറ്? ദൂര യാത്രയൊക്കെ ഉണ്ടോ?
0: ആ നമ്മള് തമിഴ്നാട്, ഊട്ടി ആ ഭാഗത്തൊക്കെ അടിക്കടി പോയിരുന്നു ഓണസമയത്തൊക്കെ.
1: പോയി കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതായിരുന്നു?
0: വാഗമണ്ണായിരുന്നു, വാഗമണ് ഇഷ്ടപ്പെട്ടായിരുന്നു.
1: ഈ യാത്രകളൊക്കെ എങ്ങനെയാണ് ആസ്വദിക്കുന്നത്?
0: ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരുമിച്ച് പോകുമ്പോഴത്തേക്ക് ഒരു എൻജോയ്മെന്റും അതൊക്കെ വെച്ച് നോക്കണം.
1: പാചകമൊക്കെ ചെയ്യുമോ ആ സമയത്ത്?
0: ആ ഫുഡൊക്കെ കഴിക്കായിരുന്നു. ഏതെങ്കിലും റിസോർട്ട് പോയിട്ട് അവിടെ നിന്ന് ഫുഡ് ഗ്രില്ലടിച്ച് ഫുഡൊക്കെ കഴിക്കും.
1: മൊത്തത്തിൽ അടിപൊളിയാണോ?
0: ആ മൊത്തത്തിൽ അടിപൊളിയായിരുന്നു.
1: പിന്നെ അല്ല അങ്ങനെ വേണം. ഈ ഇടയ്ക്ക് പാട്ടുകളോടൊക്കെ എങ്ങനെയാണ് ഇഷ്ടം?
0: പാട്ടുകളൊക്കെ കേൾക്കാറുണ്ട്.
1: ഇപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ചോദിച്ചാൽ ഏത് പറയും?
0: ദുൽഖർ സൽമാന്റെ ഒരു സിനിമയിലെ ഒരു പാട്ട് വന്നിട്ടുണ്ട്.
1: അപ്പൊ നമുക്ക് ദുൽഖറിന്റെ സിനിമയിലെ നല്ലൊരു പാട്ട് കേൾക്കാം. നന്ദി.

0: സൂപ്പർ സ്റ്റാർ ആയ മിക്സർ ഗ്രൈൻഡറുകൾക്ക് ആകർഷകമായ ഓഫറുകളുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: പഴയ മിക്സി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നേടാം 1234 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യം. കൂടാതെ എല്ലാ മിക്സർ ഗ്രൈൻഡർ, ഫുഡ് പ്രോസസർ, ജ്യൂസർ പർച്ചേസിനുമൊപ്പം നേടാം നോൾട്ടയുടെ വെജിറ്റബിൾ പുഷ് ചോപ്പർ തികച്ചും സൗജന്യമായി.
0: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: ഇത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. യേശുദാസും സുജാതയും പാടിയ ഗാനം, ചിത്രം ഗ്രാമഫോൺ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

അടുത്ത ഗാനം മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ എന്ന ചിത്രത്തിനു വേണ്ടി ONV കുറിപ്പ് വരികൾ എഴുതി MB ശ്രീനിവാസൻ സംഗീതം നൽകി ചിത്രപാടിയത്.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ഒരു ഗാനം കൂടി കേൾക്കാം. ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയത് ചിത്രം പ്രണയനിലാവ്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് എസ് രമേശൻ നായർ.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം. പി ഭാസ്കരന്റെ വരികൾ, എം എസ് ബാബുരാജിന്റെ സംഗീതം.

ഒരു ഗാനം കൂടി കേൾക്കാം. യേശുദാസും എസ് ജാനകിയും പാടിയത്. ചിത്രം ഉദ്യോഗസ്ഥ. ഗാനരചന യൂസഫലി കേച്ചേരി. സംഗീതം എം എസ് ബാബുരാജ്.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 3 മണി.
1: ഹലോ സന്ദേശഗാനം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ശ്രോതാക്കളുടെ പ്രിയപ്പെട്ടവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇഷ്ടഗാന പരിപാടി ഹലോ സന്ദേശ ഗാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശങ്ങൾ പ്രിയപ്പെട്ടവരുടെ ആനന്ദ നിമിഷങ്ങളാകുന്ന നേരമാണ് ഇനി. ഒപ്പം പ്രിയപ്പെട്ടവരുടെ ഇഷ്ടഗാനങ്ങളും കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും കിട്ടിയിട്ടുള്ള സന്ദേശങ്ങളിൽ ഇന്ന് ആദ്യം ആരുടേതാണെന്ന് നോക്കാം. പ്രിയ ഹലോ സന്ദേശഗാനമേ, എന്റെ അനിയത്തി ചിക്കുവിന് ഒരു സർപ്രൈസ് കൊടുക്കാമോ? നീ കത്തുകളും വാട്സപ്പ് സന്ദേശങ്ങളും വഴി സർപ്രൈസ് കൊടുക്കുന്നത് പോലെ അവളും മറ്റുള്ളവർക്ക് സർപ്രൈസ് കൊടുക്കാറുണ്ട്. വെഡിംഗ് ആനിവേഴ്സറി, ബർത്ത്ഡേ, ഹൗസ് വാമിംഗ്, അങ്ങനെ പല അവസരങ്ങളിലും അവരുടെ പ്രിയപ്പെട്ടവർ പറയുന്നതനുസരിച്ച് ഗിഫ്റ്റ് ഹാമ്പർ സെറ്റാക്കി കൊടുക്കും. ബോട്ടിൽ ആർട്ട്, ഡ്രസ് ഡിസൈനിങ്, ഇതൊക്കെ പുള്ളിയുടെ ഇഷ്ടമേഖലയാണ്. ഇപ്പോ ജിമ്മിൽ ട്രെയിനറായും ജോലി നോക്കുന്നു. ഹസ്ബൻഡ് കണ്ണനും ലല്ലുകുട്ടൻ പൂച്ചയുമാണ് മറ്റ് താരങ്ങൾ. പെട്ടെന്ന് ചൂടാവുന്ന സ്വഭാവക്കാരിയാണ്, എങ്കിലും ആള് പാവമാണ്. ദേഷ്യപ്പെട്ടാൽ ഒന്നും തോന്നരുത്. വിളിക്കുമെന്ന പ്രതീക്ഷയിൽ അഞ്ജന. നമുക്ക് ഈ ദേഷ്യക്കാരിയെ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ.
1: ഹലോ, ആരാ?
0: ഹലോ, ചിക്കു അല്ലേ?
1: അതെ.
0: ചിക്കു ജിമ്മിൽ പോയില്ലേന്ന്?
1: ഇല്ല, 3 മണിക്കാ പോകുന്നേ.
0: ആണോ? ഈ ജിമ്മിൽ പോയി വയറ് കുറയ്ക്കാനുള്ള എളുപ്പ വഴികൾ ചിക്കു ഫോണിൽ കൂടി പറഞ്ഞുതരുമെന്ന് അറിഞ്ഞിട്ട് വിളിച്ചതാ. എന്റെ സങ്കടം കേട്ടിട്ട് ഇങ്ങനെ കളിയാക്കാൻ ചിക്കുവിന് ഒരു മടിയും തോന്നുന്നില്ലല്ലോ. സങ്കടമുണ്ട് കേട്ടോ, ഒന്നുമില്ലെങ്കിലും നല്ല വയറുള്ള ഒരു മനുഷ്യന്റെ വേദനയല്ലേ. എന്നാലും ഞാൻ ഒരു ചോദിച്ച ചോദ്യത്തിന് ഇങ്ങനെ കളിയാക്കിയല്ലോ. അതും വളരെ കലാകാരിയായിട്ടുള്ള ഒരാള്. ഈ ബോട്ടിൽ ആർട്ടും ഡ്രസ് ഡിസൈനിങ്ങും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ വളരെ സഹൃദയരെന്നാണ് പൊതുവെ പറയുന്നത്. ആ, ഇനി ഹൃദയമേ ഇല്ലെന്ന് പറയുമോ? ആ, ലല്ലുക്കുട്ടന്റെ കയ്യിലാണ് അതെന്നാണല്ലോ പറയുന്നത്. അതോ കണ്ണന്റെ കയ്യിലോ?
1: അപ്പൊ അറിയാവുന്ന ആരാണ് വിളിക്കുന്നത്? അല്ലെങ്കിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ പറയില്ലല്ലോ.
0: എന്റെ സങ്കടത്തിന് ഒരു പരിഹാരം കിട്ടുമോ ഇല്ലെന്നുണ്ടെങ്കിൽ ഇനി ആരാണ് എന്താണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.
1: വയറ് കുറയണം, അതല്ലേ ഇപ്പോഴത്തെ സങ്കടം.
0: അതെ,
1: കോടി കുടിയൊന്നും ആദ്യം വയറ് കുറക്കാനൊന്നും പറ്റത്തില്ല.
0: അല്ല, എന്നാലും 10-40 വർഷമായിട്ട് ഉണ്ടാക്കിയ ഒരു വയറാണ്, അതിങ്ങനെ കുറയ്ക്കണം കുറയ്ക്കണമെന്നുള്ള പല രീതിയിലുള്ള സമ്മർദ്ദം കൊണ്ട് തീരുമാനിച്ച സ്ഥിതിക്ക് ഒരു ഉപദേശം എടുക്കാന്ന് വിചാരിച്ച് വിളിച്ചതാണ്.
1: 40 വർഷങ്ങൾ ഉണ്ടാക്കിയതാണെന്ന് അറിയാലോ. ആ 40 ദിവസം കൊണ്ട് എന്തായാലും പോയില്ല. 4 മണിക്കൂർ കൊണ്ട് ഞാൻ പറഞ്ഞു തന്നാലും മാറാൻ പോണില്ല.
0: എന്നാലും എല്ലാ വലിയ ഓട്ടവും തുടങ്ങുന്നത് ഒരു സ്റ്റെപ്പിലാണല്ലോ.
1: ആ ഒരു സ്റ്റെപ്പ്
0: പറഞ്ഞുതരാം. അത് ബുദ്ധിമുട്ടായിരിക്കും. ദിവസം 4 ലഡു വേണം. ലഡു കഴിച്ചുകൊണ്ട് എങ്ങനെ വയറ് കുറയ്ക്കാം?
1: ലഡു കഴിച്ചൊന്നും വയറ് കുറയ്ക്കാൻ പറ്റില്ല.
0: കണ്ണിച്ചോരയില്ലാതെ പറ്റൂലെന്ന് പറയാതെ എന്തെങ്കിലും ഒരു വഴി കാണൂലേ?
1: പറ്റില്ല,
0: എന്തെങ്കിലും ഒരു വഴി കാണും. ഇത്രയും നാളെ എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ.
1: ആദ്യം ഷുഗർ കട്ട് കോൺസ്റ്റന്റ് ആയിട്ട് ചെയ്യുക, അതിനുശേഷം അത് 2 മാസത്തോട്ട് മാറ്റുക. പിന്നെ അതിനോട് ഇഷ്ടമില്ലാണ്ടാവും ഷുഗർ കഴിക്കാൻ.
0: അയ്യോ, അങ്ങനെയൊന്നും പറ്റൂല. ജീവിതമേ പഞ്ചാരയിലാണ്.
1: അതെനിക്ക് തോന്നുന്നുണ്ട്.
0: എന്ത് തോന്നിയിട്ടുണ്ട്?
1: അല്ല, പഞ്ചസാര ജീവിക്കാൻ പറ്റില്ലെന്നേ തോന്നിയിട്ടുണ്ട്.
0: എന്നിട്ടാണോ കുറച്ച് മുന്നേ ഇതെല്ലാം കട്ട് ചെയ്യാൻ പറഞ്ഞത്?
1: വയറ് കുറയ്ക്കണം എന്ന് പറഞ്ഞതിന്റെ ടിപ്പാണ് ഞാൻ പറഞ്ഞു തന്നത്.
0: അതൊക്കെ പോട്ടെ. ആ, എന്തായാലും ഞാൻ വിചാരിച്ച കാര്യം നടക്കൂല. എനിക്ക് ഒരാളെ സർപ്രൈസ് ചെയ്യിക്കാനുണ്ട്. അതിനുള്ള സഹായം ചെയ്തു തരാൻ പറ്റുമോ?
1: അതിനുള്ള സഹായം ചെയ്യാൻ പറ്റും.
0: ഒരു അഞ്ജനയാണ് സർപ്രൈസ് ചെയ്യേണ്ടത്.
1: ഏത്? എന്റെ ചേച്ചി അഞ്ജനയാണെങ്കിൽ ഈ പറയുന്നതൊക്കെ പുള്ളിക്കാര് കേൾക്കുന്നുണ്ട്.
0: അയ്യോ, കംപ്ലീറ്റ് പൊളിഞ്ഞല്ലോ. അത് ശരി, സ്പീക്കർ ഫോണിൽ ഇട്ട് വെച്ചിട്ടാണ് ഇങ്ങനെ സ്വകാര്യങ്ങളൊക്കെ പറയുന്നത്. മോശമല്ലേ ഇതൊക്കെ?
1: രണ്ട് ഫോണായിരുന്നു. പുള്ളിക്കാരി എന്നോട് സംസാരിച്ചിരിക്കുന്ന സമയത്താണ് ഈ വിളിക്കുന്ന ആള് വിളിച്ചത്. അപ്പൊ ഞാൻ പുള്ളിക്കാരിയുടെ 1 മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യേ എന്ന് പറഞ്ഞാണ് ഞാനിത് സംസാരിച്ചിറങ്ങി. അപ്പൊ ഇതാരാ ഇതാരാന്ന് വെച്ചാൽ പുള്ളിക്കാരി ഫോൺ വെക്കണ്ടെന്നത് ആരാ നോക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് സംസാരിച്ചു തുടങ്ങിയതാണ്. ആരാണോ ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്താണെങ്കിലും
0: ആണോ അഞ്ജനിക്ക് മനസ്സിലായില്ലേ?
1: അങ്ങനെ മനസ്സിലാകാനോ? മറ്റേ കോടി കൂടി കേട്ടാ മനസ്സിലായ ആരാണേനും
0: അഞ്ജനിക്ക് മനസ്സിലായി.
1: ആ

0: ഇട്ടാ മതി നമ്മുടെ ടൊവിനോന്റെ.
1: ഓ എനിക്ക് വയ്യ.
0: അല്ല വിളിക്കുന്ന ആളുടെ പേര് ഇപ്പഴും പറഞ്ഞില്ല.
1: അത് പറയാൻ സൗകര്യമില്ല, എന്റെ വയറ് കുറച്ച് എന്നിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു തന്നേനെ.
0: അയ്യടാ പാവം. ആ പിന്നെ വിളിച്ച ആളാണെന്ന് പറയാതെ കൊണ്ടുള്ള ദേഷ്യത്തിലാണ് പറ്റത്തില്ല.
1: അപ്പൊ ദേഷ്യം വന്നാ ഇങ്ങനെ ഒരുപാട് പറ്റത്തില്ല നോസ് ഒക്കെ പറയൂല്ലേ.
0: ദേഷ്യം വരണ്ട, പറ്റാത്ത കാര്യം ഞാൻ അപ്പൊ തന്നെ പറ്റില്ല എന്ന് പറയും.
1: അതാണ് മിടുക്കി. അപ്പൊ എന്തായാലും താങ്കളെ പരിചയപ്പെട്ടതിൽ വലിയ സന്തോഷം. അലീന എന്ന ചിക്കുവിന് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലാതെ ആശംസകൾ.
0: അങ്ങനെയാവട്ടെ.
1: കണ്ണനും ലല്ലുവും അലീനയും ഒക്കെ ആയിട്ട് ഗംഭീരമായി.
0: അപ്പൊ വിളിച്ച് സർപ്രൈസ് വന്ന ആൾക്കില്ലേ
1: വേണോ കൊടുക്കണോ? അത് സർപ്രൈസ് കംപ്ലീറ്റ് പൊളിച്ചില്ലേ? ആ കിട്ടിക്കോ കിട്ടിക്കോ. അനിയത്തിയാണ് ഇടിക്കണേന്ന് ഒരു മയം ഇല്ലാതെ ഇടിച്ചോ. ആ ഇടിയുടെ ആഘാതം കൊണ്ട് ഇവിടെ ഇരിക്കുന്ന എന്റെ വയറ് കുറയണം.
0: അപ്പൊ
1: എന്തായാലും സന്തോഷം. കൈതപ്പുറത്തിന്റെ വരികൾക്ക് ജേക്സ് ബിജോ ഈണം നൽകി ശ്രീറാമും സിതാരയും പാടിയ പാട്ടാണ്. താങ്ക് യു.
0: താങ്ക് യു.

0: ഹലോ സന്ദേശഗാനം, എന്റെ പേര് അലാന. ഹലോ സന്ദേശഗാനത്തിലൂടെ എന്റെ അച്ഛന് ഒരു ഗാനം വെച്ചു കൊടുക്കാമോ? അച്ഛൻ റേഡിയോയുടെ സ്ഥിരം ശ്രോതാവും നിലയത്തിലേക്ക് കത്തുകൾ അയക്കുന്ന ആളുമാണ്. അച്ഛന്റെ പേര് മനോഹരൻ. ഇടുക്കി ജില്ലയിലെ തോപ്രാംകുടിയാണ് സ്ഥലം. അച്ഛന്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, വിളിക്കുമല്ലോ. പിന്നെന്താ, ഇതാ വിളിച്ചിരിക്കുന്നു. ഹലോ.
1: ഹലോ
0: ഹലോ, ഇത് മനോഹരൻ ചേട്ടനല്ലേ? തോപ്രാംകുടിയിൽ എന്തൊക്കെയുണ്ട് വിശേഷം? തോപ്രാംകുടി വിശേഷം ഒന്നും ഇല്ലേ? അതോ കട്ടപ്പനയിലാണോ വിശേഷം? അതൊന്നും അതിൽ കാര്യമൊന്നുമില്ല. നമ്മൾ അങ്ങോട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോൾ വിശേഷങ്ങൾ പറയാതെ ആരാന്ന് ചോദിക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? ഇപ്പൊ എവിടെയാ? തോപ്രാംകുടിയിലുണ്ടോ? കടയിൽ നിൽക്കുകയാണോ? ആ, തയ്യക്കട മനോഹരൻ തോപ്രാംകുടി. അലാന എന്ത് പറയുന്നു? ഇവിടെ ഉണ്ടോ? ആ, അതാ ചോദിച്ചത്. അലാനയെ കാണാൻ വേണ്ടിട്ട് തിരുവനന്തപുരത്തോട്ട് വരുന്നുണ്ടോ?
1: തിരുവനന്തപുരത്തേക്ക്
0: ഈ തയ്യൽ പണി ആയതുകൊണ്ടാണോ ഫുൾ ടൈം റേഡിയോയും കേട്ടോണ്ടിരിക്കുന്നത്? റേഡിയോ കേൾക്കാറുണ്ടെന്ന് മാത്രമല്ല, റേഡിയോ നിലയത്തിലേക്ക് കത്തുകൾ എഴുതാറുണ്ട്. ആ, ഇങ്ങനെ എഴുത്തുപട്ടിയൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് മനോഹരൻ തോപ്രാംകുടി എന്ന് കേൾക്കും. എന്നാ ഈ മനോഹരൻ തോപ്രാംകുടിക്ക് വേണ്ടിട്ട് ആകാശവാണിയിലേക്ക് ഒരു കത്ത് കിട്ടിയിരിക്കുകയാണ്.
1: ഹലോ സന്ദേശഗാനോ?
0: ഹലോ സന്ദേശഗാനോ ആണെങ്കിൽ അല്ല, അങ്ങനെ ആണെങ്കിൽ ആരായിരിക്കും താങ്കളുടെ പേര് എഴുതി അയക്കാൻ സാധ്യതയുള്ള ആൾ? ഈ അലാന എന്താ ചെയ്യുന്നത് തിരുവനന്തപുരത്ത്? ആഹാ, എന്നാൽ സംശയിക്കണ്ട, അലാന തന്നെയാണ് സന്ദേശം വെച്ചിരിക്കുന്നത്.
1: ആണോ? മണിസാറാണോ?
0: അതെ.
1: അയ്യോ സാറേ, വലിയ സന്തോഷം. എനിക്ക് ഭയങ്കര സൗണ്ട് കേട്ടതേ ചെറിയ സമയം തോന്നിയായിരുന്നു.
0: ചുമ്മാ അങ്ങ് തള്ളുവാണ്. അപ്പോ ഹലോ സന്ദേശ ഗാനം സ്ഥിരമായി കേൾക്കുന്ന ആളായതുകൊണ്ട് ഇതൊരു ചലച്ചിത്രകാര പരിപാടിയാണെന്ന് അറിയാലോ.
1: അറിയാം.
0: ഏത് പാട്ടാണ് ഇന്ന് നമ്മൾ വെക്കേണ്ടത്?
1: ചുക്ക് എന്ന സിനിമയിലെ വെൺചന്ദ്രലേഖയുടെ അപ്സരശ്രീ.
0: വിപ്രലംഭ ശൃംഗാര നൃത്തമാടാൻ വരും അപ്സരശ്രീ അല്ലേ?
1: അതെ.
0: എന്താണ് വെൺചന്ദ്രലേഖ ഒരു അപ്സരശ്രീ ആയിട്ടൊക്കെ പെട്ടെന്ന് ഓർമ്മ വരാൻ? മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മൂന്നാൾക്കാർ ചേർന്നിട്ടാണ് ഈ പാട്ടിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്, വയലാർ, ദേവരാജൻ, യേശുദാസ്. അപ്പൊ എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. തീർച്ചയായും. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ചുക്ക് എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ എഴുതി, ദേവരാജന് ഈണം നൽകി, യേശുദാസ് പാടിയ പാട്ട്.
1: ഓക്കെ, താങ്ക് യു.

0: എന്നെന്നും ഹൃദയത്തിൽ സൂക്ഷിക്കാൻ മധുരതരമായ ഓർമ്മകളെക്കാൾ സുന്ദരമായി മറ്റെന്തുണ്ട്? നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281423305.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് MP. നിർവഹണ സഹായം: കവിത അജിത്.
0: സ്നേഹം നിറഞ്ഞ ആകാശവാണിക്ക്. ഞാൻ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. പേര് രോഹിണി. പാട്ടുപരിപാടികളാണ് കൂടുതൽ ഇഷ്ടം. എന്റെ മകൾ ലക്ഷ്മിപ്രിയയെ ഹലോ സന്ദേശഗാനം പരിപാടിയിൽ ഉൾപ്പെടുത്തണമെന്ന ആഗ്രഹത്തിലാണ് ഈ കത്തെഴുതുന്നത്. ഞങ്ങൾ ലച്ചു എന്ന് വിളിക്കുന്ന ലക്ഷ്മിക്ക് കാവ്യമാധവൻ എന്ന് പറഞ്ഞാൽ ജീവവായു പോലെയാണ്. ആരാധനമൂത്ത് കാവ്യമാധവനെ പോലെ വേഷം കെട്ടി റീലുകൾ ചെയ്യാറുണ്ട്. ലച്ചു നന്നായി പാട്ട് പാടുകയും ചെയ്യും. ഹലോ സന്ദേശഗാനത്തിൽ ലച്ചുവിനെ വിളിച്ച് സംസാരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു ലച്ചുവിന്റെ അമ്മ രോഹിണി. നമുക്ക് ലക്ഷ്മിപ്രിയ എന്ന ലച്ചുവിനെ വിളിക്കാം. ഹലോ.
2: ഹലോ
0: ഹലോ, ലച്ചു ആണോ?
2: അതെ.
0: ലച്ചു വൻ തിരക്കാണോ?
2: തിരക്കല്ല.
0: അപ്പൊ പിന്നെ ഒരു പാട്ട് കേക്കാം.
2: ഏ,
0: ലച്ചു പാടും, ഞാൻ കേക്കും. എന്താണ്?
2: അല്ല, നമ്പർ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി.
0: എന്ത് മനസ്സിലായി?
2: ആകാശവാണി.
0: ഇതൊന്നും പറയാൻ നിവൃത്തിയില്ലാതായിട്ടുണ്ടല്ലോ.
2: റേഡിയോ സ്ഥിരം കേൾക്കുന്നുണ്ട്, ഈ നമ്പർ സ്ഥിരം കേൾക്കുന്നല്ലേ.
0: അത് ശരി. അപ്പൊ എന്തായാലും പാട്ട് കിട്ടിയേ പറ്റൂ. ഏത് പാട്ടാ പാടാൻ പോകുന്നത്?
2: പാട്ടോ?
0: ആ,
2: അയ്യോ,
0: കാവ്യമാധവൻ ഫാൻ ആയിട്ടുള്ള ലച്ചു, കാവ്യമാധവനെ പോലെ റീലുകളൊക്കെ ചെയ്യുന്ന ലച്ചു, ഏത് പാട്ടാണ് പാടാൻ
2: പോകുന്നത്?
0: എന്റെ എല്ലാം എല്ലാം അല്ലേ, എന്റെ ചേലത്തെ ചെമ്പരുന്തല്ലേ. അതോ എന്തിനായി മലങ്കണ്ണിൻ? കംപ്ലീറ്റ് തെറ്റാണല്ലോ. പിന്നെ ഏതാ? അതോ മഞ്ഞു പെയ്യുന്ന മനംകുളിരിന് മകരമാസ പെണ്ണയാണോ?
2: എല്ലാം ഇഷ്ടമുള്ള
0: പാടും. ഒറ്റ നോട്ടത്തിന് തന്നെ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കിയ ആൾക്ക് ഇനി എന്തിനു ടെൻഷൻ?
2: ആകാശവാണി വിളിച്ച് പാട്ട് പാടണമെന്നൊക്കെ ആഗ്രഹമുള്ളതാ, പക്ഷെ പെട്ടെന്ന് പറഞ്ഞു ടെൻഷൻ.
0: ഒരു ടെൻഷനും വേണ്ട, ധൈര്യമായിട്ട് പാടിക്കൊള്ളു. ഞാൻ വെയിറ്റ് ചെയ്യാം. സമാധാനമായിട്ട് നല്ല ബ്രീത്ത് ഒക്കെ എടുത്ത് ടെൻഷനൊക്കെ പോയി എന്ന് ഉറപ്പായിട്ട് പാടിയാ മതി.
2: ആരും

0: ഈ പാട്ടുകാരിക്കാണോ ടെൻഷനാണ് പേടിയാണ് എന്നൊക്കെ പറഞ്ഞത്.
1: വിറച്ചിട്ട് ശരിക്കും പാടാൻ പറ്റില്ല.
0: ചെറിയൊരു വിറയലുണ്ട്, ആ ടെൻഷന്റെ ആവശ്യമില്ല. കൈയൊക്കെ തണുത്തു പോകുന്നു തോന്നുന്നു പെട്ടെന്ന്.
1: അതെ അതെ അതെ.
0: അതെന്തിനാ?
1: ഞാന് കരക്കെ ഗാനങ്ങളൊക്കെ പോവാറുണ്ട്.
0: ആ എന്നിട്ടാണോ ടെൻഷൻ?
1: എത്ര എത്ര പാടിയാലും ഞാൻ പിന്നെ സ്റ്റേജിലേക്ക് വരും എന്നെ വരയ്ക്കും.
0: അതെന്താണെന്നറിയോ, അതിന്റെ ഒരു മാജിക് ഇത്രയേ ഉള്ളൂ. നമ്മളെപ്പോഴും ഈ പാട്ട് നന്നാവോ നന്നാവോ എന്നൊരു പേടി നമുക്ക് ഉള്ളതുകൊണ്ടാണ് ഒരുപക്ഷെ ആ ടെൻഷൻ വരുന്നത്. ഇനി പാടുമ്പോഴത്തേക്ക് ജസ്റ്റ് എൻജോയ് ദ സോങ്. എന്തായാലും ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടായിരിക്കുമല്ലോ അത്രയും മെനക്കെട്ടിരുന്ന അതിന്റെ ലിറിക്സും അതിന്റെ സഞ്ചാരങ്ങളും ഒക്കെ പഠിച്ചിട്ട് പാടുന്നത്. അപ്പം ആ പാട്ടിന്റെ ആ ഒരു സോള് തൊട്ടിട്ട് അതങ്ങ് പാടുക, അത്രേ ഉള്ളൂ. ആൾക്കാരെന്ത് വിചാരിക്കും? ആൾക്കാരത് മോശമാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഞാൻ പാടുമ്പോൾ മോശമായി പോവോ എന്നൊരു കാര്യം വിചാരിച്ചാൽ പോയി. ഞാനിപ്പോൾ മോളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും മോൾക്ക് എന്നെ അറിഞ്ഞൂടാ, പക്ഷേ മോൾ എന്നെ തെറ്റിദ്ധരിക്കൂ എന്ന് വിചാരിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള സംസാരം കുളമായി പോകില്ലേ?
1: അതെ.
0: ആ പക്ഷേ മോൾക്ക് എന്നെ അറിയാമെന്നും മോൾക്ക് എന്നെ ഇഷ്ടമാണെന്നും ഒക്കെ വിചാരിച്ച് ഞാൻ സംസാരിക്കുമ്പോഴത്തേക്ക് നമ്മൾ രണ്ടുപേർക്കും ഇടയിൽ വളരെ നല്ല രസമുള്ളൊരു, കേട്ടിരിക്കുന്നവർക്കും രസമുള്ളൊരു സംഭാഷണം ഉണ്ടാകുന്നു അല്ലേ?
1: അതെ.
0: ആ അപ്പം അത്രേ ഉള്ളൂ. ലൈഫ് ഭയങ്കര സിമ്പിളാണെന്നേ, നമ്മൾ ആലോചിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതാണ്. ആ അപ്പം ഇനി കോംപ്ലിക്കേഷൻ ഒന്നും വേണ്ട, ജസ്റ്റ് എൻജോയ് ദ സോങ്. പൊളിയല്ലേ? ഈ ഈ ഊർജത്തിൽ ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്?
1: അയ്യോ
0: നോക്കട്ടെ, ഞാൻ ഈ പറഞ്ഞതൊക്കെ മനസ്സിലായോ എന്നാ നോക്കട്ടെ. പരീക്ഷിച്ചോളെ.
1: പിന്നെന്ത്? ഹലോ.
0: പേടിയൊക്കെ പോയി മിടിക്കുകയല്ലോ. ആ അപ്പൊ ഇനി ഇത്രേ ഉള്ളൂ. അപ്പൊ ആ പാട്ടിന്റെ ലിറിക്സ് മനസ്സിലാക്കുക, ആ പാട്ടിന്റെ സാഹിത്യത്തിൽ കൊണ്ടുവരുന്ന ഊർജം മനസ്സിലാക്കുക, അതങ്ങ് എൻജോയ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പം അടിപൊളിയായിട്ടുള്ളൊരു ഗായികയായി വരട്ടെ. ഇപ്പൊ ഞാൻ ഏത് പാട്ട് വെച്ച് തരണം?
1: കാവ്യമാധവന്റെ ഒരു
0: ഓക്കെ, മീശമാധവൻ എന്ന സിനിമയിലെ പാട്ടാണ്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളാണ്, വിദ്യാസാഗറിന്റെ സംഗീതം, സുജാതയും ദേവാനന്ദും ആണ് ആ പാട്ട് പാടിയിരിക്കുന്നത്. നീ പണ്ടേ എന്നും ഛേ, നീ പണ്ടേ ഒന്നും അല്ല ഛേ, ഇന്ന് കംപ്ലീറ്റ് ലിറിക്സ് തെറ്റാണ്, അതാണ്. ഇന്ന് എന്താണെന്ന് അറിയില്ല, പൊതുവെ ലിറിക്സ് ഞാൻ തെറ്റിക്കാത്തതാണ്. എനിക്കും ടെൻഷനായെന്ന് തോന്നുന്നു. എന്നാൽ ലക്ഷ്മിയെ ഉപദേശിച്ച് ഉപദേശിച്ചിപ്പം പറഞ്ഞ എനിക്ക് ടെൻഷനായെന്ന് തോന്നുന്നു. അപ്പൊ മോളെ വലിയ സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞാല്. എന്താ ചെയ്യുന്ന ലക്ഷ്മി? വീട്ടില് വേറെ ആരൊക്കെയാ ഉള്ളേ?
1: വീട്ടിൽ അച്ഛന് അമ്മ, ഞാൻ കല്യാണം കഴിഞ്ഞതാ, ഹസ്ബൻഡ് ഉണ്ട്.
0: ഓക്കെ, അവരൊക്കെ എന്ത് ചെയ്യുന്നു?
1: അനിയത്തി, അനിയൻ. ഹസ്ബൻഡ് ഗ്രാഫിക് ഡിസൈനറാ പത്തനംതിട്ടയിൽ.
0: ആഹാ, അപ്പൊ അത് കൊള്ളാലോ. വീട്ടില് വരെയും പാട്ടൊക്കെ ആയിട്ട് ഒരേ ബഹളമായിരിക്കുമല്ലോ, ഒരേ മേളമായിരിക്കുമല്ലോ. ലക്ഷ്മിയുടെ പാട്ടിന് ഹസ്ബൻഡിന്റെ പേരെന്താ?
1: അജേഷ്.
0: ആ ലക്ഷ്മിയുടെ പാട്ടിന് അജേഷിന്റെ വര, കൊള്ളാലോ അത്. അപ്പൊ അങ്ങനെ പാട്ടും വരെയും. ആഹാ, ആര്? അജേഷോ ലക്ഷ്മിയോ?
1: അജേഷ്, അജേഷ്.
0: ആ ഓക്കെ. അദ്ദേഹം ചെയ്യുന്നതിൽ ഏതാ ലക്ഷ്മിക്ക് ഇഷ്ടമുള്ള ശബ്ദം?
1: മമ്മൂക്കയെ പോലെ സംസാരിക്കും.
0: അപ്പൊ വളരെ സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞാല്. അമ്മ ഞങ്ങൾക്ക് ഒരു കത്തയച്ചിരുന്നു, അമ്മ കത്തയച്ചത് കൊണ്ടാണ് ഹലോ സന്ദേശ ഗാനത്തിൽ നിന്ന് ലക്ഷ്മിപ്രിയ വിളിച്ച് നമ്മൾ സംസാരിക്കുന്നത്. ലക്ഷ്മിപ്രിയ ഇഷ്ടപ്പെട്ട പാട്ട് നമുക്ക് കേൾക്കാം.
1: ഓക്കെ, താങ്ക്സ്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:30.
1: എന്റെ പേര് ഗോപിക. എന്റെ അച്ഛനെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെസ്സേജ് ഇടുന്നത്. അച്ഛന്റെ പേര് സത്യകുമാർ. ഞങ്ങളുടെ വീട് ഞാണ്ടൂർ കോണമാണ്. അച്ഛനൊരു പലവ്യഞ്ജനക്കട ഉണ്ട്. അച്ഛൻ ആകാശവാണിയുടെ വലിയ ഫാനാണ്. രാവിലെ പത്രം വായിച്ചു കഴിഞ്ഞാൽ പിന്നെ അച്ഛന്റെ കൂട്ട് ആകാശവാണിയാണ്. ഞങ്ങൾ വേറെ ചാനൽ വെച്ചാൽ അച്ഛൻ വഴക്കാണ്. പിന്നെ അച്ഛൻ ഏറ്റവും ഇഷ്ടം എം ജി ശ്രീകുമാർ സാറിനെയാണ്. അച്ഛന് വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു പാട്ട് വെച്ചു കൊടുക്കുമോ പ്ലീസ്? ഗോപികയുടെ അച്ഛനെ നമുക്ക് വിളിച്ച് നോക്കാം. ഹലോ.
2: ഹലോ.
1: ആ സതികുമാർ, ഇന്ന് കടയിൽ പോയില്ലേ?
2: ഞാനിപ്പോ അവിടെ ഇല്ല.
1: ആണോ? എന്താ ഇന്ന് കട തുറന്നില്ലേ?
2: കട തുറന്നു, രാവിലെ തുറന്നു.
1: അപ്പൊ പിന്നെ അവിടെ ആരുണ്ട്?
2: അവിടെ ആരുമില്ല, അടച്ചേക്കുന്നു.
1: കട തുറന്നില്ലെങ്കിലും പക്ഷെ ആകാശവാണി വെക്കും അല്ലേ?
2: ആകാശവാണി വെക്കും.
1: അത് മോശമല്ലേ, കട തുറന്നില്ലെങ്കിലും ആകാശവാണി തുറക്കും.
2: രാവിലെ 8:30 മണി കഴിഞ്ഞപ്പോ

0: പേപ്പർ വായിച്ച് കഴിഞ്ഞാൽ അടുത്ത് റേഡിയാണ് വെക്കുന്നത്. റേഡി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അടയ്ക്കുന്നവരും അത് കേൾക്കും.
1: അങ്ങനെ
0: ഇത് ആകാശവാണിയെന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സാറിന്റെ സൗണ്ട് ഞാൻ സ്ഥിരം കേൾക്കാറുണ്ട്.
1: എനിക്കൊരു പരാതി കിട്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്, അല്ലാതെ ആകാശവാണിയൊന്നും അല്ല.
0: ആകാശവാണി തന്നെ. അത് ഞാൻ എത്രയോ വർഷം കൊണ്ട് കേൾക്കും. കട തുടങ്ങി ആ സമയം 30 വർഷമായി. എന്നാലും ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്.
1: ഇതൊക്കെ തന്നെയാണ് പിള്ളേരുടെ പരിപാടി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പരിപാടി വെക്കുന്ന കാരണം പിള്ളേർക്ക് വേറൊരു ചാനൽ മാറ്റി വെക്കാൻ നിവർത്തിയില്ല.
0: പിള്ളേരൊന്നും ഞങ്ങളൊക്കെ വന്നവരായില്ലേ, 55 വയസ്സായില്ലേ. അപ്പൊ പിന്നെ ആകാശവാണി നമ്മള് ഒരു കൂട്ടാണ്.
1: എന്നാലും ആകെ ഗോപിക മാത്രമല്ലേ ഉള്ളൂ, വല്ലപ്പോഴും ഗോപി വെക്കി വെച്ചുകൊടുത്തൂടെ?
0: അത് ഞാൻ അവര് നിൽക്കുന്ന സമയത്ത് അവര് വെക്കും.
1: ആ പക്ഷെ അവര് വെക്കാൻ സമ്മതിക്കുന്നില്ലെന്നാ പറയുന്നത്.
0: ഉറപ്പ് തന്നെ, ഞാൻ ഉണ്ടെങ്കിൽ അത് വെക്കാൻ സമ്മതിക്കും.
1: അതൊക്കെ പോട്ടെ. ഈ എം ജി ശ്രീകുമാറിന്റെ അടുത്തുള്ള ഇഷ്ടം എങ്ങനെയാ തുടങ്ങിയത്?
0: ശ്രീകുട്ടന് നമ്മള് പാട്ടാണ് കൂടുതലും. പിന്നെ തിരുവനന്തപുരത്തുകാരനാണ്. ഹരിപ്പാട്ടാണെങ്കിലും തിരുവനന്തപുരത്ത് 3 വയസ്സിൽ വന്നതല്ലേ, അങ്ങനെ ഒരു സ്നേഹം. ആകാശവാണിയായിട്ടൊരു ബന്ധമുണ്ട് പുള്ളിക്ക്.
1: എം ജി ശ്രീകുമാറിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും പഠിച്ചു വെച്ചേക്കുവാണല്ലോ.
0: ഓ
1: പെട്ടെന്ന്
0: നമുക്ക് എല്ലാ കാര്യങ്ങളും അറിഞ്ഞൂടെ.
1: പിന്നല്ല, അദ്ദേഹത്തിന്റെ പെട്ടെന്നൊരു പ്രിയപ്പെട്ട പാട്ട് പറയാൻ പറഞ്ഞാൽ ഏത് പറയും?
0: പെട്ടെന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് അടിപൊളി പാട്ടാണ് കൂടുതൽ ഇഷ്ടം. പ്രായം ഉണ്ടെങ്കിലും വരസ്മുഖത്തിലെ പാട്ടാണ് നല്ലത്.
1: ധങ്കണക്ക ധില്ലം ധില്ലം അല്ലേ? അതിനിപ്പോ പ്രായമൊന്നുമില്ലല്ലോ. ഇപ്പൊ ഏറ്റവും ന്യൂജൻ പിള്ളേർ വരെ ഇട്ട് ഡാൻസ് കളിക്കുന്ന പാട്ടല്ലേ
0: അത്.
1: ആ പാട്ടില്ലാത്തൊരു ആഘോഷം ഇന്ന് മലയാളിക്കുണ്ടോ? അത്തരത്തിലുള്ളൊരു പാട്ടല്ലേ. അപ്പൊ പിന്നെ പ്രായത്തിന്റെ കാര്യമൊന്നും വേണ്ടരുത്. ഈ പാട്ടിന് വേറൊരു പ്രത്യേകതയുണ്ട്, പാട്ടിന്റെ മ്യൂസിക്കിലാണ് ആ പ്രത്യേകത. ചുമ്മാ ചുമ്മാ കിടന്ന് ഉരുളണ്ട ഉരുളണ്ട. എം ജി രാധാകൃഷ്ണനാണ് എന്റെ സംഗീതം. അപ്പൊ എം ജി ശ്രീകുമാറിന്റെ ഭയങ്കര ഫാനാണെന്ന് പറഞ്ഞിട്ട് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഫാനായിട്ടിരിക്കട്ടെ. ഗിരീഷ് പുത്തഞ്ചേരിയുടേതാണ് വരികൾ, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം. നരസിംഹം എന്ന സിനിമയിലെ പാട്ടാണ് താങ്കൾ നേരത്തെ പറഞ്ഞു. അപ്പൊ ഈ വിളിച്ചിരിക്കുന്നത് ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനം എന്ന പരിപാടിയിൽ നിന്നാണ് എന്നുള്ള എന്തെങ്കിലും സംശയമുണ്ടോ?
0: ഒരു സംശയമില്ല.
1: അപ്പൊ ഒരു സംശയമില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് അടിച്ചു പൊളിച്ച് ധാങ്കണക്ക് ധില്ലം ധില്ലം കേൾക്കാം. വലിയ സന്തോഷം.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281423005.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് MP. നിർവഹണ സഹായം: കവിത അജിത്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം. വിഷ്ണു എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

0: പുഴകൾ നീന്തി വന്ന കുളിരേ, ഒഴുകുന്നു നിൻ കൊലുസണിഞ്ഞ കുഞ്ചലിലേ.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.

0: ഹെൽത്തിലേക്ക് സ്വാഗതം. പലപ്പോഴും വന്ധ്യത എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ സമൂഹം ആദ്യം വിരൽ ചൂണ്ടുന്നത് സ്ത്രീകൾക്ക് നേരെയാണ്. ഇത് ശരിയാണോ? എന്നാൽ യാഥാർത്ഥ്യം അതല്ല. ഇന്നത്തെ നമ്മുടെ സാമൂഹ്യ അവസ്ഥയിൽ കുഞ്ഞുങ്ങളുണ്ടാകാൻ പ്രയാസം നേരിടുന്ന ദമ്പതികളിൽ പകുതിയോളം പേരിലും പുരുഷന്മാരിലെ വന്ധ്യതാ പ്രശ്നങ്ങൾ തന്നെയാണ് പ്രധാന കാരണം എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്താണ് പുരുഷ വന്ധ്യത? ഇത് കേവലം ലൈംഗിക ശേഷിയുമായി ബന്ധപ്പെട്ട ഒന്നാണോ, അതോ നമ്മുടെ മാറുന്ന ജീവിതശൈലിയും ഭക്ഷണ രീതിയുമാണോ ഇതിന് കാരണം? പുരുഷന്മാരിലെ വന്ധ്യതയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള സംശയങ്ങളാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ റെജി മോഹൻ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: സാർ. ഈ പുരുഷന്മാരിലെ വന്ധ്യത ഇന്ന് എത്രത്തോളം ഒരു ഗൗരവമുള്ള വിഷയമാണ്, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
1: നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷം കൂടുന്തോറും പുരുഷ വന്ധ്യത വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹ്യൂമൻ സ്പീഷീസിൻ്റെ എവല്യൂഷൻ വെച്ചിട്ട് തന്നെ നമ്മുടെ ബീജത്തിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും പ്രത്യുൽപാദന ശേഷി പണ്ടത്തെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വളരെ നല്ല കുറവായിട്ട് കാണുന്നുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ ഒരു 10 കുഞ്ഞുങ്ങളില്ലാത്ത 10 ദമ്പതിമാർ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 5 പകുതിയോളം 50% പുരുഷ വന്ധ്യത തന്നെയായിരിക്കും കാരണം. അത് എന്തുകൊണ്ടെന്ന് നമുക്ക് ബാക്കിയുള്ള വിഷയങ്ങൾ നമുക്ക് പ്രതിപാദിക്കാം. അത് തീർച്ചയായിട്ടും പുരുഷ വന്ധ്യത വർദ്ധിച്ചു വരികയാണ്. ഒരു 10 വർഷം മുമ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും ഒരു 10 മടങ്ങ് തന്നെ ശരിക്കും പുരുഷ വന്ധ്യത വർദ്ധിച്ചിട്ടുണ്ട്.
0: സാർ, ഈ പുരുഷ വന്ധ്യതയുടെ കാരണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മാറിയ ജീവിതശൈലി എത്രത്തോളം ഇതിനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് ഒന്ന് പറയാമോ?
1: മാറി വരുന്ന ജീവിതശൈലികൾ, ഒരു പക്ഷെ നമ്മൾ ഒരു 10 വർഷം മുമ്പ് നോക്കുവാണെങ്കിൽ നമുക്ക് മൊബൈലുകൾ വളരെ ഉപയോഗം കുറവായിരുന്നു, ലാപ്ടോപ്പുകളുടെ ഉപയോഗം കുറവായിരുന്നു, നമ്മൾ കൂടുതലും നടന്നിരുന്നു, നമുക്ക് ഈ സ്വിഗ്ഗി സൊമാറ്റോ അങ്ങനൊന്നും ഇല്ലായിരുന്നു, നമ്മൾ വീട്ടിൽ പാചകം ചെയ്ത ആഹാരം കഴിക്കുമായിരുന്നു, നമ്മൾ കൂടുതലും നടക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഉള്ള ഒരു ജീവിത ശൈലികൾ എന്ന് പറഞ്ഞാൽ തീർത്തും വ്യത്യസ്തമാണ്. ഒരുപാട് എൻവയൺമെൻറ്റൽ പൊല്യൂട്ടൻസ് ഉണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ കുടിക്കുന്ന വെള്ളം, നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം, നമ്മൾ ഉപയോഗിക്കുന്ന അങ്ങനെയൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, പിന്നെ ജീവിതശൈലി തന്നെയാണെങ്കിൽ നമ്മൾ എക്സസൈസ് ലാക്ക് ഓഫ്, നമ്മൾ വ്യായാമം ഇല്ലായ്മ, അമിതമായിട്ടുള്ള ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത്, പിന്നെ അമിതമായിട്ടുള്ള നോൺ വെജിൻ്റെ ഉപയോഗം, എണ്ണ, ഇതൊക്കെ ഒരുപാട്, നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന എണ്ണയല്ല ഇന്ന് കിട്ടുന്ന എണ്ണ, ഒരുപാട് ഇംപ്യൂരിറ്റീസും ടോക്സിക് സബ്സ്റ്റൻസസും ഒക്കെ ഉള്ള ഒരു ആഹാര പദാർത്ഥങ്ങൾ, നമ്മൾ കുടിക്കുന്ന വെള്ളമായാലും നമ്മുടെ എൻവയൺമെൻറ്റിൽ തന്നെ ആയാലും നമ്മുടെ പരിസ്ഥിതിയിൽ തന്നെ ആയാലും ഒരുപാട് കൂടുതലായിട്ടുണ്ട്. തീർച്ചയായിട്ടും ജീവിതശൈലി ഒരു കാരണം തന്നെയാണ് പുരുഷ വന്ധ്യതയ്ക്ക്.
0: സാർ, അതുപോലെ തന്നെ ഈ അമിതമായ ലഹരി ഉപയോഗം ഇതിനെ എത്രത്തോളം സ്വാധീനിക്കും?
1: ലഹരിയുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ലഹരി തന്നെ പല വിധത്തിലാകാം. നമ്മളെപ്പോഴും ഒരു കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർ നമ്മുടെ അടുത്ത് വരുമ്പോൾ പുരുഷൻ്റെ ഹിസ്റ്ററി ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ ലഹരി ഉപയോഗിക്കുന്നതാണോ എന്ന് ചോദിക്കും. ഒന്ന് പുകവലി, അതായത് ടുബാക്കോ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ. ടുബാക്കോ ഒരു ശരിക്കും ഒരു നമ്മുടെ ബീജത്തിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും അഫക്റ്റ് ചെയ്യുന്നതാണ്. അത് നമ്മുടെ പുകവലിയുടെ അളവനുസരിച്ചിട്ടിരിക്കും. അതുകൂടാതെ പല വിധത്തിലുള്ള ലഹരികളാണ് ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാവുന്നത്. നമ്മളിപ്പോൾ ഈ കൈനി പോലത്തെ സാധനങ്ങളുണ്ട് നാക്കിൻ്റെ അടിയിൽ വെച്ച്. ഇപ്പോൾ ഏറ്റവും ചെറുപ്പക്കാരിലും ബാക്കി ഉള്ള പുരുഷന്മാരിലൊക്കെ കാണുന്നത് ഒരു കൂളെന്ന് പറഞ്ഞൊരു സാധനം. അത് ഒരു ചെറിയൊരു പില്ലോയ്ക്കകത്ത് ഈ നമ്മുടെ ഇത് തന്നെയാണ്, ടുബാക്കോ തന്നെയാണ്, അതിൻ്റെ ഒരു ഹയർ കോൺസെൻട്രേഷനാണ്. അത് നമ്മൾ ഉപയോഗിക്കുന്നതും അറിയത്തില്ല. നമുക്ക് അവർ പറഞ്ഞാൽ മാത്രമേ നമുക്ക് ശരിക്കും ആ ലഹരി ഉപയോഗം ഉണ്ടോ ഇല്ലയോ എന്നറിയൂ. തീർച്ചയായും ഈ ഒരു ടുബാക്കോയുടെ ഉപയോഗം പുരുഷൻ്റെ അവരുടെ ഉദ്ധാരണത്തെയും അതുപോലെ തന്നെ അവരുടെ സെക്ഷുവൽ ആക്ടിവിറ്റിയെയും അതുപോലെ തന്നെ ബീജത്തിനെയും ബാധിക്കുന്നതാണ്. രണ്ടാമത്തത് നമുക്കെപ്പോഴും എടുക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് കൂടുതലായിട്ടുള്ളത് മദ്യപാനമാണ്. മദ്യപാനത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മളുടെ ലൈംഗിക ഉത്തേജന ശക്തിയെ ബാധിക്കും. അതുകൂടാതെ അമിതമായിട്ടുള്ള ഉപയോഗം, നിത്യമായിട്ടുള്ള ഉപയോഗം നമ്മളുടെ ബീജത്തിൻ്റെ അണുക്കളുടെ ചലനശേഷിയെയും അതിൻ്റെ എണ്ണത്തിനെയൊക്കെ കാര്യമായിട്ട് ബാധിക്കും. അതോടൊപ്പം നമ്മൾ മദ്യപാനത്തിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒരുപാട് ഭക്ഷണവും കൂടെ കഴിക്കുകയാണ്. അപ്പോൾ അതും തീർച്ചയായിട്ടും ഇതിൻ്റെ നമ്മുടെ ക്വാളിറ്റീനെ അത് ബാധിക്കും. ഇത് രണ്ടും കൂടാതെ തന്നെ ഒരുപാട് അല്ലാത്ത ലഹരികളുണ്ട്. അതായത് പുതിയ ജനറേഷൻ്റെ ലഹരികളായ മരിജുവാന, കൊക്കെയിൻ, LSD, പിന്നെ പുതിയ ഈ സ്റ്റാമ്പ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവരുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈംഗിക ഉത്തേജനം താൽക്കാലികമായിട്ട് കൊടുക്കുമെങ്കിലും നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് അത് കുറച്ച് നമ്മളൊരു ശീലമായി കഴിയുമ്പോഴത്തേക്ക് അത് വളരെ മോശമായിട്ട് തന്നെ നമ്മളുടെ ലൈംഗിക ആസക്തിയെയും നമ്മുടെ ലൈംഗിക ബന്ധപ്പെടുന്നതും അതുകൂടാതെ തന്നെ ബീജത്തിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും എല്ലാം ഇതിലൊക്കെ ഒരു താല്പര്യമില്ലായ്മയും അതുകൂടാതെ തന്നെ ഇത് കുറയ്ക്കുകയും ചെയ്യും. വേറൊരു പ്രത്യേകതരം പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാരിൽ ജിമ്മിലൊക്കെ പോകുമ്പോൾ അവരൊരുപാട് അമിതമായിട്ടുള്ള സ്റ്റീറോയിഡ് ഉപയോഗിക്കും. ഈ മസിൽ മാസൊക്കെ വലുതാക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻസ് ഉപയോഗിക്കും. അത് നമ്മൾ മസിൽ മാസ് കൂടുമെങ്കിലും അതിൻ്റെ വൃഷണത്തിൻ്റെ സൈസിനെ കുറയ്ക്കുകയും പ്രത്യുൽപാദന ശേഷി കുറയ്ക്കുകയും ചെയ്യും. അതും വളരെ അപകടകരമായിട്ടുള്ളൊരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഒരുപാട് നമ്മൾ പുരുഷനെ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് പെർഫെക്റ്റ് പുരുഷനായിരിക്കും, നല്ല മസിലൊക്കെ ഉണ്ടാവും. പക്ഷേ അവരുടെ ബീജപരിശോധന നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ദേഹപരിശോധന നോക്കുകയാണെങ്കിലും അവരുടെ വൃഷണത്തിൻ്റെ സൈസ് ക്രമാതീതമായിട്ട് കുറഞ്ഞിരിക്കും. അപ്പോൾ അമിതമായിട്ടുള്ള ഈ അനബോളിക് സ്റ്റിറോയിഡ്സ് എടുക്കുന്നത് പ്രത്യേകിച്ചും കാണുന്നത് ഈ ബോഡി ബിൽഡേഴ്സിലൊക്കെയാണ്. അതും ഈ ഒരു ലഹരിയായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അതും അവരുടെ ഈ ബീജത്തിൻ്റെ ക്വാളിറ്റിയും നമ്മുടെ പ്രത്യുൽപാദന ശേഷിയും ബാധിക്കും.
0: സർ, ഈ യുവാക്കളിൽ കാണുന്ന ഒരു പ്രവണത മൊബൈൽ ഫോൺ പാൻസിൻ്റെ പോക്കറ്റിൽ സൂക്ഷിക്കുകയും അതുപോലെ തന്നെ ലാപ്ടോപ്പ് മടിയിൽ വെച്ച് ദീർഘനേരം ഉപയോഗിക്കുന്നതും കാണാറുണ്ട്. ഇത് വന്ധ്യതയ്ക്കൊരു കാരണമാകുമോ?
1: നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മളുടെ ശരീരത്തിൽ നിന്ന് പുറത്ത് ഈ വൃഷണം ഉള്ളത്? ദൈവമായിട്ടോ അല്ലെങ്കിൽ പ്രകൃതിയായിട്ട് നമ്മളുടെ ശരീരത്തിൽ നിന്ന് പുറത്താണ് വൃഷണം, അതായത് വൃഷണത്തിലാണ് ബീജോത്പാദനം നടക്കുന്നത്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ നിന്നും 1 ഡിഗ്രി കുറഞ്ഞ് കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ്, ശരീരോഷ്മാവിൻ്റെ 1 ഡിഗ്രി. അപ്പം ടെമ്പറേച്ചർ കൂടുന്നത് എപ്പോഴും വൃഷണത്തിലോ അല്ലെ അതിൽ ഈ ബീജോത്പാദനത്തെയും വളരെ മോശമായിട്ട് ബാധിക്കും. അപ്പോൾ മൊബൈൽ എന്താണ് ചെയ്യുന്നത്? മൊബൈലിൽ അതിൻ്റെ റേഡിയേഷൻ ഉണ്ട്. അതുകൂടാതെ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ ഫോണൊക്കെ അമിതമായിട്ട് ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ ഓണായിട്ട് കിടക്കുമ്പോഴത്തോ അതിൻ്റെ അകത്തുള്ള ഹീറ്റും ഉണ്ട്. ആ രണ്ടും കൂടെ വരുമ്പോഴത്തേക്ക് അതും ബീജോത്പാദനത്തെ ബാധിക്കാം. ലാപ്ടോപ്പിൽ എന്താണ് ചെയ്യുന്നത്? ലാപ്ടോപ്പ് കുറച്ച് കഴിഞ്ഞ് കുറച്ച് നേരം നമ്മൾ മടിയിൽ വെക്കുമ്പോഴത്തേക്ക് അതിൽ നിന്നും അമിതമായിട്ട് ചൂട് വരികയും അതിൽ കൂടാതെ തന്നെ, അല്ലാതെ ഇപ്പം നമ്മളിപ്പം ബ്ലൂടൂത്ത് ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തന്നെ അതിൻ്റെ അകത്ത് നമ്മൾ അറിയാതെ തന്നെ ഒരുപാട് രശ്മികൾ വരുന്നതാണ്. അപ്പം ഇത് രണ്ടും ഒരുപാട് അമിതമായിട്ട് ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ലാപ്പിൽ വെച്ചുകൊണ്ടിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മൊബൈൽ പോക്കറ്റ് തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു നല്ല കാര്യമല്ല. പഠനങ്ങൾ അതിൻ്റെ ഇൻസിഡൻസ് കൂടിയെങ്കിലും കൂടുതലായിട്ട് അതായത് ഇങ്ങനെയുള്ളവരിൽ ഇൻഫെർട്ടിലിറ്റി അതായത് ബീജോത്പാദന ശേഷിയെ ബാധിക്കുന്നു എന്ന് കാണിക്കുന്നെങ്കിലും അതൊരു പ്രത്യേക ഇത്ര നമ്പർ അല്ല, ഇങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നില്ല. പക്ഷേ എല്ലാം ഒരു പരിമിതി വെച്ചിട്ട്, ഇപ്പം നമ്മൾ ഒരുപാട് നേരം ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ പാടില്ല മടിയിൽ വെച്ചിട്ട്, അതേപോലെ തന്നെ ഒരുപാട് നേരം നമ്മൾ മൊബൈൽ ഫോൺ പോക്കറ്റിൽ വെക്കാൻ സൂക്ഷിക്കുന്നതും അത്ര നല്ലതല്ല.
0: സർ, ഈ പുരുഷവന്ധ്യത എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുക?
1: പുരുഷവന്ധ്യത തിരിച്ചറിയുന്നത്, പുരുഷവന്ധ്യത എന്ന് പറയുമ്പോഴത്തേക്ക് 1-2 കാര്യങ്ങളുണ്ട്. അപ്പം നമ്മളെപ്പോഴും ഒരു ദമ്പതിമാർ നമ്മുടെ അടുത്ത് കുഞ്ഞുങ്ങളില്ല എന്ന് പറഞ്ഞ് വരുമ്പോൾ നമ്മൾ ചോദിക്കുന്ന രണ്ടുപേരെ ഒരുമിച്ച് എപ്പോഴും ഒരു ക്ലിനിക്കിൽ, ഒരു വന്ധ്യതാ ക്ലിനിക്കിലോ അല്ലെങ്കിൽ ഒരു ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തോ പോയി കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ കപ്പിളായിട്ടാണ് പോകേണ്ടത്, ദമ്പതിമാരായിട്ടാണ് രണ്ടുപേരും കൂടെ ആണ് പോകേണ്ടത്. രണ്ടുപേരും കൂടെ പോകുമ്പോഴത്തേക്ക് രണ്ടുപേരെടുത്ത് നമുക്ക് ഒരു യൂണിറ്റായിട്ട് അവരുടെ അടുത്ത് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. ആദ്യപടിയായിട്ട് നമ്മളെന്താണ്, നമ്മൾ ഹിസ്റ്ററിയാണ് ചോദിക്കുന്നത്. അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ, അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കുഞ്ഞുനാളിൽ എന്തെങ്കിലും അപകടങ്ങൾ വല്ലതും പറ്റിയിട്ടുണ്ടോ, കുഞ്ഞുനാളിൽ പനി, മുണ്ടിനീര് അങ്ങനത്തെ അസുഖങ്ങൾ വല്ലതും ഉണ്ടോ, എന്തെങ്കിലും പ്രത്യേകിച്ച് മരുന്നുകൾ വല്ലതും കഴിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ചിലപ്പോൾ പ്രഷറിനുള്ള മരുന്ന് ചിലപ്പം കഴിക്കുന്നുണ്ടാവും. ചില തരത്തിലുള്ള ആൻറ്റി ഹൈപ്പർടെൻസി മെഡിസിൻസ് അവരുടെ ബീജോത്പാദനത്തെയും അവരുടെ ഇറക്ഷനെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഹിസ്റ്ററിയാണ് നമുക്ക് വേണ്ടത്. അത് നമുക്കൊരു ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ആണെങ്കിൽ അവർക്കൊരു 10-15 ക്വസ്റ്റ്യൻസ് കാണും. അപ്പോൾ അതിൽ SNO അതിലങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് നോക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ശാരീരിക പരിശോധനയാണ് പുരുഷന്മാരിൽ ഉദ്ദേശിക്കുന്നത്. ശാരീരിക പരിശോധന എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യാറില്ല. സ്ത്രീയെ സംബന്ധിച്ച് നമ്മളിപ്പം സ്ത്രീയെ പരിശോധിക്കുന്ന പോലെ പുരുഷന്മാരെ പരിശോധിക്കാറില്ല. അത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ പുരുഷവന്ധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത് അവരുടെ സെക്ഷൽ ഫങ്ഷൻസ് നോർമൽ ആണെങ്കിൽ, അപ്പോൾ ആവശ്യത്തിന് 1 വർഷമൊക്കെ ഒരുമിച്ച് ബന്ധപ്പെട്ട് എന്നിട്ടും കുഞ്ഞുങ്ങളില്ലാത്ത ഒരു അവസ്ഥയാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് അവരുടെ ബീജം പരിശോധിച്ച് നോക്കിയെന്നാണ്. ബീജം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ലാബിൽ പരിശോധിച്ചാൽ പോരാ, നല്ലൊരു ലാബിൽ

0: തന്നെ അക്രഡിറ്റഡ് ആയിട്ടുള്ള ട്രെയിൻഡ് സ്റ്റാഫുള്ള ലാബിൽ തന്നെ ചെയ്യണം. അതിന് ചില പ്രത്യേക നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. രണ്ടോ മൂന്നോ ദിവസം ബീജം പോകാതെ വേണം പരിശോധിക്കാൻ. എപ്പോഴും നമ്മൾ പോയിട്ട് പരിശോധിച്ചാൽ നമുക്ക് ചിലപ്പോൾ തെറ്റായിട്ടുള്ള റിസൾട്ട് കിട്ടും. അതുമാത്രമല്ല, നമ്മൾ എടുക്കുന്ന കണ്ടെയ്നർ വളരെ, അതായത് സ്പെർം ടോക്സിക് ആവാൻ പാടില്ല. ഇപ്പം നമ്മൾ സാധാരണ പുറത്ത് കിട്ടുന്ന ഒരു ബോട്ടിലിൽ ബീജം എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് എല്ലാം മരിച്ച ബീജമായിരിക്കും. അപ്പം എംബ്രിയോ ടോക്സിക് അല്ലാതെ അല്ലെങ്കിൽ സ്പേം ടോക്സിക് അല്ലാത്തൊരു കണ്ടെയ്നറിൽ വേണം. അതൊക്കെ നല്ല ലാബിൽ മാത്രമേ അവർ ചെയ്യത്തുള്ളൂ. അതുമാത്രമല്ല, പുതിയ 2021 വന്ന WHO ക്രൈറ്റീരിയ അനുസരിച്ചാണ് നമ്മൾ ഈ SMN അനാലിസിസ് ചെയ്യേണ്ടത്. അതിൽ ബീജപരിശോധനയിൽ നമ്മൾ സാധാരണ രീതിയിൽ നോക്കുന്നത് അതിൻ്റെ കൗണ്ടിൻ്റെ എണ്ണം, നമ്മൾ എത്ര ബീജങ്ങളുണ്ടെന്നുള്ളത്. ലക്ഷക്കണക്കിനാണ്, മിനിമം 15 മില്യൺ വേണം. അതുകൂടാതെ അതിൻ്റെ ചലനശേഷി നോക്കും. ചലനശേഷി ഏകദേശം 40 മുതൽ 45% വരെ നല്ല ചലനശേഷിയുള്ള ബീജങ്ങൾ വേണം. അതുകൂടാതെ അതിൻ്റെ ബീജത്തിൻ്റെ ആകൃതിയിലുള്ള വ്യത്യാസം നോക്കും, മോർഫോളജി എന്ന് പറയും. അതൊരു മിനിമം 4% നല്ല ബീജങ്ങൾ. ഇപ്പം ബീജം എടുത്ത് നോക്കിയാൽ ഒരു തല കാണും, ഒരു നെക്ക് കാണും, ഒരു ടെയിൽ കാണും, ഒരു വാല് കാണും. അപ്പോൾ ഇതിലൊക്കെ അബ്നോർമൽ ആയിട്ടുള്ളത് മിനിമം ഒരു, എല്ലാം നോർമലായിട്ടുള്ള വെറും 4% മാത്രം മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളാണ് മെയിനായിട്ടും നോക്കുന്നത്.
1: സർ, അതുപോലെ പുരുഷവന്ധ്യത പരിഹരിക്കുന്നതിനായി എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് അങ്ങേക്ക് ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാനുള്ളത്?
0: ദമ്പതികൾ നമ്മൾ വരുമ്പോൾ എപ്പോഴും നമ്മൾ ജീവിത ശൈലിയിലൊരു മാറ്റമാണ് ഞങ്ങളെപ്പോഴും പറയുന്നത്. ഒന്നൊരു പ്രോപ്പറായിട്ടുള്ള, അവരിപ്പം അവരുടെ സ്ട്രെസ്ഡ് ആയിരിക്കും അവരുടെ ലൈഫ് ചിലപ്പോൾ, അപ്പോൾ ആ സ്ട്രെസ് കുറയ്ക്കാനുള്ള എന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാൻ പറയും. റെഗുലറായിട്ടുള്ള എക്സസൈസ് തീർച്ചയായിട്ടും ഉപകരിക്കും. മൂന്ന്, നമ്മുടെ ടൈറ്റായിട്ടുള്ള അടിവസ്ത്രങ്ങൾ ഒഴിവാക്കുക. പിന്നെ ചൂടുവെള്ളത്തിലുള്ള കുളി ഒരുപാട്, അമിത, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചൂട് നമ്മുടെ വൃഷണത്തിന് നല്ലതല്ല, ബീജോത്പാദനത്തിന് നല്ലതല്ല. അപ്പോൾ അമിതമായിട്ടുള്ള, ഇപ്പം ഈ സ്റ്റീം ബാത്ത് എന്നൊക്കെ പറയുമല്ലോ, ഇപ്പം പുതിയ പുതിയ ജനറേഷൻസൊക്കെ സ്റ്റീം ബാത്ത് ചെയ്യും അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ മാത്രമേ കുളിക്കുള്ളൂ. അടിവസ്ത്രം ടൈറ്റായിട്ടുള്ള ഈ സൈക്ലിങ്ങിനൊക്കെ പോയിരുന്ന ആൾക്കാർ വളരെ ടൈറ്റായിട്ടുള്ള നൈലോൺ വസ്ത്രങ്ങളായിരിക്കും, അത് ശരീരത്തിലോട് ചേർന്ന് കിടക്കുമായിരിക്കും വൃഷണം. അപ്പോൾ അങ്ങനെ ശരീരത്തിലോട് ചേർന്ന് കിടക്കുന്ന വൃഷണത്തിൽ ടെമ്പറേച്ചർ വേരിയേഷൻസ് കുറയും. അപ്പം അങ്ങനെയുള്ള ആൾക്കാരിൽ അങ്ങനെയൊക്കെയുള്ള ആ ഒരു ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ പറയും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ശീലങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ, ആൽക്കഹോളാണെങ്കിലും പുകവലിയാണെങ്കിലും മറ്റുള്ള ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങളാണെങ്കിലും അത് നിർത്താൻ പറയും. അതുകൂടാതെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് സഹായകമായിട്ടുള്ളത് ചെറിയ മിനറൽസ്, വൈറ്റമിൻസ്, Omega-3 fatty acids അങ്ങനത്തെയൊക്കെയുള്ള ചെറിയ ഇത്, അതായത് ഡ്രൈ ഫ്രൂട്ട്സ് നല്ലതാണെന്ന് പറയും. എന്ന് പറഞ്ഞിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് മാത്രം കഴിക്കണം എന്നല്ല, വളരെ പരിമിതമായിട്ട് വളരെ ചെറിയ അളവിൽ ഡ്രൈ ഫ്രൂട്ട്സ്, ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ്, കഴിയുന്നതും ഫാസ്റ്റ് ഫുഡും എണ്ണയിൽ വറുത്ത ആഹാരങ്ങളും ഒക്കെ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഒരു ക്രമീകരിച്ച ഒരു ഭക്ഷണക്രമമാണെങ്കിൽ, ഭക്ഷണക്രമം കൊണ്ടുള്ള ഒരു ബീജത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യും. പ്രത്യേകിച്ചും ഈ ആൻറ്റി ഓക്സിഡൻസ് നമ്മൾ ശരീരത്തിൽ, ഈ പലതരത്തിലുള്ള സ്ട്രെസ്സും, നമ്മൾ ഈ ആഹാരം കഴിക്കുന്നതെല്ലാം ശരീരത്തിൽ പോവുകയാണ്. അപ്പം നമ്മുടെ ശരീരത്തിൽ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് എന്ന് പറഞ്ഞൊരു സാധനം വരികയാണ്. അപ്പോൾ അതിനെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആൻറ്റി ഓക്സിഡൻസ്. ഈ ആൻറ്റി ഓക്സിഡൻസ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളിലും പഴങ്ങളിലും ഈ ഡ്രൈ ഫ്രൂട്ട്സ് തുടങ്ങിയ സാധനങ്ങളിലാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് പരിഹരിക്കാൻ പറ്റും പുരുഷവന്ധ്യത.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി അനന്തപുരി FM 101.9. സമയം 4 മണി. മഴവില്ല്. പ്രിയ ശ്രോതാക്കളെ ഏവർക്കും മഴവില്ലിലേക്ക് സ്വാഗതം. ആദ്യം കേൾക്കാം ഉപ്കാർ എന്ന ചിത്രത്തിനു വേണ്ടി മഹേന്ദ്ര കപൂർ പാടിയത്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: പി സുശീല പാടിയ ഒരു ആൽബം ഗാനം കേൾക്കാം. ഗാനരചനയും സംഗീതവും ആലപ്പി രംഗനാഥ്.

0: അടുക്കളയിലെ സൂപ്പർ സ്റ്റാറായ മിക്സർ ഗ്രൈൻഡറുകൾക്ക് ആകർഷകമായ ഓഫറുകളുമായി പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: പഴയ മിക്സി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നേടാം 1234 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യം. കൂടാതെ എല്ലാ മിക്സർ ഗ്രൈൻഡർ, ഫുഡ് പ്രോസസർ, ജ്യൂസർ പർച്ചേസിനുമൊപ്പം നേടാം നോൾട്ടയുടെ വെജിറ്റബിൾ പുഷ് ചോപ്പർ തികച്ചും സൗജന്യമായി.
0: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: ബിച്ചു തിരുമല എഴുതിയ വരികൾക്ക് കണ്ണൂർ രാജൻ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഒരു ആൽബം ഗാനം ഇതാ.

മഴവില്ലിൽ അവസാനമായി ഫ്രാങ്കോ പാടിയ ഒരു ആൽബം ഗാനം കേൾക്കാം. ഈ ഗാനത്തിന് വരികളെഴുതിയത് രാജു രാഘവൻ, സംഗീതം ശ്യാം ധർമ്മൻ.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 157-ാം ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ രാജ്ഘട്ടിൽ പുഷ്പാഞ്ജലി അർപ്പിച്ചു. SIR നടപടികൾക്ക് ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത അർഹരായവരെയും പുതിയ വോട്ടർമാരെയും ചേർക്കുന്നതിനായി പ്രത്യേക പ്രചാരണ പരിപാടി സംഘടിപ്പിക്കാൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. കേരളത്തെ സീറോ വേസ്റ്റ് സംസ്ഥാനമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം സംസ്ഥാനതല ക്യാമ്പയിൻ മുഖ്യമന്ത്രി എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്തു. പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാൻ ആരോഗ്യ പ്രവർത്തകരുമായി പൊതുജനങ്ങൾ സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് ആരോഗ്യമന്ത്രി K. മുരളീധരൻ. വട്ടിയൂർക്കാവ് നിയോജകമണ്ഡലത്തിലെ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളും ശുചീകരണ യജ്ഞവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. തീരദേശ വനിതകളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ട് മത്സ്യത്തൊഴിലാളി വനിതാ സംരംഭകരുടെ സംഗമവും ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ വിതരണ ഉദ്ഘാടനവും മുഖ്യമന്ത്രി VD സതീശൻ തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ വിവിധ വികസന പദ്ധതികളുടെ പ്രചാരണ പരിപാടിയായ സമഗ്രയുടെ 2-ാം പതിപ്പ് നാളെ പാലക്കാട് പറളിയിൽ മന്ത്രി K. A. തുളസി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ ഏകാധ്യാപക വിദ്യാലയങ്ങൾ ഇനി ചരിത്രം. 8 ഏകാധ്യാപിക വിദ്യാലയങ്ങൾ LP സ്കൂളുകളാക്കി ഉയർത്തി. സംസ്ഥാനതല ഉദ്ഘാടനം മലപ്പുറം കിഴിശ്ശേരിയിൽ മന്ത്രി N. ഷംസുദ്ദീൻ നിർവഹിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മറ്റന്നാൾ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഏഷ്യൻ ഗെയിംസ് ബോക്സിംഗിൽ വനിതകളുടെ 65 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ പർവിൻ ഹൂഡയ്ക്കും പുരുഷന്മാരുടെ 80 കിലോഗ്രാം വിഭാഗത്തിൽ അങ്കുഷ് പങ്കലിനും സ്വർണം. മെഡൽ പട്ടികയിൽ 5-ാം സ്ഥാനത്തേക്ക് ഉയർന്ന് ഇന്ത്യ. പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. നീയും ഞാനും എന്ന ചിത്രത്തിനു വേണ്ടി നജി മർഷാദ് പാടിയ ഗാനം ഇപ്പോൾ കേൾക്കാം. വരികൾ ബി കെ ഹരിനാരായണൻ, രാജേഷ് എന്നിവർ. സംഗീതം വിനു തോമസ്.

0: ഇട്ടാപ്പള്ളിയിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
1: 5 ഹീറോ മാവറിക് ബൈക്കുകൾ,
2: വ്രൂം വ്രൂം പവർ ബൈക്ക് അടിപൊളി,
0: 5 ലേഡി സിവി സ്കൂട്ടറുകൾ,
2: അല്ല ഇലക്ട്രിക് സ്കൂട്ടറിലെ സൗണ്ട് കാണില്ല,
1: ടിവികൾ, എസികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, ഗോൾഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 5000 വിജയികളുമായി ഇട്ടാപ്പള്ളിയിൽ കൊമ്പൻ ഓഫർ തുടരുന്നു.
3: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
4: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
5: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചിക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
6: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ ആലോചിക്കാം.
7: ആര്യശാല സുബയ്യ ജ്വല്ലറി നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാർ കിട്ടും.
6: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
7: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
8: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
9: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
10: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
11: പറയാം എന്ന ചിത്രത്തിലെ ഗാനമാണിനി. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം മോഹൻ സിതാര. യേശുദാസും ആശാജി മേനോനും പാടിയത്.

വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം, വിജയ് യേശുദാസ്, ഫ്രാങ്കോ സിസിലി എന്നിവർ പാടിയത്. ചിത്രം അയാളും ഞാനും തമ്മിൽ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:30.
1: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
2: കൂടത്തിന്റെ
3: പൂജപുര ശ്രീ നാഗരികാവ് ക്ഷേത്രത്തിൽ ആയില്യ മഹോത്സവം, കളമെഴുത്തും സർപ്പംപാട്ടും തുള്ളലും 4, 5, 6 തീയതികളിൽ.
4: ഒന്നാം ഉത്സവം 4 ഞായറാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, അന്നദാന സദ്യ, കളമെഴുത്തും സർപ്പംപാട്ടും തുള്ളലും.
3: രണ്ടാം ഉത്സവം 5 തീയതി തിങ്കളാഴ്ച നവഗ്രഹ ശാന്തി ഹോമം, രാഹുഗ്രഹ പൂജ, അന്നദാന സദ്യ.
4: മൂന്നാം ഉത്സവം 6 നാഗരൂട്ട് അതിശ്രേഷ്ഠ നാഗപൂജയായ സർപ്പബലി.
3: പൂജകൾ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ പുല്ലാമവഴി ദേവൻകൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുന്നു.
5: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
6: അക്ബർ ഖാൻ, സിതാര എന്നിവർ പാടിയ ഗാനം ഇനി കേൾക്കാം. വരികൾ ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ, ചിത്രം മാർഗം കളി.

0: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു
1: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
2: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.
3: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
5: സഹയാത്രികയ്ക്ക് സ്നേഹപൂർവം എന്ന ചിത്രത്തിനുവേണ്ടി എസ് രമേശൻ നായർ വരികളെഴുതി, മോഹൻ സിതാര ഈണം പകർന്ന് യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് ഇനി.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 5 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
2: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ. ഫോൺ 9444-73-41-484.
0: നഗരപുരാണം.
3: കൊല്ലവർഷം 1202 കടന്നിരിക്കുകയാണ് നാം. കൊല്ലവർഷത്തിലെ കൊല്ലത്തിൽ തന്നെയുണ്ട് നഗരത്തിൻ്റെ അത്ര തന്നെ പഴക്കമുള്ള ഒരു ചരിത്രം. കൊല്ലം പട്ടണത്തിലെ രാമേശ്വരം ക്ഷേത്രത്തിലെ ശിലാലിഖിതത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ 1200 ചരിത്രമേ ഈ നഗരത്തിനുള്ളോ എന്ന് ചോദിച്ചാൽ അതല്ല. അത് ചരിത്രത്തിലെ ഒരു നാഴികക്കല്ല് മാത്രം. 800 ഉദയമാർത്താണ്ഡവർമ്മ എന്ന തിരുവിതാംകൂർ രാജാവാണ് കൊല്ലവർഷം ആരംഭിച്ചതെന്നാണ് ചരിത്ര പണ്ഡിതന്മാരുടെ അഭിപ്രായം. അതിനു മുമ്പ് ഇവിടെ എത്തിയ വിദേശ സഞ്ചാരികൾ കൊല്ലത്തെക്കുറിച്ചും അതിന്റെ പ്രൗഢിയെക്കുറിച്ചും കുറിച്ചിട്ടുണ്ട്. 1 ഇവിടം സന്ദർശിച്ച പ്ലിനി, 2 ടോളമി തുടങ്ങിയവരെല്ലാം ഇവിടുത്തെ തുറമുഖത്തെക്കുറിച്ചും കുരുമുളകിന്റെ മേന്മയെക്കുറിച്ചുമെല്ലാം പരാമർശിക്കുന്നുണ്ട്. ആതിഥ്യമര്യാദയുള്ള ജനതയും അധ്വാനശീലരായ ജനതയുമാണ് ഇവിടെയെന്നാണ് അവർ രേഖപ്പെടുത്തിയത്. കൊല്ലം വ്യാവസായികമായും സാംസ്കാരികമായും പണ്ട് മുതലേ പ്രത്യേക സ്ഥാനം നേടിയെടുത്ത ചരിത്ര ഭൂമികയാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ അപകീർത്തിപ്പെടുത്താനും അപവാദ പ്രചരണങ്ങളാൽ അപമാനിക്കാനും ആളുകൾ ഏറെ ഉണ്ടാകാറുണ്ടെങ്കിലും അവരാരും ഈ ചരിത്ര സത്യങ്ങൾ മനസ്സിലാക്കിയില്ല എന്നതാണ് നേര്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ എല്ലായിടത്തും എന്ന പോലെ ഇവിടെയും അരങ്ങേറാറുണ്ടെന്ന സത്യം മറച്ചുവെക്കുന്നില്ല. തെന്മല

0: പോലെയുള്ള പശ്ചിമഘട്ട കാനനദേശം, താഴ്വരയിലോട്ട് ഇറങ്ങിയാൽ കൊട്ടാരക്കര പോലുള്ള ഇടനാട്, പിന്നെ തങ്കശ്ശേരിയും നീണ്ടകരയും എല്ലാം ഉൾക്കൊള്ളുന്ന തീരദേശം, ഇങ്ങനെ ഭൂപ്രകൃതിയുടെ മൂന്ന് ഭാവങ്ങളുമുള്ള ജില്ലയുടെ വിഭവസമൃദ്ധിയുടെ സംഗമ വ്യാപാര കേന്ദ്രമായി വികസിച്ച ചരിത്രമാണ് കൊല്ലം നഗരത്തിന് പറയാനുണ്ടാവുക. പശ്ചിമഘട്ടത്തിന്റെ അപ്പുറം തെങ്കാശിക്കാറ്റിൽ വിളയുന്ന കാർഷിക വിഭവങ്ങളുടെ ചൂരും ഗന്ധവും അതിൽ കലർന്നിട്ടുണ്ട്. ടോളമിയുടെ ഭൂമിശാസ്ത്രത്തിൽ നെൽക്കിണ്ട എന്ന നീണ്ടകര, കൊട്ടനാറ എന്ന കൊട്ടാരക്കര എന്നിവയെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. താങ് രാജവംശക്കാരുടെ കാലത്ത് ചൈനയിലെ കപ്പലോട്ടക്കാർക്ക് കൊല്ലം പരിചിതമായിരുന്നു എന്നതും ചരിത്ര വസ്തുതയാണ്. എന്തിന്, നമുക്കേറെയൊന്നും പിന്നിലേക്ക് സഞ്ചരിക്കേണ്ടതില്ലാത്ത ഒരു സാഹിത്യകൃതിയിൽ നിന്ന് വായിച്ചെടുക്കാവുന്ന ചരിത്രത്തിലും കൊല്ലത്തിന്റെ പ്രതാപധ്വനികൾ മുഴങ്ങുന്നുണ്ട്. ഉണ്ണുനീലി സന്ദേശത്തിൽ രത്നശ്രേണി കന കനികരം കാഴ്ചവെക്കാനെത്തുന്ന നാവികരും തട്ടം കട്ടിൽ കയറുവല, കൈക്കട്ടിൽ മഞ്ചട്ടി, കൊട്ട തുടങ്ങിയ വീട്ടുപകരണങ്ങൾ, കോലാമുങ്ങൻ, ചുറക്, കൊഴുമീൻ, കൊഞ്ച്, പച്ചാടപ്പൂമീൻ തുടങ്ങിയ മത്സ്യങ്ങളും അടങ്ങുന്ന വിവിധ ഉൽപ്പന്നങ്ങൾ മുച്ചന്തിക്കൽ അങ്ങാടിയിൽ വിൽപ്പനയ്ക്കെത്തിയതായി പറയുന്നത് ആ കാലത്തെ സമ്പദ് സമൃദ്ധിയെ വരച്ചിടും വണ്ണമാണ്. ആതിഥ്യവർമ്മ രാജാവിന് മുമ്പിൽ പാണ്ഡിത്യ പ്രകടനം നടത്തി അംഗീകാരം നേടാനെത്തുന്ന പണ്ഡിതന്മാരെ കുറിച്ചും പരാമർശമുണ്ട്. അന്നത്തെ സാംസ്കാരിക പാരമ്പര്യത്തിലേക്ക് വെളിച്ചം വീശുന്നവയാണ് ഇവയെല്ലാം. പതിനാറാം നൂറ്റാണ്ട് പോർച്ചുഗീസുകാർ വ്യാപാര ബന്ധം സ്ഥാപിച്ചു. 1658 ഡച്ചുകാർക്ക് കീഴടങ്ങുന്നത് വരെ അവരുമായുള്ള ബന്ധം ഇണങ്ങിയും പിണങ്ങിയും നീങ്ങി. പറങ്കികൾ എന്ന പോർച്ചുഗീസുകാർക്ക് ശേഷം ലന്തക്കാരെന്ന് ഡച്ചുകാർ വാണിജ്യ ആധിപത്യം സ്ഥാപിച്ചു. 1741 കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഇവരെ തോൽപ്പിക്കും വരെ ആ ആധിപത്യം നിലനിന്നു. ആദ്യകാല വിദേശ അധികാരത്തിന്റെ ആരംഭം കൊല്ലത്തായിരുന്നതുപോലെ വിദേശ ആധിപത്യത്തിനും ബ്രിട്ടീഷ് മേൽക്കോയ്മയ്ക്കുമെതിരെയുള്ള ചെറുത്തുനിൽപ്പിന്റെ ആരംഭവും ഇവിടെ തന്നെയായിരുന്നു. രചന ജി ജ്യോതിലാൽ, ആഖ്യാനം കവിത അജിത്.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.

0: ആകാശവാണി ആനന്ദപുരി FM 101.9.
1: പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട്
0: ഗ്രീക്ക് പുരാണ കഥകൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഗ്രീക്ക് പുരാണ കഥയിലെ ഇതിഹാസ തുല്യനായ ഒരു കഥാപാത്രമാണ് ഒഡീസിയൂസ്. ആ ഒഡീസിയൂസിന്റെ സാഹസിക യാത്രകളെക്കുറിച്ചുള്ള കഥകളാണ് ഗ്രീക്ക് പുരാണത്തിൽ കൂട്ടുകാർ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒഡീസിയൂസിന്റെ യാത്രയിൽ തുടർന്ന് എന്താണ് ഉണ്ടായതെന്ന് കേൾക്കണ്ടേ? നമുക്ക് കഥ പറഞ്ഞു തരുന്നത് സുഷമ അനിൽ.
2: പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒഡീസിയൂസിന്റെ കഥ നമ്മൾ ഏതുവരെ പറഞ്ഞു നിർത്തിയെന്നറിയാമോ? ഒഡീസിയൂസ് സ്വന്തം നാടായ ഇഥാക്കയിൽ എത്തിയിരിക്കുകയാണ്. പക്ഷേ അവിടെ ഒരുപാട് ശത്രുക്കളുണ്ട്. അവരുടെ മുൻപിൽ സ്വന്തം വേഷത്തിൽ പ്രത്യക്ഷപ്പെടാൻ അദ്ദേഹത്തിനാകുന്നില്ല. അദ്ദേഹം വേഷം മാറി. സ്വന്തം മകന്റെയും ഭാര്യയുടെയും അടുത്തെത്തിയിട്ട് പോലും അവർ തിരിച്ചറിയുന്നില്ല. ഒഡീസിയൂസിനെ ശത്രുക്കളെ നിഗ്രഹിക്കാനുണ്ട്. അതെല്ലാം കഴിഞ്ഞു വേണം സ്വന്തം രാജ്യവും മകനെയും ഭാര്യയൊക്കെ വീണ്ടെടുക്കാൻ. ഒഡീസിയൂസ് എങ്ങനെ വേഷം മാറി നടക്കുകയാണ്? ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. പെനിലോപ്പിയുടെ തോഴിമാർ ഇത് കേട്ട് ഭയന്ന് അകത്തേക്കോടി. കാമുക വൃന്ദത്തിന്റെ ഊഴമായി. അവർ ഒഡീസിയൂസിനെ പൊതിഞ്ഞു. ഒഡീസിയൂസിനെ ഭിക്ഷക്കാരനാണെന്ന് മാത്രം മനസ്സിലാക്കിയ യൂറിമാക്കസ് ആയിരുന്നു അവരുടെ തലവൻ. അയാൾ കള്ളനാണെന്നും ജോലി ചെയ്യാൻ മടിമൂലം പിച്ചതണ്ടാൻ ഇറങ്ങിയതാണെന്നും യൂറിമാക്കസ് പറഞ്ഞു. യൂറിമാക്കസിനോട് ഒഡീസിയൂസ് മറുപടി പറഞ്ഞു. യൂറിമാക്കസ്, താങ്കളെ ഞാൻ വെല്ലുവിളിക്കുന്നു. നമുക്ക് മത്സരിക്കാം.

അരിവാളുമായി കൊയ്ത്തു പാടത്തിറങ്ങിയാൽ താങ്കൾക്ക് എന്നോടൊപ്പം കറ്റ കൊയ്യാൻ കഴിയുമോ എന്ന് പരീക്ഷിക്കാം. യാതൊരു ഭക്ഷണവും കൂടാതെ സൂര്യാസ്തമയം വരെ ഞാൻ ജോലി ചെയ്യും. താങ്കൾക്കത് സാധിക്കുമോ? അല്ലെങ്കിൽ കാളപൂട്ട് മത്സരം സംഘടിപ്പിക്കാം. ചൂണയുണ്ടെങ്കിൽ വരിക. അതുമല്ലെങ്കിൽ ഒരു പരിചയും മകുടവും പടച്ചട്ടയും രണ്ട് കുന്തവും തരണം. ഞാൻ ഏറ്റവും നല്ല പടയാളിയാണെന്ന് കാണിച്ചു തരും. അപ്പോൾ എന്റെ വിശപ്പിനെ പരിഹസിക്കുവാൻ കാരണമുണ്ടാവുകയില്ല. ഞാനൊരു കാര്യം പറയട്ടെ യൂറിമാക്കസ്, താങ്കൾ വെറും വിഡ്ഢിയും മുട്ടാളനുമാണ്, കരുണയില്ലാത്തവൻ. ഒഡീസിയസ് മടങ്ങി വരികയാണെങ്കിൽ നിങ്ങളോട് പകരം ചോദിക്കും. നിങ്ങൾക്ക് ഓടി രക്ഷപ്പെടാൻ ഈ വിശാലമായ കവാടങ്ങൾ മതിയാവുകയില്ല. ഇത് കേട്ട് യൂറിമാക്കസിന്റെ കോപം ജ്വലിച്ചു. അയാൾ ഒരു പീഠമെടുത്ത് ഒഡീസിയസിന്റെ നേരെ വലിച്ചെറിഞ്ഞു. ഒഡീസിയസ് തെന്നിമാറി. ഒരു പരിചാരകന്റെ കയ്യിലാണ് അത് ചെന്ന് പതിച്ചത്. അയാൾ താഴെ വീണു. അവിടെ ബഹളവും കോലാഹലവും തുടങ്ങി. പിച്ചക്കാരന്റെ വേഷത്തിൽ നിൽക്കുന്ന ഒഡീസിയസിനെയാണ് എല്ലാവരും കുറ്റം പറഞ്ഞത്. ടെലമാക്കസ് മുന്നോട്ട് കടന്നു വന്നു. മാന്യന്മാരെ, നിങ്ങൾ ഇവിടെ സമാധാനമായി വിരുന്നിൽ പങ്കുകൊള്ളുവാൻ ശ്രമിക്കൂ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. അതല്ലെങ്കിൽ സൗകര്യപൂർവം നമുക്ക് ഇന്നത്തെ വിരുന്ന് അവസാനിപ്പിച്ച് പിരിയാം. ആംഫിനോമസ് ടെലമാക്കസിനെ പുകഴ്ത്തി അന്നത്തെ വിരുന്ന് അവസാനിപ്പിച്ചു. എല്ലാവരും രാത്രിയിൽ വിശ്രമിക്കാനായി മുറികളിലേക്ക് പോയി. ഒഡീസിയസ് പുത്രനും ഒരുമിച്ച് ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്തു. ആയുധങ്ങളെല്ലാം മറ്റാരും എടുക്കാത്ത ഒരു സ്ഥലത്തേക്ക് മാറ്റണമെന്ന് അദ്ദേഹം ടെലമാക്കസിനോട് പറഞ്ഞു. പിറ്റേ ദിവസം ആയുധങ്ങൾ ആയുധപ്പുരയിൽ വെച്ച് പൂട്ടുവാൻ ഒരുങ്ങിയ ടെലമാക്കസിനോട് വൃദ്ധയായ യൂറിക്ലിയ ചോദിച്ചു, എന്തിനാണ് കുഞ്ഞേ ആയുധങ്ങൾ ഇപ്പോൾ എടുത്തു മാറ്റുന്നത്? പുകയും കരിയും പിടിച്ച് എന്റെ അച്ഛന്റെ വിശേഷപ്പെട്ട ആയുധങ്ങൾ കേടുപിടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ, ടെലമാക്കസ് പറഞ്ഞു. ആയുധപുരയിലെ ഇരുളടഞ്ഞ സ്ഥലത്തേക്ക് വെളിച്ചം കാട്ടുവാൻ പരിചാരികമാരെ ആരെയും ടെലമാക്കസ് വിളിച്ചില്ല. അപരിചിതനായ വൃദ്ധൻ മതിയാകും എന്ന് ടെലമാക്കസ് നിശ്ചയിച്ചു. തന്മൂലം യാചകവേഷധാരിയായ ഒഡീസിയസാണ് സഹായിക്കാൻ വന്നത്. ഒഡീസിയസും മകനും ആയുധശേഖരം മാറ്റിസ്ഥാപിച്ചപ്പോൾ അത്ഭുതകരമായ ദിവ്യപ്രകാശം ആയുധപുരയിലുണ്ടായി. അത്ഭുത പരതന്ത്രനായ ടെലമാക്കസിനോട് ഒഡീസിയസ് പറഞ്ഞു, മകനെ, ജിജ്ഞാസ അടക്കുക. ഒളിമ്പസിലെ ദേവതകൾ നൽകുന്ന ദിവ്യപ്രകാശമാണിത്. ടെലമാക്കസ് സ്വന്തം മുറിയിലേക്ക് പോയി. പെനിലോപ്പി രാജ്ഞി ഒരു ദേവതയെപ്പോലെ പുറത്തു വന്നു. തോഴിമാരും പരിചാരകമാരും ചുറ്റും നിരന്നു. ആനക്കൊമ്പും വെള്ളിയും കൊണ്ട് നിർമ്മിച്ച സിംഹാസനത്തിൽ ദേവിയിരുന്നു. പെനിലോപ്പി വൃദ്ധവേഷധാരിയായ ഒഡീസിയസിനെ തന്റെ പക്കലേക്ക് വിളിച്ചു. പെനിലോപ്പി പറഞ്ഞു, ഹേ അപരിചിതനായ മനുഷ്യ, താങ്കൾ എവിടെ നിന്ന് വരുന്നെന്നും ആരാണെന്നും അറിയിക്കണം. ഒഡീസിയസിന്റെ ഹൃദയം വികാരഭരിതമായി. ആർത്തിരമ്പുന്ന കടൽ തിരപ്പുകളിലെ നൂറു നൂറ് വികാരങ്ങൾ ആ ഗംഭീര മനസ്സിനെ മഥിക്കുകയായിരുന്നു. മഹാറാണി, ദയവ് ചെയ്ത് ഞാൻ ആരാണെന്നും എവിടെ നിന്ന് വരുന്നുവെന്നും ചോദിക്കരുതേ. എന്റെ കഴിഞ്ഞ കാല ചിന്തകൾ മനസ്സിനെ വേദനിപ്പിക്കുന്നു. മറ്റൊരാളുടെ വസതിയിൽ വച്ച് കണ്ണീർ ചിന്താൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, രാജ്ഞി പറഞ്ഞു. എന്റെ വേദന നിങ്ങൾക്കറിയാമോ? എന്റെ ഭർത്താവ് ഒഡീസിയസ് ഈ നാട് വിട്ട് ട്രോയിയിലേക്ക് പോയ ദിവസം മുതൽ ഞാൻ തീ തിന്നുകയാണ്. ഇഥാക്കയിലെ യുവരാജാക്കന്മാരെല്ലാം വിവാഹാർത്ഥികളായി ഇവിടെ വന്ന് കൊട്ടാരം ധൂർത്തടിക്കുകയാണ്. അവരിൽ നിന്നും രക്ഷപ്പെടുവാൻ ഞാനൊരു ഉപായമെടുത്തു. മഹാനായ ലേർട്ടിസ് രാജാവ് വൃദ്ധനായി അദ്ദേഹം മരിക്കുമ്പോൾ ആ മരണശയ്യയിൽ അണിയിക്കുവാൻ ഒരു വിശിഷ്ട കമ്പളം നെയ്തു തീർത്തിട്ട് മാത്രമേ ഞാൻ വിവാഹത്തിന് സമ്മതിക്കൂ എന്ന് അവരോടെല്ലാം പറഞ്ഞു. കണ്ണീർ കണങ്ങൾ തൂവിക്കൊണ്ട് പെനിലോപ്പി തുടർന്നു, എന്റെ ജോലി ഒരിക്കലും തീരരുതെന്ന് കരുതി പകൽ സമയം ഞാൻ നെയ്യുന്ന വസ്ത്രം ആരും കാണാതെ രാത്രിയിൽ അഴിച്ചു മാറ്റിയിരുന്നു. തന്മൂലം 3 വർഷം ഞാൻ ഈ പ്രണയാർത്ഥികളെ കബളിപ്പിച്ചു കഴിഞ്ഞു. ഏതോ ഒരു പരിചാരിക എന്റെ രഹസ്യം ചോർത്തിയെടുത്ത് കാമുകന്മാരെ അറിയിച്ചു. അതിനാൽ ഇക്കഴിഞ്ഞ 1 വർഷമായി ഞാൻ കമ്പളം നെയ്യുന്നതിൽ മാത്രം മുഴുകി. നെയ്ത ഭാഗങ്ങൾ അഴിച്ചു കളയാൻ കഴിയാത്തതുകൊണ്ട് പട്ടുകമ്പളം നെയ്ത് ഏതാണ്ട് തീർന്ന മട്ടാണ്. മകൻ വളർന്ന് യുവാവായി കഴിഞ്ഞു. ഇനി കാമുകന്മാരുടെ നിർബന്ധത്തിന് വഴങ്ങി വിവാഹം കഴിക്കാതെ മുന്നോട്ടു പോകാൻ കഴിയാത്ത നിലയിലാണ്. പെനിലോപ്പി സ്വന്തം കഥ പറഞ്ഞിട്ട് അപരിചിതനോട് ചോദിച്ചു, നിങ്ങൾ ഒരുപാട് നാടുകൾ കണ്ട ആളാണല്ലോ, എപ്പോഴെങ്കിലും എന്റെ ഭർത്താവിനെ കാണുവാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ടോ? അദ്ദേഹത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരം അറിയാമോ? രാജ്ഞി, അങ്ങയുടെ ദുഃഖം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അവിടുത്തെ ഭർത്താവായ ഒഡീസിയസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഏതാണ്ട് 20 വർഷം മുമ്പാണ്. നീലയും ചുവപ്പും കുപ്പായമാണ് അദ്ദേഹം ധരിച്ചിരുന്നത്. അതിന്റെ മീതെ ഒരു സ്വർണ്ണ ബ്രൂച്ച് കുത്തിയിരുന്നു.
കടലാസ് പോലെ കനം കുറഞ്ഞ ഒരു മേൽവസ്ത്രവും അദ്ദേഹം ധരിച്ചിരുന്നു.

വികാരങ്ങളടക്കി ഒഡീസിയസ് പറഞ്ഞു. പെനിലോപ്പി കരയാൻ തുടങ്ങി. നിങ്ങൾ പറഞ്ഞ വസ്ത്രം ശരിയായ അടയാളം തന്നെ. ഞാനാണ് ആ വസ്ത്രങ്ങൾ അദ്ദേഹത്തിന് തച്ചുകൊടുത്തത്. ഇനിയും ദൈവമേ, അദ്ദേഹത്തെ ഈ വീട്ടിൽ സ്വാഗതം ചെയ്യാൻ എനിക്ക് കഴിയുമോ? എത്രയോ നിർഭാഗ്യകരമായ ഒരു നിമിഷത്തിലാണ് അദ്ദേഹം ഇവിടെ നിന്ന് ട്രോയ് ദ്വീപിലേക്ക് യാത്രയായത്. ബഹുമാന്യയായ രാജ്ഞി, അങ്ങ് കരയാതിരിക്കോ. ഒഡീസിയസ് ഇഥാക്ക രാജ്യത്തിൽ തിരിച്ചെത്തി കഴിഞ്ഞുവെന്ന് എനിക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും ഈ കണ്ണീരിനെല്ലാം അവസാനം വരുത്തുമാറ് അദ്ദേഹം ഈ കൊട്ടാരത്തിലെത്തി ദേവിയെ അനുഗ്രഹിക്കും. ഒഡീസിയസിനെ പരിചരിക്കുവാൻ വൃദ്ധയായ യൂറിക്ലിയയെ പെനിലോപ്പി നിയോഗിച്ചു. അവരായിരുന്നു ഒഡീസിയസ് തീരെ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ അദ്ദേഹത്തെ പരിചരിച്ചിരുന്നത്. യൂറിക്ലിയ ഒരു പരന്ന പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് വെച്ചു. തീയുടെ വെളിച്ചത്തിൽ നിന്നും ഒഡീസിയസ് മാറിയിരുന്നു. ചെറുപ്പകാലത്ത് തന്റെ കാലിലുണ്ടായിരുന്ന മുറിവ് യൂറിക്ലിയ കാണുമോ എന്നായിരുന്നു ഒഡീസിയസിന്റെ സംശയം. ചെറുപ്പത്തിൽ കാട്ടുപന്നിയുമായി നടത്തിയ മൽപ്പിടുത്തത്തിന്റെ അടയാളമായിരുന്നു അത്. യൂറിക്ലിയ ഒഡീസിയസിന്റെ പാദം കഴുകി. പൊടുന്നനവെ അവളുടെ കൈ ഒഡീസിയസിന്റെ മുറിവിൽ തടഞ്ഞു. അവൾ ഞെട്ടലോടെ കൈ പിൻവലിച്ചു. കാൽ തട്ടി വെള്ളം മുഴുവന് നിലത്ത് വീണു. ഇടറുന്ന സ്വരത്തിൽ കണ്ണീരോടെ യൂറിക്ലിയ വിളിച്ചു പറഞ്ഞു, അങ്ങ് യജമാനൻ തന്നെ! എന്റെ മോനെ, ഇതുവരെ ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോ. സംഭ്രമത്തോടെ യൂറിക്ലിയ പെനിലോപ്പിയുടെ സമീപത്തേക്ക് നീങ്ങി. ഇതാ ഒഡീസിയസ്, ദേവിയുടെ പ്രാണനാഥൻ വന്നിരിക്കുന്നു എന്ന് പറയാൻ അവൾ വെമ്പി. ഒഡീസിയസ് യൂറിക്ലിയയെ തടഞ്ഞു. അവളുടെ വാ പൊത്തി. ഒഡീസിയസ് പറഞ്ഞു, എന്റെ രഹസ്യം ഇപ്പോൾ പറയരുത്. കണ്ട കാര്യം ഒരൊറ്റ മനുഷ്യരും അറിയരുത്. അറിഞ്ഞാൽ എന്നെയും കുടുംബത്തെയും എല്ലാവരെയും ആ നീചന്മാർ കൊന്നുകളയും. ഇപ്പോൾ പെനിലോപ്പി പോലും ഈ സത്യം അറിയരുത്. ബുദ്ധിമതിയായ യൂറിക്ലിയയ്ക്ക് കാര്യം മനസ്സിലായി. രഹസ്യം വെളിവാക്കുവാനുള്ള സമയമായിട്ടില്ല എന്ന് യജമാനൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് ആ വൃദ്ധയ്ക്ക് മനസ്സിലായി. യൂറിക്ലിയ വീണ്ടും വെള്ളം കൊണ്ടുവന്ന് തന്റെ പണികൾ ആരംഭിച്ചു. കീറ തുണി കൊണ്ട് കാലിലെ മുറിവ് മറച്ചുവെച്ചു. ഉള്ളിലെ വികാരങ്ങൾ സംയമനം ചെയ്ത് ഒഡീസിയസും തീക്കുണ്ടത്തിന് സമീപമിരുന്നു. പെനിലോപ്പി പറഞ്ഞു, ഹേ അപരിചിത, ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. അതിന്റെ അർത്ഥമെന്താണെന്ന് വിവരിച്ചു തന്നാൽ കൊള്ളാം. ഞാൻ 20 താറാവുകളെ വളർത്തിയിരുന്നു. അവയ്ക്ക് ദിവസവും ഒരു പാത്രത്തിൽ ഗോതമ്പ് കൊടുത്തിരുന്നു. ആ ഗോതമ്പ് കൊത്തിത്തിന്ന് അവ കഴിഞ്ഞു വന്നു. അങ്ങനെയിരിക്കെ ഒരു കഴുകൻ അവിടെ പറന്നു വന്ന് താറാവുകളെല്ലാം കൊത്തിക്കൊന്നു. അവ ഓരോന്നായി എന്റെ മുമ്പിൽ ചത്തു വീണു. ഉടനെ ആ കഴുകൻ ഒരു വലിയ മരക്കൊമ്പിൽ കയറി നിന്നുകൊണ്ട് എന്നെ നോക്കി. ഞാൻ അലമുറയിടുകയും കരയുകയും ചെയ്യുകയായിരുന്നു. ഒരു സംഘം സ്ത്രീകൾ എന്റെ ചുറ്റും കൂടി. കഴുകൻ വീണ്ടും താഴേക്ക് പറന്നു വന്ന് പുരപ്പുറത്തിരുന്നുകൊണ്ട് മനുഷ്യ സ്വരത്തിൽ പറഞ്ഞു, വിശ്വവിഖ്യാതനായ ഐക്കേറിയസിന്റെ മകളെ, ധൈര്യമായിരിക്കൂ. ഇതൊരു വെറും സ്വപ്നമല്ല, ഒരു ശുഭദർശനമാണ്. അത് നടക്കുക തന്നെ ചെയ്യും. ഈ താറാവുകൾ ഭവതിയോട് വിവാഹ അഭ്യർത്ഥന നടത്തുന്ന കാമുകന്മാരാണ്. ഞാനാകട്ടെ ഭവതിയുടെ ഭർത്താവായി വന്നിരിക്കുകയാണ്. അവരെ ഒന്നടങ്കം ഞാൻ ഘോര മരണത്തിനിടയാക്കും. ഒഡീസിയസ് വികാരഭരിതനായി. എങ്കിലും രഹസ്യം പൂർണമായി വെളിപ്പെടുത്താനുള്ള സമയമായിട്ടില്ലെന്ന് അദ്ദേഹം ഓർത്തു. അദ്ദേഹം പറഞ്ഞു, ബഹുമാന്യായ രാജ്ഞി, ഈ സ്വപ്നത്തിന് മറ്റൊരു വിധത്തിലും വ്യാഖ്യാനം നൽകാനാവില്ല. എന്താണ് താൻ ചെയ്യാനിരിക്കുന്നതെന്ന് ഒഡീസിയസ് നേരിട്ട് അറിയിച്ചിരിക്കുന്നു. ദുഷ്ടന്മാരായ ആ മനുഷ്യന്മാർ ഒന്നടങ്കം നശിക്കുക തന്നെ ചെയ്യും. പെനിലോപ്പി പറഞ്ഞു, ഞാൻ നിശ്ചയിച്ചിട്ടുള്ള കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. ഇവിടെ പ്രണയാഭ്യർത്ഥനയുമായി വന്ന് കൂടിയിട്ടുള്ള യുവജനങ്ങൾക്ക് ഒരു മത്സരം ഏർപ്പെടുത്തുവാൻ പോവുകയാണ്. 12 പൊള്ളക്കുഴലുകൾ പോലെ മഴു ആ വലിയ ഹാളിൽ ഒറ്റ വരിയായി നിർത്തിയ ശേഷം ഏറെ അകലെ നിന്ന് അമ്പെയ്യുകയെന്നത് എന്റെ ഭർത്താവിന്റെ പതിവായിരുന്നു. ആ അമ്പ് മഴുവിന്റെ ദ്വാരത്തിലൂടെ കടന്ന് മറുവശത്തെത്തുകയും ചെയ്യും. ഇതാണ് ഞാൻ പ്രണയാർത്ഥികൾക്കായി വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുന്ന മത്സരം. ഇവരിൽ ഏതൊരാൾ ഇവിടെയുള്ള വലിയ വില്ല് സ്വന്തം കരവലയം കൊണ്ട് മാത്രം കുലയ്ക്കുകയും 12 കുഴലുകളിലൂടെ വിജയകരമായി അമ്പെയ്യുകയും ചെയ്യുന്നുവോ, ആ ആളിനെ ഞാൻ ഭർത്താവായി സ്വീകരിക്കും. ഒഡീസിയസ് പറഞ്ഞു, ബഹുമാനിയായ രാജ്ഞി, ഭവതി ഏർപ്പെടുത്തുന്ന ഈ മത്സരം ഏറ്റവും നല്ലതാണ്. യാതൊരു കാരണവശാലും അതിന്റെ ദിവസം നീട്ടിക്കൊണ്ടുപോകരുത്. ഈ മത്സരത്തിൽ പങ്കെടുക്കുവാൻ തീർച്ചയായും ഒഡീസിയസ് വന്നു ചേരുമെന്ന് എനിക്കുറപ്പുണ്ട്. പെനിലോപ്പിയുടെ മനസ്സിൽ ആ വാക്കുകൾ ആശ്വാസം പകർന്നു. രാജ്ഞി പറഞ്ഞു, അപരിചിതനായ അതിഥി, താങ്കൾ ഇവിടെ ശയിച്ചുള്ളൂ. ഒഡീസിയസ് ആ ശാപം നിറഞ്ഞ യുദ്ധയാത്രയ്ക്കിറങ്ങിയ നിമിഷം മുതൽ എന്റെ കണ്ണീരാൽ നനഞ്ഞുകൊണ്ടിരിക്കുന്ന ശയനമഞ്ചത്തിലേക്ക് ഞാൻ പോകട്ടെ. പെനിലോപ്പി സ്വന്തം മുറിയിലേക്ക് പുറപ്പെട്ടു. ഭർത്താവിനെ ഓർത്ത് വിലപിക്കുന്ന അവളുടെ കൺപോളകളിൽ അഥീനി ദേവി നിദ്രാലേപനം പുരട്ടി. അവൾ ഉറങ്ങി. പുറത്തുള്ള വരാന്തയിലാണ് ഒഡീസിയസ് ഉറങ്ങാൻ കിടന്നത്. കിടന്നുകഴിഞ്ഞ ഉടനെ തന്നെ നിരവധി ചിന്തകൾ അദ്ദേഹത്തിന്റെ

0: മനസ്സിനെ അലട്ടി. ശത്രുക്കളെ നിഗ്രഹിക്കുവാൻ എങ്ങനെ കഴിയുമെന്നായിരുന്നു ആലോചന. മൂർഖന്മാരും മുട്ടാളന്മാരുമായ അവർ എണ്ണത്തിൽ വളരെ കൂടുതലാണ്. അഥീനി ദേവി ഒരു മനുഷ്യസ്ത്രീയുടെ രൂപം ധരിച്ച് ഒഡീസിയൂസിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. സാധു മനുഷ്യ, താങ്കൾ എന്താണ് ഉറങ്ങാതിരിക്കുന്നത്? ഇത് നിങ്ങളുടെ സ്വന്തം വീടല്ലേ? ഭാര്യയും പുത്രനും ഇവിടെ തന്നെ ഉണ്ടല്ലോ. തന്റെ മുമ്പിൽ പ്രത്യക്ഷമായിട്ടുള്ളത് അഥീനി ദേവിയാണെന്ന് ഒഡീസിയൂസ് മനസ്സിലാക്കി. ദേവി, എല്ലാം ശരി തന്നെ. എങ്ങനെയെങ്കിലും ഞാൻ ദുഷ്ടന്മാരെ കൊന്നൊടുക്കിയാലും അവരുടെ ബന്ധുജനങ്ങൾ എന്നോടും പെനിലോപ്പിയോടും മകനോടും പകരം വീട്ടാൻ വരുമോ എന്ന് എനിക്ക് ഭയമുണ്ട്. നിങ്ങളൊരു വിഷമക്കാരൻ തന്നെ. ഒട്ടും ഭയപ്പെടേണ്ട. ഒളിമ്പസിലെ ദേവന്മാരുടെ ദേവനായ സ്യൂസിന്റെ പുത്രി അഥീനിയാണ് നിങ്ങളെ സഹായിക്കാനുള്ളതെന്ന് ധൈര്യമായി വിശ്വസിക്കുക. താങ്കൾ ഇപ്പോൾ സുഖമായി ഉറങ്ങുക. നാളെ ഉന്മേഷവാനായി ഉണർന്ന് ചെയ്യേണ്ടത് ചെയ്യണം. നിങ്ങളുടെ സമസ്ത ദുഃഖങ്ങളും അവസാനിക്കാനുള്ള സമയമായിരിക്കുന്നു. തത്സമയം നിദ്രാദേവി ഒഡീസിയസിനെ സ്നേഹപൂർവ്വം തലോടി. ഒഡീസിയസ് ഉറങ്ങി. അഥീനി ഒളിമ്പസിലേക്ക് പോയി. ഗാഠനിദ്രയിൽ മുഴുകിയിരുന്ന പെനിലോപ്പി രാജ്ഞി പെട്ടെന്ന് ഞെട്ടിയുണർന്നു. അവൾ കരഞ്ഞുകൊണ്ട് മഞ്ചത്തിലിരുന്നു. ഹൃദയം അലകടൽ പോലെ ഇളകി മറിയുകയായിരുന്നു. അവൾ പ്രാർത്ഥിച്ചു. ഒളിമ്പസിൽ വാഴുന്ന സ്യൂസ് ദേവന്റെ പ്രിയം നിറഞ്ഞ പുത്രി ആർട്ടിമിസ് അഥീനി ദേവി, അവിടത്തെ അസ്ത്രമയച്ച് ദുർഭാഗ്യയായ എന്റെ ഹൃദയം പിളർന്നാലും, അല്ലെങ്കിൽ ഒരു കൊടുങ്കാറ്റയച്ച് എന്നെ അന്ധകാരാവൃതമായ സമുദ്രാന്തർഭാഗത്തേക്ക് ചുഴറ്റിയെറിഞ്ഞാലും, എന്റെ ഭർത്താവിനെ ഒരു നോക്ക് കണ്ടിട്ട് അന്തമില്ലാത്ത ആഴത്തിലേക്ക് വലിച്ചെറിഞ്ഞാലും, സ്യൂസ് ദേവ, ഇവിടെ ധൂർത്തടിക്കുന്ന കശ്മലന്മാരിൽ ഒരുവന്റെ ഭാര്യയാകുവാൻ എനിക്കിടയാകുമോ? അതിനേക്കാൾ വലിയ ദുരന്തം എന്താണ്? എന്റെ പ്രിയതമനായ ഒഡീസിയസിനൊത്ത് ഞാൻ ശയിക്കുന്നതായി ഒരു സ്വപ്നം ഈ രാത്രി കണ്ടു. വാസ്തവത്തിൽ അത് സംഭവിച്ചിരുന്നെങ്കിൽ? പെനിലോപ്പി കണ്ണുനീർ വാർത്തുകൊണ്ട് കിടന്ന് നേരം വെളുപ്പിച്ചു. അവളുടെ ശോകപൂർണമായ ഏങ്ങലടികൾ അയാളുടെ കർണങ്ങളിൽ പതിച്ചു. ഒഡീസിയസ് മുറ്റത്തേക്ക് നടന്നു. കാളത്തോലിന്റെ പുറത്തായിരുന്നല്ലോ കിടന്നിരുന്നത്. അത് നിലത്ത് വിരിച്ച് രണ്ട് കൈയും ഉയർത്തി സ്യൂസ് ദേവനോട് പ്രാർത്ഥിച്ചു. പിതാവായ സ്യൂസ്, അന്തമില്ലാത്ത യാതനകൾ അനുഭവിച്ച ശേഷം കടലും കരയും കടന്ന് ഞാൻ എന്റെ ജന്മഭൂമിയിലെത്തിയത് ദേവനിശ്ചയപ്രകാരമാണെങ്കിൽ ഈ ഭവനത്തിനുള്ളിൽ ഒരു പ്രവചനം ഇപ്പോൾ ഉണ്ടാകട്ടെ. സ്യൂസ് ഭഗവാൻ എന്നെ ഒരു ശകുനം കാണിക്കുവാൻ തയ്യാറാകട്ടെ. സർവലോക നേതാവായ സ്യൂസ് ആ പ്രാർത്ഥന കേട്ടു. തെളിഞ്ഞ ആകാശത്തിൽ ഒരു വെള്ളിടി വെട്ടി.
1: ഒഡീസിയൂസിന്റെ സാഹസിക യാത്ര. ഈ കഥ നമുക്ക് പറഞ്ഞു തന്നത് സുഷമ അനിൽ.
2: പണ്ട്
1: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
3: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 157-ാം ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ രാജ്ഘട്ടിൽ പുഷ്പാഞ്ജലി അർപ്പിച്ചു. SIR നടപടികൾക്ക് ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത അർഹരായവരെയും പുതിയ വോട്ടർമാരെയും ചേർക്കുന്നതിനായി പ്രത്യേക പ്രചാരണ പരിപാടി സംഘടിപ്പിക്കാൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. കേരളത്തെ സീറോ വേസ്റ്റ് സംസ്ഥാനമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം സംസ്ഥാനതല ക്യാമ്പയിൻ മുഖ്യമന്ത്രി എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്തു. അർബുദവും ഹൃദ്രോഗവും മറ്റ് ജീവിതശൈലീ രോഗങ്ങളും വർദ്ധിച്ചു വരുന്നത് വെല്ലുവിളിയാണെന്നും അവയ്ക്കെതിരെ ശക്തമായ ജാഗ്രത ആവശ്യമാണെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ വിവിധ വികസന പദ്ധതികളുടെ പ്രചാരണ പരിപാടിയായ സമഗ്രയുടെ 2-ാം പതിപ്പ് നാളെ പാലക്കാട് പറളിയിൽ മന്ത്രി KA തുളസി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണതിളക്കവുമായി ഇന്ത്യ. ഗുസ്തി, ബോക്സിംഗ്, 50 മത്സരങ്ങളിൽ നിന്നായി ഇന്ന് 5 സ്വർണ്ണ മെഡലുകളാണ് ഇന്ത്യൻ താരങ്ങൾ സ്വന്തമാക്കിയത്. വ്യാജ കസ്റ്റമർ കെയർ നമ്പറുകൾ ഉപയോഗിച്ചുള്ള സൈബർ സാമ്പത്തിക തട്ടിപ്പിനെതിരെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. സേവനത്തിനായി ഔദ്യോഗിക വെബ്സൈറ്റോ ആപ്പോ മാത്രം ഉപയോഗിക്കണമെന്ന് കേരള പോലീസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു.
4: ഓപ്പറേഷൻ തൂഫാന്റെ

ഭാഗമായി നടത്തിയ പരിശോധനയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതുവരെ 12,816 പേരെ അറസ്റ്റ് ചെയ്തു. പ്രധാന വാർത്തകൾ ഇനി രാത്രി 8 മണിക്ക്.

ആകാശവാണി ആനന്ദപുരി FM 101.9 അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. ക്ഷീരമേഖലയുടെ സുസ്ഥിരതയ്ക്ക് കമ്മ്യൂണിറ്റി ഡയറി ഫാമിംഗ്. ഡോക്ടർ പി കമലാസനൻ പിള്ളയുമായി അഭിമുഖം. 7:20 8:02 ചലച്ചിത്രഗാനങ്ങൾ. 9:00 ഗസൽ. 9:30 സംഗീതസുധ. ഹൈദരാബാദ് ബ്രദേഴ്സ് അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം. പ്രൊഫസർ കെ ആർ സി പിള്ള നൂറനാട് അവതരിപ്പിച്ചത്. പുനഃപ്രക്ഷേപണം 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതിയിലെ. നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഡോക്ടർ പ്രദീപ് ഇറവങ്കര. 6:02 അറിയിപ്പുകളെ തുടർന്ന് 9:00 വരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, അക്കിത്തം എഴുതിയ മഹിഷാസുരമർദിനിയിൽ നിന്നൊരു ഭാഗം. ആലാപനം രഞ്ജിനി സുധീരൻ. ഉദയഗീതം ടി എൻ ജോസ്, ഡി മോഹൻദാസ് എന്നിവർ പാടിയത്. പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ. 7:15 ആരണ്യകം ആയുരാരോഗ്യം. തുടർന്ന് ചരിത്രത്തിൽ ഇന്ന് തൊഴിൽ ദർശനം, പാട്ടും പൊരുളും. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി നമുക്കു ചുറ്റും. 8:30 ബാലരാമപുരം സുബയ്യ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 159 ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 പുത്തൻപാട്ടുകൾ. 10:30 റിഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. ശേഷം പുത്തൻപാട്ടുകൾ തുടരും. 11:02 ഗാനകൈരളി. മലയാള വാഗ്ഗേയകാരന്മാരുടെ കൃതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടി. ഇതിൽ നീലകണ്ഠ ശിവൻ കൃതികൾ 1 ഭാഗം. 11:30 ചലച്ചിത്രഗാനങ്ങൾ. 12:02 നവമാധുരി. 12:40 പ്രകാശധാര. ഇതിൽ മുടികൊഴിച്ചിലിന്റെ കാരണങ്ങൾ, ഡോക്ടർ ജാക്വലിൻ എ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്രഗാനങ്ങൾ. 1:02 ഈണപ്പൂക്കൂട. 2:02 നേർമൊഴി. ചലച്ചിത്ര നടൻ ആനന്ദ് മന്മഥൻ പങ്കെടുക്കുന്നു. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 ലംഹേ സ്പോൺസേർഡ് പരിപാടി. 3:00 തിരൈപ്പൂക്കൾ. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 4:00 നിത്യഹരിത ഹിന്ദി യുഗ്മഗാനങ്ങൾ. 5:02 ചലച്ചിത്രഗാനങ്ങൾ. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. സ്ഥായിയായ വരുമാനത്തിന് സമ്മിശ്ര കൃഷിരീതികൾ അവലംബിക്കുന്ന കർഷകൻ. സിസിൽ ചന്ദ്രനുമായി അഭിമുഖം. 7:20 ചലച്ചിത്രഗാനങ്ങൾ. 9:00 സാറ്റർഡേ നൈറ്റ് ഫീവർ. 9:30 സംഗീതസുധ, വിജയലക്ഷ്മി നാഥൻ പാടിയ കൃതികൾ. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം, പുനഃപ്രക്ഷേപണം. ഡോക്ടർ പ്രദീപ് ഇറവങ്കര അവതരിപ്പിച്ചത്. 11:05 മുതൽ രാവിലെ 5:48 വരെ വിവിധ ഭാരതിയിലെ. ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ

0: അടുക്കളയിലെ സൂപ്പർ സ്റ്റാർ ആയ മിക്സർ ഗ്രൈൻഡറുകൾക്ക് ആകർഷകമായ ഓഫറുകളുമായി പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ്
1: പൈനാമിക്സി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നേടാം 1234 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യം. കൂടാതെ എല്ലാ മിക്സർ ഗ്രൈൻഡർ, ഫുഡ് പ്രോസസർ, ജ്യൂസർ പർച്ചേസിനുമൊപ്പം നേടാം നോൾട്ടയുടെ വെജിറ്റബിൾ പുഷ് ചോപ്പർ തികച്ചും സൗജന്യമായി.
0: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.

0: പ്രിയ ശ്രോതാക്കളെ, നാളെ ഉച്ചയ്ക്ക് 2 മണിക്കുള്ള നേർമൊഴിയിൽ
1: സിനിമ കണ്ട് പഠിക്കുന്നത് അല്ലെങ്കിൽ സിനിമ കണ്ട് നമ്മൾ ഇൻഫ്ലുവൻസ് ആവുന്നതൊക്കെ എൻജി സാറിന്റെ പടങ്ങൾ, ഉദയകൃഷ്ണ ചേട്ടൻ എഴുതിയ പടങ്ങളും മമ്മൂക്കയും മോഹൻലാലും, അങ്ങനെയാണ് നമ്മൾ സിനിമയിലോട്ട് വരുന്നത്. ഇതിൽ എനിക്ക് ഭയങ്കര ലോട്ടറി ആയിരുന്നു. ഈ 3 പേരുടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി ലോ ആൻഡ് ഓർഡർ എന്നുള്ള സിനിമയിൽ.
0: അഭിനേതാവും തിരക്കഥാകൃത്തുമായ ആനന്ദ് മന്മഥനുമായി അഭിമുഖം. മറക്കാതെ കേൾക്കൂ നാളെ ഉച്ചയ്ക്ക് 2 മണിക്കുള്ള നേർമൊഴിയിൽ.

ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ബട്ടർഫ്ലൈസ് എന്ന ചിത്രത്തിനുവേണ്ടി ഉണ്ണിമേനോനും ചിത്രയും പാടിയ ഗാനം ഇപ്പോൾ കേൾക്കാം. വരികൾ കെ ജയകുമാർ, സംഗീതം രവീന്ദ്രൻ.

0: MRT ഹോം നീഡ്സിലെ ബ്രാസ് മേള, മിസ്സിയിലെ കുക്ക്വെയർസ്, പൂജ ആർട്ടിക്കിൾസ്, ഹോം ഡെക്കോർ എല്ലാം മാർക്കറ്റിലെ കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ടിലും വാങ്ങാം. 5000 രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്തപ്പോ എനിക്കും കിട്ടി ഡിസ്കൗണ്ട്.
1: ഈ ഓഫർ September 28 മുതൽ October 20 വരെ. കണ്ടീഷൻ സപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
3: ചിത്രശലഭം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം ഇനി കേൾക്കാം. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സന്ധ്യാഗീതം. കെസ്റ്റർ ആലപിച്ച ഗാനമാണ് സന്ധ്യാഗീതത്തിൽ ഇന്നാദ്യം.

0: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കാർത്തിക വിശംഭരൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെയും ജന്മവാർഷികത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. രാജ്ഘട്ടിൽ വൈകുന്നേരം നടന്ന പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുത്ത് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. കേരളത്തെ പൂർണ്ണമായും മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം പ്രചാരണ പരിപാടിക്ക് തുടക്കമായി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി പ്രത്യേക ഭവന പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ ഏകാധ്യാപക വിദ്യാലയങ്ങൾ ഇനി ചരിത്രം. 8 സ്കൂളുകളെ ലോവർ പ്രൈമറി സ്കൂളുകളായി ഉയർത്തി. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് സ്വർണ്ണത്തിളക്കം. ഹോക്കി, ഗുസ്തി, ബോക്സിംഗ്, അമ്പെയ്ത്ത് മത്സരങ്ങളിൽ 6 സ്വർണം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 157 ജന്മവാർഷികത്തിൽ പ്രണാമമർപ്പിച്ച് രാജ്യം. ഡൽഹിയിലെ രാജ്ഘട്ടിൽ രാവിലെ സർവധർമ്മ പ്രാർത്ഥനായോഗം സംഘടിപ്പിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി. രാജ്ഘട്ടിൽ അല്പം മുൻപ് നടന്ന പ്രാർത്ഥനായോഗത്തിൽ ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ഗാന്ധിജിയോടുള്ള ആദരസൂചകമായി ഇന്ന് അന്താരാഷ്ട്ര അഹിംസാ ദിനമായും ആചരിക്കുന്നു. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ 122 ജന്മവാർഷിക ദിനാചരണവും ഇന്ന് നടന്നു. ഡൽഹിയിലെ വിജയഘട്ടിലുള്ള സ്മൃതി മണ്ഡപത്തിൽ ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി. ഗാന്ധിജയന്തി ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. മന്ത്രി സി പി ജോൺ, മേയർ വി വി രാജേഷ് എന്നിവർ മുഖ്യാതിഥികളായി.

0: ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരവും നടന്നു. എല്ലാ ജില്ലകളിലും ഗാന്ധിജയന്തി ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. കേരളത്തെ സീറോ വേസ്റ്റ് സംസ്ഥാനമാക്കി മാറ്റുമെന്നും രാജ്യത്തിനാകെ മാതൃകയായി മോഡൽ പ്ലാന്റുകൾ സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം സംസ്ഥാനതല ക്യാമ്പയിൻ എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദേശ രാജ്യങ്ങളിലെ പോലെ ശുചിത്വ സംസ്കാരം നമ്മുടെ നാട്ടിലും ശീലമായി മാറണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
1: ഒരു സീറോ വേസ്റ്റ് ഇതിലേക്ക് പോകണം. ഒരു സ്ഥലത്തും നോക്കിയാൽ ഒന്നും കാണരുത്. അപ്പൊ നമ്മൾ ഇതൊരു കൾച്ചർ കൂടിയാണ്, നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗം കൂടിയാണ്. പിന്നെ അതിന് ഇന്നത്തെ കാലത്തെ വേസ്റ്റിന് മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. പുതിയ വേസ്റ്റുകൾ വരികയാണ്, ഈ വേസ്റ്റ് ഉണ്ടാവുകയാണ്, ധാരാളം വേസ്റ്റുകൾ ഉണ്ടാവുകയാണ്. ആ വേസ്റ്റുകളെല്ലാം ശാസ്ത്രീയമായി സംസ്കരിക്കുന്നത് എങ്ങനെയാണ്, ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് ബോധ്യം ഉണ്ടാവണം.
0: 2031 March 30 കേരളത്തെ പൂർണ്ണമായും മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റാൻ തദ്ദേശ സ്ഥാപനങ്ങൾ, സർക്കാർ വകുപ്പുകൾ, പൊതുജനങ്ങൾ എന്നിവരെ ഏകോപിപ്പിച്ചുകൊണ്ട് മികച്ച മാലിന്യ സംസ്കരണ രീതികൾ ഉറപ്പാക്കാനും പരിപാടി ലക്ഷ്യമിടുന്നു. SIR നടപടികൾക്ക് ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത അർഹരായവരെയും പുതിയ വോട്ടർമാരെയും ചേർക്കുന്നതിനായി പ്രത്യേക പ്രചാരണ പരിപാടി സംഘടിപ്പിക്കാൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് ഇലക്ടറൽ ഓഫീസർമാർക്കാണ് കമ്മീഷന്റെ നിർദ്ദേശം. പുതിയ പട്ടികയിൽ ഉൾപ്പെടാതെ പോയ വോട്ടർമാരെ കണ്ടെത്തി പ്രത്യേക പട്ടിക തയ്യാറാക്കും. ഇങ്ങനെ കണ്ടെത്തുന്ന വോട്ടർമാരുടെ വീടുകൾ BLO മാർ നേരിട്ട് സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കും. സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി പ്രത്യേക ഭവന പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഭൂരഹിതരായ പട്ടിക വിഭാഗക്കാർക്ക് ഭൂമി ലഭ്യമാക്കുന്നതിനായി വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ആവശ്യമായ നിയമനിർമ്മാണം നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട് കേന്ദ്രമാക്കി ഗോത്ര സർവകലാശാല യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് അർബുദവും ഹൃദ്രോഗവും ഉൾപ്പെടെയുള്ള ജീവിതശൈലീ രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ശക്തമായ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി K. മുരളീധരൻ. ലോക ഹൃദയ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മാറിയ ഭക്ഷണ സംസ്കാരവും അനാരോഗ്യകരമായ ജീവിതരീതിയുമാണ് രോഗങ്ങൾ വർദ്ധിക്കാൻ പ്രധാന കാരണമെന്ന് മന്ത്രി പറഞ്ഞു. ചിട്ടയായ ജീവിതശൈലിയും വ്യായാമവും എല്ലാവരും ശീലമാക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഹൃദയാഘാതം മുൻകൂട്ടി കണ്ടെത്താൻ സഹായിക്കുന്ന ട്രോപോണിൻ ടെസ്റ്റ് നവംബർ മുതൽ സംസ്ഥാനത്തെ BPL വിഭാഗക്കാർക്ക് സൌജന്യമായി നൽകുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ 8 ഏകാധ്യാപക വിദ്യാലയങ്ങളെ LP സ്കൂളുകളാക്കി ഉയർത്തി. സംസ്ഥാനതല ഉദ്ഘാടനം മലപ്പുറം കിഴിശേരിയിൽ വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ നിർവഹിച്ചു. അരിമംഗലം, താനൂർ കാളംതുരുത്തി, വണ്ടൂർ അരിമണൽ, മഞ്ചേരി തരികുളം എന്നിങ്ങനെ 5 ബദൽ സ്കൂളുകളും കാസർഗോഡ് ജില്ലയിലെ ആലൂർ, ഇടുക്കി കുറത്തിക്കുടി, കണ്ണൂർ കോലങ്കി എന്നിവയെയാണ് LP സ്കൂളുകളാക്കി ഉയർത്തിയത്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ നവീകരണ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNewsTiruvananthapuram ഫേസ്ബുക്ക് പേജിലും AR News_Tiruvananthapuram ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന പ്രത്യേക പരമ്പരയിൽ അടൽ ടണലിനെക്കുറിച്ചാണ് ഇന്ന്. ലോകപ്രശസ്തമായ റോഹ്താങ് ചുരത്തിൽ അതീവ ദുഷ്കരമായ ഭൂമിശാസ്ത്ര സാഹചര്യങ്ങളിൽ നിർമ്മിച്ച അടൽ ടണൽ ആധുനിക എഞ്ചിനീയറിംഗിന്റെയും ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെയും മികച്ച ഉദാഹരണമാണ്. മേഖലയുടെ വികസനം, ടൂറിസം, തന്ത്രപ്രധാനമായ ഗതാഗത ബന്ധം എന്നിവയിൽ പ്രധാന നാഴികക്കല്ലായി മാറിയ അടൽ ടണൽ 2020 October 3 പ്രധാനമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഗാന്ധിജയന്തി ദിനത്തോടനുബന്ധിച്ച് കൽപ്പറ്റ നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചിത്വ സന്ദേശ റാലിയും ശുചീകരണ യജ്ഞവും സംഘടിപ്പിച്ചു. നഗരസഭ അധ്യക്ഷൻ P. വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട ജില്ലാ ഭരണകൂടവും ശുചിത്വ മിഷനും ചേർന്ന് കത്തോലിക്കേറ്റ് കോളേജ് NSS യൂണിറ്റുമായി സഹകരിച്ച് ശുചീകരണ റാലി സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടറേറ്റിൽ നിന്ന് ആരംഭിച്ച റാലി കളക്ടർ A. നിസാമുദ്ദീൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ ശുചിത്വ റാലിയും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. ഡിവിഷണൽ റെയിൽവേ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രാകർ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു.

0: കാമ്പയിനിൽ ഇതുവരെ 13,000-ത്തിലധികം വോളണ്ടിയർമാർ പങ്കെടുത്തതായി DRM അറിയിച്ചു. ഇതിലൂടെ 32 മെട്രിക് ടണ്ണിലധികം മാലിന്യം നീക്കം ചെയ്തു. കുട്ടനാട്ടിലെ രണ്ടാം കൃഷിയിൽ ചില പാടശേഖരങ്ങളിൽ മൊഞ്ഞയുടെ സാന്നിധ്യം കണ്ടെത്തിയ സാഹചര്യത്തിൽ നെൽ കർഷകർ ജാഗ്രത പാലിക്കണമെന്ന് കേരള സെന്റർ ഫോർ പെസ്റ്റ് മാനേജ്മെന്റ് അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
1: പകൽ സമയത്തെ അതീവ ചൂടും രാത്രിയിലെ തണുപ്പും മുഞ്ഞയുടെ വ്യാപനത്തിന് വഴിതെളിക്കുന്നു. മുഞ്ഞയുടെ മുട്ടകളെ ആഹാരമാക്കുന്ന മിരട് ചാഴികളുടെ സാന്നിധ്യം മിക്ക പാടശേഖരങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ കർഷകർ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന് കൃഷിവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുഞ്ഞ കൂടുതലായി കാണുന്ന പാടങ്ങളിൽ വെള്ളം കയറ്റി ഇറക്കിയ ശേഷം നീരൂറ്റി കുടിക്കുന്ന മുഞ്ഞകളെ മാത്രം നശിപ്പിക്കുന്ന കീടനാശിനികൾ ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശം. മിത്രകീടങ്ങളെ നശിപ്പിക്കുന്ന വിധത്തിൽ അനാവശ്യമായി കീടനാശിനി പ്രയോഗിക്കുന്നത് മുഞ്ഞബാധ രൂക്ഷമാകാൻ കാരണമാകുമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മറ്റന്നാൾ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്കിന്നും സ്വർണ്ണത്തിളക്കം. ഗുസ്തി, ബോക്സിംഗ്, അമ്പെയ്ത്ത്, ഹോക്കി മത്സരങ്ങളിൽ നിന്നായി ഇന്ന് 6 സ്വർണ്ണ മെഡലുകളാണ് ഇന്ത്യൻ താരങ്ങൾ സ്വന്തമാക്കിയത്. വനിതാ ഹോക്കിയിൽ ചൈനയെ പരാജയപ്പെടുത്തി. 44 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയുടെ സ്വർണ്ണ നേട്ടം. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെയും ജന്മവാർഷികത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. രാജ്ഘട്ടിൽ വൈകിട്ട് നടന്ന പ്രാർത്ഥനായോഗത്തിൽ പങ്കെടുത്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. കേരളത്തെ പൂർണ്ണമായും മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം പ്രചാരണ പരിപാടിക്ക് തുടക്കമായി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി പ്രത്യേക ഭവന പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തെ ഏകാധ്യാപക വിദ്യാലയങ്ങൾ ഇനി ചരിത്രം. 8 സ്കൂളുകളെ ലോവർ പ്രൈമറി സ്കൂളുകളായി ഉയർത്തി. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്കിന്ന് സ്വർണ്ണത്തിളക്കം. ഹോക്കി, ഗുസ്തി, ബോക്സിംഗ്, അമ്പെയ്ത്ത് മത്സരങ്ങളിൽ 6 സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.
2: ആകാശവാണി അനന്തപുരി FM 101.9 സന്ധ്യാഗീതം തുടരുന്നു. ഇനി എലിസബത്ത് രാജു ആലപിച്ച ഗാനം.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയലും വേടും.

0: എല്ലാ ശ്രോതാക്കൾക്കും വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം.
1: ക്ഷമ ഒരിക്കലും ഒരു ബലഹീനതയല്ല, വിജയികളുടെ ഏറ്റവും വലിയ ആയുധമാണത്. ഈ നല്ല വാക്കോടുകൂടി ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. ആദ്യമായി ഇന്നത്തെ ചോദ്യമാണ്, മിക്ക റാബി വിളകളുടെയും വിതയ്ക്കുന്ന സമയം പൊതുവെ എപ്പോഴാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ചർച്ചാവിഷയം കമ്മ്യൂണിറ്റി ഡയറി ഫാമിംഗ് ആണ്. സംസ്ഥാന ക്ഷീരവികസന വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള മേൽക്കടക്കാവൂർ ക്ഷീരവ്യവസായ സഹകരണ സംഘത്തിന്റെ ഒരു യൂണിറ്റാണ് മിൽക്കോ ഡയറി. മിൽക്കോ എന്ന മുദ്രയിലൂടെയാണ് ആറ്റിങ്ങൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം പ്രശസ്തമായത്. അരനൂറ്റാണ്ടിലേറെയായി പാലും പാലുൽപ്പന്നങ്ങളും വിപണിയിലെത്തിക്കുന്ന മിൽക്കോയുടെ ഒരു പുതിയ സംരംഭമാണ് കമ്മ്യൂണിറ്റി ഡയറി ഫാമിംഗ്. അസോള പായലിന്റെ കണ്ടെത്തലിലൂടെ ശ്രദ്ധേയനായ ഡോക്ടർ പി കമലാസനൻ പിള്ളയാണ് ഈ ആശയം നടപ്പിലാക്കുന്നത്. കമ്മ്യൂണിറ്റി ഡയറി ഫാമിംഗിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നാഷണൽ റിസർച്ച് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ടെക്നോളജി സയന്റിസ്റ്റ് കൂടിയായ ഡോക്ടർ പി കമലാസനൻ പിള്ളയോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. ജി സന്തോഷ് കുമാറാണ് ഡോക്ടർ കമലാസനൻ പിള്ളയുമായി സംസാരിക്കുന്നത്.
2: കേരളത്തിലെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് ക്ഷീരമേഖല. നമ്മുടെ സംസ്ഥാനത്തെ മിക്കവാറും എല്ലാ വീടുകളിലും ഒരു പശുവെങ്കിലും വളർത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ നിരവധി ആൾക്കാർ ക്ഷീരമേഖലയിൽ നിന്ന് പിന്മാറുകയാണ്. അതിന് പലവിധത്തിലുള്ള കാരണങ്ങൾ അവർ പറയുന്നുണ്ട്. ഈ ഒരു അവസരത്തിലാണ് ക്ഷീരമേഖലയിൽ പുതിയൊരാശയമായിട്ട് ഈ കമ്മ്യൂണിറ്റി ഡയറി എന്നുള്ള ഒരു ആശയം ഡോക്ടർ പി കമലാസനൻ പിള്ളയുടെ നേതൃത്വത്തിൽ അദ്ദേഹം ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും അടുത്തുള്ള

0: ഒരു ഉദാഹരണമാണ് കീഴാറ്റിങ്ങിലുള്ള മിൽക്കോയുടെ കമ്മ്യൂണിറ്റി ഡയറി ഫാം. ഈ ഒരു കമ്മ്യൂണിറ്റി ഡയറിങ്ങിൻ്റെ അതിൻ്റെ ഒരു ആവശ്യകത, അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ പ്രത്യേകത?
1: ഞാൻ കമ്മ്യൂണിറ്റി ഡയറി എന്ന ഒരു ആശയം ഒരു 15 വർഷത്തിന് മുമ്പ് എൻ്റെ മനസ്സിൽ ഉദിച്ചതാണ്. ഞാൻ ചെയ്തതുമാണ്. അത് ചെയ്യാൻ കാരണം, ഞാൻ കന്യാകുമാരി വിവേകാനന്ദ കേന്ദ്രയിലെ ടെക്നോളജി റിസോഴ്സ് സെൻ്ററിൻ്റെ സയൻറ്റിസ്റ്റായിരിക്കുമ്പോൾ ആവിൻ ഡയറി, അതായത് തമിഴ്നാടിൻ്റെ നമ്മളെ മിൽമ പോലെ തമിഴ്നാട്ടിലുള്ള ആവിൻ, അവർ ഞങ്ങളെ അപ്രോച്ച് ചെയ്യുകയും അവിടെ ഒരു കമ്മ്യൂണിറ്റി ഡയറി ഞങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അന്ന് ഞങ്ങൾക്ക് കിട്ടുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ, അന്ന് ബാങ്കുകൾ 15 വർഷത്തിന് മുമ്പാണ് ബാങ്കുകൾ കർഷകർക്ക് ലോൺ കൊടുക്കാൻ വൈമുഖ്യം കാണിച്ചിരുന്നു, പാലിന് ഇത്ര നല്ല വിലയില്ലായിരുന്നു, പിന്നെ മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് കേന്ദ്ര ബയോടെക്നോളജി വകുപ്പിൻ്റെ ഒരു പ്രോജക്റ്റ് കിട്ടിയ നസോളെ ആയിട്ട് ബന്ധപ്പെട്ടൊരു പ്രോജക്റ്റ്. അപ്പോൾ അതിലൊരു എക്സ്പെരിമെൻ്റൽ ഡയറി, ഞാൻ പ്രോജക്റ്റ് കൊടുത്തപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഡയറി ആയിട്ട് ചെയ്യണമെന്നാണ് ഞാൻ കൊടുത്തിരുന്നത്. അങ്ങനെ അവർ അത് അനുവദിക്കുകയും ചെയ്തു. അപ്പോൾ ക്ഷീര കർഷകർക്കും അതിൽ കമ്മ്യൂണിറ്റി ഡയറിയും ഉണ്ടായിരുന്നു, പോൾട്രിയും ഉണ്ടായിരുന്നു. അപ്പോൾ കമ്മ്യൂണിറ്റി ഡയറിയിൽ ആൾക്കാർ പശുവിനെ എല്ലാം കൂടെ ഒരു സ്ഥലത്ത് വളർത്തുന്ന ഒരു പ്രോഗ്രാം ഞാൻ ചെയ്യുകയും, അന്ന് ഇന്ത്യൻ ബാങ്ക് ആയിരുന്നു, ഇന്ത്യൻ ബാങ്ക് ഈ കർഷകർക്കെല്ലാം ലോൺ കൊടുക്കുകയും പശുവിനെ ഒരു സ്ഥലത്ത് വളർത്തുകയും അങ്ങനെ ഞാൻ ചെയ്യുകയും ചെയ്തു.
0: തമിഴ്നാട്ടിലാണ്
1: അത്? ഇത് കേരളത്തിൽ, രണ്ടാമത് കേരളത്തിൽ കല്ലുവാതുക്കലാണ്, എൻ്റെ സ്ഥലത്താണ്. അപ്പോൾ കമ്മ്യൂണിറ്റി ഡയറി ചെയ്യുകയും അത് വളരെ സക്സസ് ആയിട്ട് വന്നു. പൂർണ്ണമായൊരു കമ്മ്യൂണിറ്റി ഡയറി ആയിരുന്നില്ല, എങ്കിലും അത് കംപ്ലീറ്റ് എൻ്റെ ഒരു കൺട്രോളിലായിരുന്നു. അപ്പോഴതും ഒരു സക്സസ് ആയി. അപ്പോൾ അന്ന് നമുക്കുള്ളൊരു പ്രശ്നമെന്ന് വെച്ചാൽ, ഒന്ന്, കർഷകർക്ക് ബാങ്ക് ലോൺ കിട്ടാൻ വലിയ പാടായിരുന്നു, ഇന്നത്തെ പോലെ വളരെ ഈസി അല്ലായിരുന്നു. രണ്ടാമത്, അതിനൊരു 5 വർഷത്തേക്ക് അവർ ലോൺ തരും. ലോൺ കഴിഞ്ഞാൽ പിന്നെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടെ പശുവിനെയും കഴിച്ചുകൊണ്ടൊക്കെ പോകും, പിന്നെ അത് ഡിസ്മാൻഡിൽ ചെയ്യണം. അങ്ങനെ പിന്നെ കണ്ടിന്യൂറ്റി ഇല്ലാതെന്നു. എനിക്ക് കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് ഈ ആശയം വന്നത്, ഒന്ന്, നമ്മളിവിടുത്തെ കൃഷിക്കാർക്കൊരു 35-40 രൂപയെ പാലിന് കിട്ടുന്നുള്ളൂ, അതേസമയം വെളിയിൽ ഇതേ നല്ല പാലിന് 60-50 രൂപയുണ്ട്. ഇപ്പോഴത്തെ ഒരു നിലയെന്ന് വെച്ചാൽ, ഗ്രാമത്തിൽ നമുക്ക് പാലിന് 70-80 രൂപ വെച്ച് വാങ്ങാൻ ആളുണ്ട് നല്ല പാലിന്. സിറ്റിയിലാണെങ്കിൽ 90 രൂപ വെച്ച് 100-120 രൂപയ്ക്ക് വാങ്ങാൻ ആളുണ്ട്. അപ്പോഴും ഒരു സമയത്ത് പാല് വാങ്ങാൻ ആൾക്കാണ്. രണ്ടാമത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാൽ, ബാങ്ക് ലിബറലായിട്ട് ലോൺ കൊടുക്കാൻ, ഒരു കൊളാറ്ററും ഇല്ലാതെ ലോൺ കൊടുക്കാൻ തയ്യാറാണ്. മൂന്നാമത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാൽ, 5 വർഷം അല്ലെങ്കിൽ 7 വർഷത്തേക്ക് ഒരു ഡയറി നടത്തി കഴിഞ്ഞാൽ, 7 വർഷം ആവുന്നതിന് മുമ്പ് ഒരു നന്നായിട്ട് പോവുകയാണെങ്കിൽ അതിനൊരു നമുക്ക് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ആക്കി മാറ്റാം. വളരെ ലിബറൽ ടേംസ്, അതിന് വേണ്ടി ഗ്രാൻഡ് സബ്സിഡി, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാ വിധത്തിലും ഒരു കമ്മ്യൂണിറ്റി ഡയറിക്ക് വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണല്ലോ. ഒന്ന്, പാലിന് നല്ല വില കിട്ടുന്നു, ലോൺ കിട്ടുന്നു. ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ, നേരത്തെ സാറ് പറഞ്ഞതുപോലെ, ഒരു സഹകരണ സംഘത്തിന് നല്ലൊരു വഴക്കൂടുള്ള മണ്ണാണ് കേരളം. ഇതിലാണെങ്കിൽ സഹകരണ സംഘത്തിൻ്റെ നൂലാമാലകളൊന്നുമില്ല. സഹകരണ സംഘത്തിൻ്റെ ഒരു എന്ന് വെച്ചാൽ, നമ്മൾ അതിൻ്റെ കോപ്പറേറ്റീവ് രജിസ്ട്രാറോ അതിൻ്റെ രജിസ്ട്രേഷൻ വാങ്ങണം, അതിന് ഒരുപാട് നൂലാമാലകളും ബൈലുകളുമുണ്ട്. ഇത് ഒരു 10 പേര് അല്ലെങ്കിൽ 12 പേര്, ഈവൻ 10 പേര് വെച്ച് തുടങ്ങിയാൽ തന്നെ, ഈവൻ ഒരു സ്ഥലത്ത് 6 പേര് വെച്ചാൽ ചെറിയ കമ്മ്യൂണിറ്റി ഡയറി തുടങ്ങുന്നുണ്ട്. അപ്പോൾ അത് സക്സസ്സായി വരുന്നതനുസരിച്ച് കൂടുതൽ കൂടുതൽ ആൾക്കാരെ ചേർത്ത് അത് വിപുലപ്പെടുത്തിക്കൊണ്ട് പോകാമെന്നാണ്. ഒന്ന്, ലോൺ കിട്ടുന്നു, പാലിന് നല്ല വിലയുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ കമ്മ്യൂണിറ്റി ഡയറി പാല് മാത്രമല്ല, പാല്, കോഴിമുട്ട, ജൈവവളം, ജൈവ കൃഷി, അങ്ങനെയുള്ള ഒരുപാട് ഡൈവേഴ്സിഫിക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് കേരളത്തിൽ ഈ കമ്മ്യൂണിറ്റി ഡയറി നന്നായിട്ട് വിജയിക്കുമെന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം.
0: കേരളത്തിൽ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഡയറി എന്നുള്ള ഒരു ആശയത്തിൻ്റെ ഒരു ആവശ്യകത എന്താണ്? ശരിക്കും ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഒരു ആവശ്യം നിലനിൽക്കുന്നുണ്ടോ?
1: അതായത്, പലർക്കും പശുവിനെ വളർത്തണമെന്നുണ്ട്. പക്ഷേ പശുവിനെ വളർത്തുക എന്നുള്ള വലിയ വളരെ പ്രയാസപ്പെട്ടുള്ളൊരു കാര്യമാണ്. കാരണം, ഒന്ന്, ഒരു കൃഷിക്കാരൻ രാവിലെ 4 മണി തൊട്ട് വൈകിട്ട് 8:30 വരെ അതിൻ്റെ പുറകെ നിൽക്കണം. രണ്ടാമത്, അതിന് ആവശ്യമുള്ള ടെക്നിക്കൽ ലേബർ കിട്ടില്ല. മൂന്നാമത്, നമ്മളൊരു മനുഷ്യൻ എന്ന് വെച്ചാൽ, നമ്മളെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ആളൊരു സോഷ്യൽ ബീയിങ് ആണ്. അവരൊക്കെ ഈ ഒരു കല്യാണത്തിനോ മരണത്തിനോ അങ്ങനെയൊന്നും പോകാം. അതാണ് ഈ പശുവിനെ വളർത്തുന്നവർക്ക് ഏറ്റവും വലിയ പ്രശ്നം. ഒരു ദിവസവും വീട്ടിൽ നിന്ന് മാറിയിരിക്കാൻ പറ്റില്ല. പുതിയ കുട്ടികൾക്കെന്ന് വെച്ചാൽ അങ്ങനെ പറ്റില്ല. അപ്പോൾ പശു വളർത്താൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട്, കാശ് ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാർ താല്പര്യമുണ്ട്, പശുവിനെ വാങ്ങാൻ ലോൺ കൊടുക്കാൻ ബാങ്കുണ്ട്. പക്ഷേ 365 ദിവസം ഇതിൻ്റെ പുറകെ നിൽക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് പലരും ഇതിൽ നിന്ന് പിന്മാറുന്നത്. രണ്ടാമത്, പാല് സൊസൈറ്റി കൊണ്ട് കൊടുത്താൽ ശരിക്കുള്ള വിലയും കിട്ടുന്നില്ല. ഈ തീറ്റയുടെ വില ചിലവനുസരിച്ചുള്ള വിലയും കിട്ടുന്നില്ല. അതിനൊരു പരിഹാരമാണ് കമ്മ്യൂണിറ്റി ഡയറി. അതായത്, നമ്മളെല്ലാവരും എന്നും ഇതിൻ്റെ പുറകെ നിൽക്കേണ്ട. നമുക്ക് ഒരു മെക്കാനിക്കൽ മിൽക്കിംഗ് പാർലറൊക്കെ വെച്ചിട്ട് പിന്നെ ജോലിക്കാരെ നിർത്താം. ആൾക്കാർക്ക് സമയമുള്ള സമയങ്ങൾ, സമയമുള്ളവർക്ക് ഓരോരുത്തരായിട്ട് നമുക്ക് ഇതിൻ്റെ മാനേജ്മെൻറ്റ് എടുക്കാം. അപ്പോഴും ഒരിക്കലും 365 ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ 7 ദിവസവും ഒരാൾ ഇതിൻ്റെ പുറകെ നിൽക്കേണ്ട കാര്യമില്ല. അതാണ് ഇതിൻ്റെ ഒരു മെച്ചം.
0: എങ്ങനെയാണ് ഒരു കമ്മ്യൂണിറ്റി ഡയറി അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം രൂപപ്പെടുത്തുന്നത്? അതിൻ്റെ ഒരു പ്രോസസ്സ് എന്താണ്, പ്രൊസീജിയർ എന്താണ്?

0: കമ്മ്യൂണിറ്റി ഡയറി, ഞങ്ങൾ ആദ്യത്തെ ഒരു കമ്മ്യൂണിറ്റി ഡയറി നമ്മൾ മുൻപ് ചെയ്തത് ഇതുപോലെ 15 പേരുള്ളവരാണ്. ഞാൻ തമിഴ്നാട്ടിൽ ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ കല്ലുവാതുക്കൽ ചെയ്ത് 24 പേരുള്ളൊരു ഡയറിയായിരുന്നു. ഇപ്പോഴും നമ്മൾ മിൽക്കോയ് ചെയ്യുന്നത് 20 പേരടങ്ങിയ ഒരു ഗ്രൂപ്പ്. അപ്പോൾ 20 പേർ ഓരോരുത്തരും 1 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. ചിലർക്ക് ലോൺ എടുക്കാൻ പ്രയാസമുള്ള ആൾക്കാർ, ചിലപ്പോൾ സീനിയർ സിറ്റിസൺസ് ഒക്കെ ഉണ്ട്, അവർക്ക് ഒരു പക്ഷേ ലോൺ കിട്ടിയെന്ന് വരുമില്ല. അപ്പോൾ അവർ 1 ലക്ഷം രൂപ അവരെ കയ്യിൽ നിന്ന് എടുത്തു. ഞങ്ങൾക്ക് അവിടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, അവിടെ മിൽക്കോ ഡയറിയുടെ ഒരു സ്ഥലം അവിടെ വേക്കൻ്റ് ആയിട്ട് കിടന്നു. ഇവിടെ പശുവിനെ വളർത്താൻ പറ്റിയ ഒരു സ്ഥലം വേക്കൻ്റ് ആയിട്ട് കിടന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ കിടാരി പാർക്ക് നടന്ന ആ സ്ഥലം, അപ്പോൾ അത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് നമുക്കൊരു ഒരു ഷെഡൊന്നും കെട്ടേണ്ട ആവശ്യം വന്നില്ല. മിൽക്കോയ്ക്ക് നമ്മളൊരു ഒരു റെൻ്റ് കൊടുക്കും. റെൻ്റ് കൊടുത്തിട്ട് ആ സ്ഥലം നമുക്ക് ഈ കമ്മ്യൂണിറ്റി ഡയറിക്ക് വേണ്ടി അവർ റെൻ്റ് ചെയ്തു. അവരുമായിട്ടൊരു അറേഞ്ച്മെൻറ്റ് നമ്മൾ ചെയ്തു. അവിടെ 10 പേര് ചേർന്ന് വേണമെങ്കിലും ഈവൻ ഒരു JLG, ഒരു ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുള്ള 5 പേരോ 6 പേരോ ചേർന്ന് നമുക്കൊരു കമ്മ്യൂണിറ്റി ഡയറി ഉള്ളൂ.
1: ഇതിന് അങ്ങനെ ഒരു രജിസ്ട്രേഷനോ കാര്യങ്ങളോ ആവശ്യമുണ്ടോ?
0: ബേസിക്കലി നമുക്കൊരു സ്വയം സഹായ സംഘമായിട്ട് രജിസ്റ്റർ ചെയ്യാം. ചെറുതാണെങ്കിൽ സ്വയം സഹായ സംഘമായിട്ട് രജിസ്റ്റർ ചെയ്യാം. പിന്നെ ഒരു ക്ലസ്റ്റർ ആ രീതിയിൽ രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ ഒരു ചെറിയ ഇൻഫോർമൽ ഗ്രൂപ്പായിട്ട് ആദ്യമേ തുടങ്ങിയിട്ട് പിന്നെ അവർക്ക് ഏത് വിധത്തിലാണ് അവർ പിന്നെ അവരെ ഉദ്ദേശം എന്ന് വെച്ചാൽ അതനുസരിച്ച് രജിസ്ട്രേഷൻ ചെയ്യാം. SHT ആയിട്ട് രജിസ്റ്റർ ചെയ്യാം, ഒരു FPO ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. അതിനൊക്കെ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അവരെ അംബിഷനും അവരെ നമ്പറും അനുസരിച്ചാണ് നമുക്ക് രജിസ്ട്രേഷൻ തീരുമാനിക്കുന്നത്.
1: ഓക്കെ, ഈ നമ്മുടെ ഇപ്പം മിൽക്കോ ഡയറിയുടെ അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, നല്ല രീതിയിൽ പോകുന്നത്?
0: ബേസിക്കലി നമ്മളിപ്പോൾ അത് തുടങ്ങിയിട്ട് ഏകദേശം 7 മാസമായി. അപ്പോൾ അതിൽ നമ്മൾ 20 പശുവിനെയാണ് ആദ്യമേ കൊണ്ടുവന്നത്. അപ്പോൾ അത് തുടങ്ങി. അതിനോടൊപ്പം നമ്മൾ കോഴി വളർത്തൽ തുടങ്ങി. ഇപ്പോൾ നമുക്ക് ഏകദേശം 400-450 കോഴികളുണ്ട്. അതിനോടൊപ്പം നമ്മൾ ജൈവ കൃഷി തുടങ്ങി, ജൈവ വളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴേ സർക്കാരിൻ്റെ, കേന്ദ്ര ഗവൺമെൻറ് ഒരു പിന്നെ വളരെയധികം സപ്പോർട്ടീവായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഇപ്പോൾ വരുന്നുണ്ട്. അത് ഗോബർദൻ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. അതിൽ ഇപ്പോൾ അവർ ഒന്ന് ഈ പശു വളർത്തൽ ഒരു സൈഡ്, അതിന് ലൈഫ് സ്റ്റോക്ക് മിഷനിൽ പ്രത്യേകം സബ്സിഡിയുണ്ട്. കൂൾ മിഷനൊക്കെ അതിന് സബ്സിഡിയുണ്ട്. ഈ ചാണകം എടുത്ത് സംസ്കരിക്കുന്നതിന് ഇപ്പം നമുക്കറിയാം, നമുക്ക് യുദ്ധം ഉണ്ടായപ്പോൾ നമുക്ക് വളത്തിൻ്റെ ഒരു ക്ഷാമം ഉണ്ടായി, പിന്നെ ഇന്ധനത്തിൻ്റെ ക്ഷാമം ഉണ്ടായി. ഇപ്പോൾ ചാണകത്തിൽ നിന്ന് കംപ്രസ്ഡ് ബയോഗ്യാസും അതുപോലെ തന്നെ വളം ഉണ്ടാക്കുന്ന വലിയൊരു സബ്സിഡിയസ് സ്കീമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫ്യൂച്ചറിൽ ഇപ്പോൾ പാല്, മുട്ട, ജൈവകൃഷി, ജൈവവളം, അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ധനവും ഉണ്ടാക്കും. വളത്തിൻ്റെ കൂടെ ബയോഗ്യാസ് ഇതെല്ലാം കൂടെ ഫെർമെൻറ്റ് ചെയ്ത് ബയോഗ്യാസ് ഉണ്ടാക്കി വളം ഉണ്ടാക്കും. അതിന് പ്രത്യേക ഒരു 60% സബ്സിഡിയുണ്ട്. ഒരു ഭാവിയിൽ നമ്മളെ കമ്മ്യൂണിറ്റി ഡയറിയിൽ പാല് മാത്രമല്ല, പാല്, മുട്ട, പച്ചക്കറി, ഈവൻ ഗ്യാസ്, ഇന്ധനം എല്ലാം കൂടെ
1: ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചാണ്.
0: അതെ അതെ, അതൊരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചാണ്. കാരണം നമ്മളെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് പരമാവധി വരുമാനം ഉണ്ടാക്കുക, പരമാവധി തൊഴിലുണ്ടാകുക, നാട്ടിൽ ഒരുപാട് പ്രൊഡക്ഷൻ ഉണ്ടാകുക, നമ്മളെ GDP വളരുക.
1: ഇപ്പം ഇങ്ങനെയൊരു ഡയറി തുടങ്ങുമ്പോൾ കർഷകർക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഗുണങ്ങൾ അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാം.
0: അടിസ്ഥാനപരമായി പലർക്കും പശു വളർത്തണമെന്നുണ്ട്, അവർക്ക് അതിനുള്ള മനസ്സുണ്ട്, പക്ഷേ സ്ഥലം കിട്ടില്ല. നമുക്ക് അറിയാം, 10 പശുവിനെ കൂടുതൽ വളർത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് രജിസ്ട്രേഷനൊക്കെ വേണം. മാത്രമല്ല അടുത്ത് കുറച്ച് സ്ഥലമുള്ള ആൾക്കാർ പശുവിനെ വളർത്താൻ ഇന്നൊരു ഫൗൾ സ്മെല്ലുണ്ടാവും, കൊതുക് ഉണ്ടാകും, അടുത്ത ആൾ അതിനെ കംപ്ലയിൻ്റ് ചെയ്യും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കൃഷിക്കാർക്കുണ്ടാകുന്ന ഡ്രഡ്ഡറി, 2 പശുവാണെങ്കിൽ തന്നെ 4 മണിക്ക് എണീച്ചിട്ട് 8:30 അതിൻ്റെ പുറകെ നിൽക്കണം. പിന്നെ അസുഖം, മറ്റു കാര്യങ്ങൾ, കൈ കൊണ്ടുള്ള കറവ, അങ്ങനെ 100 പ്രശ്നങ്ങളുണ്ട്. കമ്മ്യൂണിറ്റി ഡയറി ആകുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, പശുവിനെ വളർത്താൻ താല്പര്യമുള്ള ആർക്കും നമുക്ക് സ്പേസ് കൊടുക്കും. കമ്മ്യൂണിറ്റി ഡയറി സ്പേസ് കണ്ടെത്തും. അതിന് എന്നും ഈ കർഷകൻ അവിടെ വരണമെന്നില്ല. വരികയാണെങ്കിൽ അതിന് പ്രത്യേക ശമ്പളമുണ്ട്. അതിനൊരു സംവിധാനം നമ്മളുണ്ടാക്കും. മാക്സിമം മെക്കനൈസ് ചെയ്യും. കറവ, ഈവൻ കുളിപ്പിക്കുന്ന കാര്യങ്ങൾ, പുല്ല് വെട്ടുന്ന കാര്യങ്ങൾ, പുല്ല് പ്രോസസ്സ് ചെയ്ത്
1: സ്ഥലം എങ്ങനെയായിരിക്കും എടുക്കുന്നത്?
0: സ്ഥലം നമ്മൾ ലീസിനെടുക്കും, 5 വർഷത്തേക്ക് ലീസിനെടുക്കും. പല സ്ഥലത്ത് ഈ ഡയറി നിർത്തിപ്പോയ സ്ഥലങ്ങളുണ്ട്, ഈ പ്രശ്നങ്ങൾ കൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് വേറൊരു സ്ഥലം അങ്ങനെ എടുത്തിട്ടുണ്ട്, നെടുമങ്ങാട് വേറൊരു സ്ഥലം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കവർ സ്റ്റോറി വന്നതിന് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത് പിന്നെ ആൾറെഡി നിങ്ങൾക്ക് ഈ പശു വളർത്തി നിർത്തിയ സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ,
1: ഇപ്പം നമ്മൾ കർഷകർക്കുണ്ടാകുന്ന ഗുണങ്ങൾ സാറ് പറയുന്നത്, ഈ ഉപഭോക്താക്കൾക്ക് അതായത് ഈ പാൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇതുകൊണ്ട് എന്താണ് ഗുണം, എന്തൊക്കെയാണ്?
0: നമ്മളെ കമ്മ്യൂണിറ്റി ഡയറിയുടെ പാല് 100% ഒന്നും ആഡ് ചെയ്യുന്നില്ല, ഒന്നും എടുക്കുന്നില്ല, പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. കാരണം ഒരു ഗ്രൂപ്പാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നല്ല പാല്, അല്പം വില കൂടിയാലും നല്ല പാല് കിട്ടുമെന്നുള്ളൊരു ഉറപ്പ് ഈ കൺസ്യൂമേഴ്സിനുണ്ട്. പാല് മാത്രമല്ല, ഞാൻ പറഞ്ഞുള്ള മുട്ട, എൻ്റെ ചാണകം ഉപയോഗിച്ചുള്ള നല്ല വെജിറ്റബിൾസ്, നമുക്കൊരു ആഹാരത്തിൽ വിഷമില്ലാത്ത ആഹാരം, ഫ്രഷ് ഫുഡ്, അത് നമുക്ക് ഈ കമ്മ്യൂണിറ്റി ഡയറിയിൽ നിന്ന് കിട്ടും.
1: അപ്പം ഈ ഇങ്ങനൊരു ഡയറി തുടങ്ങുമ്പോഴേ അല്ലെങ്കിൽ പുതിയ സംരംഭമാണ് പുതിയ

0: ആശയമാണത്. അപ്പോൾ അതിനകത്ത് ചില പ്രശ്നങ്ങളൊക്കെ സാർ അഭിമുഖീകരിച്ചിട്ടുണ്ടാവില്ലേ, അതേക്കുറിച്ചൊന്ന് പറയാം.
1: ബേസിക്കലി ഒരു പുതിയ സംരംഭം തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും അതിന് നമ്മൾ ആദ്യമേയൊക്കെ അതിൻ്റെ ഒരു നല്ല വശങ്ങൾ മാത്രമേ ചെയ്തു, തുടങ്ങിക്കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ മറ്റ് വശങ്ങളിൽ വരുന്നത്. ആദ്യമേ ഈ ഒരു 20 പേരെ സംഘടിപ്പിക്കുക എന്ന് വെച്ചാൽ അത് തന്നെ ഒരു വലിയ ഒരു ഒരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. കാരണം പലർക്ക് സംശയം ഉണ്ടാകും, ഞാൻ പശുവിടെ കൊടുത്ത പാല് എൻ്റെ പശുവിന് പാലൊരു കൂടുതൽ കിട്ടിയാൽ മറ്റവൻ്റെ കുറച്ച് കിട്ടിയാൽ അതെങ്ങനെയാണ്, അങ്ങനെയൊക്കെയുള്ളൊരു സംശയങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകും. അപ്പം അത്ര വലിയ വിദ്യാഭ്യാസമുള്ള ആൾക്കാരൊന്നുമല്ല നമ്മളെ ഗ്രാമത്തിലുള്ള ആൾക്കാർ. അപ്പോഴും ഞങ്ങൾ അതിനൊരു ഒരു ഒരു ബൈല ഉണ്ടാക്കി, അതായത് ഒരു പശുവിനെ കൊണ്ടുവന്നാൽ പാല് കിട്ടിയാലും പാല് കിട്ടിയില്ലെങ്കിലും നമ്മൾ 1 ലക്ഷം രൂപ കൊടുത്ത ഈ അവിടുന്ന് കിട്ടുന്ന വരുമാനമെല്ലാം 20 ആയിട്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും. ഒരു പക്ഷേ ഏതെങ്കിലും ഒരു പശു ചത്തുപോയാലും വേറൊരു പശു നമ്മൾ വാങ്ങും, ആ മനുഷ്യൻ്റെ പശു ഇല്ലാതെ വരില്ല. അപ്പോഴൊരു 20 പേരും ഒരേപോലെയായിരിക്കും അവർ എല്ലാ കാര്യങ്ങളിലും. അപ്പോൾ അത് ആൾക്കാരെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ എൻ്റെ ഒരു പ്രധാനം. രണ്ട്, ഇങ്ങനെയൊരു കൂട്ടം ഉദാഹരണം ഒരു ക്ഷീതസംഘം അല്ലെങ്കിൽ സംഘമാണെങ്കിൽ അതിന് ഓൾറെഡി ഒരു സെറ്റ് പ്രൊസീഡേഴ്സ് ഉണ്ട്, ചട്ടക്കൂടുണ്ട്. ഇതാണെങ്കിൽ ചട്ടക്കൂടില്ല, ചട്ടക്കൂടില്ല. അപ്പോഴേ അങ്ങനെ ഒരു ചട്ടക്കൂടിൽ കൊണ്ടുവരിക എന്നുള്ളത് വലിയ ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. അതിൽ പിന്നെ അതിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി ആ സ്ഥാനങ്ങൾ വഹിക്കുന്നവരൊക്കെ വലിയ എക്സ്പീരിയൻസ് ഉള്ള ആയിരിക്കില്ല. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ഞങ്ങൾക്ക് ചില ചില പ്രശ്നങ്ങൾ. രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ അക്കൗണ്ടിങ് ആണ്. കാരണം ഈ ബാങ്കിലൊക്കെ ആണെങ്കിൽ ഒരു അക്കൗണ്ടിങ് സൊസൈറ്റിയിലാണെങ്കിൽ അക്കൗണ്ടിങ്ങും ഓഡിറ്റിങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് അങ്ങനെ ഒരു ഓഡിറ്റിങ് ആദ്യമൊക്കെ കൊണ്ടുവരാൻ പ്രയാസമാണ്. അപ്പോൾ അത് എമർജൻസി തോന്നുന്നത് അതാണ് അങ്ങനെ രണ്ടാമത്തെ ഒരു പ്രശ്നം. മൂന്നാമത്തെ ഒരു പ്രശ്നം, ഇത് കമ്മിറ്റി ചെയ്യാറായപ്പോൾ ഓ ഞാൻ 20 പേരുണ്ടല്ലോ, ഞാൻ കമ്മിറ്റിക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ അങ്ങോട്ട് പോയില്ലെങ്കിലും. അപ്പോഴവർ ഉത്തരവാദിത്തങ്ങൾ ഓൺ ചെയ്യാനായിട്ട് സ്വന്തമായിട്ട് ഡയറി നടത്തുന്ന പോലെയല്ല. അപ്പോൾ അതിന് നമ്മൾ പല പല ഇൻസെൻറ്റീവ്സ് ഉണ്ട്. അതാണ് നമുക്ക് ഏറ്റവും വലിയ ഒന്ന്, നമ്മൾ ആൾക്കാരെല്ലാം കൂട്ടുന്നൊരു പ്രശ്നം. രണ്ട്, അതിൻ്റെ അക്കൗണ്ടിങ് പ്രശ്നം. പിന്നെ മറ്റ് ചെറിയ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. പക്ഷേ അതൊക്കെ നമ്മൾ കൂട്ടായ്മ ഡിസ്കസിലൂടെ നമ്മളൊരു ലക്ഷ്യം വളരെ സ്ട്രോങ് ആണെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല.
0: അപ്പോൾ ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിൻ്റെ ഒരു സപ്പോർട്ട് ഇങ്ങനെയുള്ള സംരംഭങ്ങൾക്ക് അത് അത് ഇത് തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു സഹായവും സഹകരണമൊക്കെ അത്യാവശ്യമായിട്ട് വരില്ലേ? അപ്പോൾ സർക്കാരിന് ഈ ഇങ്ങനെയുള്ള ഒരു ആശയം സർക്കാരിൻ്റെ മുമ്പിൽ ഇത് സമർപ്പിച്ചിട്ടുണ്ടോ?
1: ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കിട്ടിയ ലഭ്യമായ വേദികളിലൊക്കെ ഞാനത് അവരെ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം പഴയ മന്ത്രിസഭ ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ അവരുമായിട്ട് ചർച്ച ചെയ്തിരുന്നു. പുതിയ ആൾക്കാർ എടുക്കുമ്പോൾ ഞാനൊരു പ്രപ്പോസലായിട്ട് പ്രത്യേകിച്ചും ഇതൊരു ഒരു നൂതന സംരംഭമാണ്, സർക്കാർ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്, പ്രത്യേകിച്ചും സംസ്ഥാന സർക്കാർ. ആദ്യമേ തുടങ്ങിയപ്പോൾ തന്നെ നമ്മളങ്ങോട്ട് ചെന്നൊരു സപ്പോർട്ടിന് വേണ്ടി ചെല്ലണ്ടെന്ന് വിചാരിച്ചു. ഇതൊന്ന് സ്റ്റെബിലൈസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാവുമ്പോൾ നമ്മളൊരു പ്രപ്പോസലായിട്ട് ചെയ്യല്ലോ. ഇപ്പോഴാണെങ്കിൽ 6 മാസം കഴിഞ്ഞു. അപ്പോൾ ഇതുവരെയൊക്കെ നമ്മൾ ഇതിൽ നിന്ന് സർക്കാരിൻ്റെ ഒരു ആനുകൂല്യം എടുത്തിട്ടില്ല. ഇപ്പോൾ പുതുതായിട്ട് കുറച്ച് കമ്മ്യൂണിറ്റി ഡയറികൾ തുടങ്ങുന്നുണ്ട്. പല ഈ നമ്മുടെ മെയിൽ നമ്മളൊരു സ്റ്റോറി വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കമ്മ്യൂണിറ്റി ഡയറി തുടങ്ങുക. കാരണം സർക്കാർ ഒരു പാലുൽപാദനത്തിന് വേണ്ടി ഒരുപാട് കാശ് ചിലവാക്കുന്നുണ്ട്. ഇത് ഒരു കൃഷിക്കാരൊരു പശു വാങ്ങുമ്പം ഒരു ചെറിയ സബ്സിഡി കൊടുക്കുകയാണെങ്കിൽ പാലുൽപാദനം, ഒരു പശു ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ആവറേജ് 15 ലിറ്റർ പാല് വരും. നമ്മുടെ സംസ്ഥാനം ക്ഷീരമേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് വേണ്ടി ഏറ്റവും കുറഞ്ഞ ചെലവിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമാണ് പശു വളർത്തൽ. മാത്രമല്ല പശു വളർത്തുന്നതിനോടൊപ്പം ഈ നമ്മളെ കർഷകരുടെ ഇടയിൽ ഒരു കൂട്ടായ്മയുണ്ടാവും, ഒരു കളക്റ്റീവ് ആക്ഷൻ ഉണ്ടാവും. അത് പാലുൽപാദനത്തെ മാത്രമല്ല സഹായിക്കുന്നത്, പാലുൽപാദനത്തിലായാലും മുട്ട ഉൽപാദനത്തിലായാലും. ഞാനിപ്പോൾ അടുത്തത് ഞങ്ങളൊരു സമഗ്ര കമ്മ്യൂണിറ്റി പ്രോഗ്രാം, ഒരു കാർഷിക പദ്ധതി ആണ് പ്ലാൻ ചെയ്യുന്നത്. അത് അതിൻ്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. അതായത് കൂട്ടായ്മയാണ് എപ്പോഴും, അത് കേരളത്തിന് വെളിയിൽ
0: മാത്രമല്ല.
1: ഞാൻ മലേഷ്യയിലൊക്കെ പോകുമ്പോഴത്തേ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ പോകുമ്പോൾ അവിടെ ഇൻഡിവിജ്വൽ എൻ്റർപ്രൈസസ് അല്ല, എല്ലാം കളക്റ്റീവ് എൻ്റർപ്രൈസസ്, കമ്മ്യൂണിറ്റി പ്രോഗ്രാമിൻ്റെ വേറൊരു വശമാണ്. അപ്പോൾ അതിനൊരു സാധ്യത കേരളത്തിൽ വളരെ കൂടുതലുണ്ട്.
0: ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് ഇങ്ങനൊരു നിർദ്ദേശം സമർപ്പിച്ചിട്ടില്ല, ഇനി അതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണെന്ന് പറഞ്ഞു.
1: തീർച്ചയായിട്ടും
0: ഈ കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികൾ ഈ ഡയറി ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടു, അതുപോലെ കാർഷിക വികസന മേഖലയിലുമൊക്കെ നമ്മൾ സംസ്ഥാനത്തും ഈ രാജ്യത്തൊട്ടാകെ നടപ്പാക്കുന്നുണ്ട്. അപ്പോൾ അത്തരം പദ്ധതികളുടെ കീഴിൽ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഫാമിംഗ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഡയറിങ് ഇത് നമുക്ക് ഉൾപ്പെടുത്തിയതിന് അത് ആ ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കാൻ സാധിക്കും?
1: തീർച്ചയായിട്ടും. ഞാൻ രാഷ്ട്രീയ ഗോകുൽ മിഷനും ലൈഫ് സ്റ്റോക്ക് മിഷനും അവിടുത്തെ കേന്ദ്ര ഗവൺമെൻറ് പല ബോഡികളുമായിട്ട് എനിക്ക് നേരിട്ട് ബന്ധമുണ്ട്. ഞാൻ ചില കമ്മിറ്റികളിലൊക്കെ സ്പെഷ്യൽ ഇൻവൈറ്റിയാണ്. അപ്പോൾ ഈ ആശയം ഞാൻ അവിടെ സമർപ്പിച്ചു. അവർ വളരെ പ്രോത്സാഹനജനകമായ ഒരു അപ്രോച്ചാണ് എനിക്ക് തന്നുള്ളത്. എനിക്ക് ഷുവറാണ് അടുത്ത ബഡ്ജറ്റിൽ, അടുത്ത കേന്ദ്ര ഗവൺമെൻറ് ബഡ്ജറ്റിൽ ഈ കമ്മ്യൂണിറ്റി ഡയറിക്ക് ഒരു സ്പെഷ്യൽ ഒരു സപ്പോർട്ട് പ്രോഗ്രാം ഉണ്ടാകുന്ന എനിക്ക് 100% ഉറപ്പാണ്. ലൈഫ് സ്റ്റോക്ക് മിഷനും
0: ഗോകുൽ മിഷൻ
1: ഇടയ്ക്ക് കുറച്ച് ആക്ടിവിറ്റി കുറവായിരുന്നു, പക്ഷേ വീണ്ടും ഈ പ്രോഗ്രാം അവർ ഏറ്റെടുക്കും. പിന്നെ അവിടെ നിന്നൊരു

0: അവസാനിപ്പിക്കാം.
1: ഓക്കെ, എനിക്ക് അതിന് എനിക്കൊരു ഒരു റിക്വസ്റ്റ് കൂടെ ഉണ്ട്. അതായത് ഞങ്ങൾ കേരളത്തിൽ ഉടനീളം ഈ ഒരുപക്ഷെ ഈ ഒരു പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഡയറി തുടങ്ങണം, അതിന് ഞങ്ങളെ ഫാം എവിടെ വിസിറ്റ് ചെയ്യാമെന്നൊക്കെ സ്വാഭാവികമായിട്ടും ചോദിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ ഈ പാലാഴി കമ്മ്യൂണിറ്റി ഡയറി തന്നെ ഒരു പരിശീലന പദ്ധതി നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അത് കീഴാറ്റിങ്ങിൽ നമ്മൾ മിൽക്കോ ഡയറിയുടെ ചേർന്ന് നമ്മൾ പാലാഴി കമ്മ്യൂണിറ്റി ഡയറിയിൽ അവിടെ ഒരു വൺ ഡേ പ്രോഗ്രാം, ടു ഡേ പ്രോഗ്രാം, അങ്ങനെ സമഗ്രമായ ഒരു പരിശീലന പദ്ധതിയും അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും. കാരണം ഇത് എൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. ഒരു കർഷകൻ എന്നുള്ള നിലയിൽ, ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ആളെന്നുള്ള നിലയിൽ എൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് കേരളത്തെ പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തമാക്കുക. അപ്പോൾ അതിന് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്യും. പിന്നെ എൻ്റെ ഒരു പ്രപ്പോസൽ, ഞാൻ നാഷണൽ റിസർച്ച് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഒരു ടെക്നോളജി സെല്ലിൻ്റെ ഒരു സയൻറ്റിസ്റ്റ് കൂടെയാണ്. അപ്പോൾ ഞാൻ ഒരു ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. അത് ഇൻ പ്രിൻസിപ്പിൾ അത് അംഗീകരിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഞാനൊരു കമ്മ്യൂണിറ്റി എക്സ്പീരിമെൻ്റ് ഡയറി തന്നെ തുടങ്ങിക്കൂടായികയില്ല. അപ്പോൾ കേരളത്തിലെ എല്ലാ കർഷകരും, ക്ഷീര മേഖലയിൽ സ്നേഹിക്കുന്ന എല്ലാ ആൾക്കാരും, സർക്കാരും സന്നദ്ധ സംഘടനകളും എല്ലാവരും ഈ ഒരു ആശയത്തെ ചുമലിലേറ്റി ഒരു പ്രസ്ഥാനം വിജയിപ്പിക്കണമെന്ന് അപേക്ഷിച്ചു കൊള്ളുന്നു. നന്ദി, നമസ്കാരം.
2: ക്ഷീരമേഖലയുടെ സുസ്ഥിരതയ്ക്ക് കമ്മ്യൂണിറ്റി ഡയറി ഫാമിംഗ് എത്രമാത്രം പങ്കുവഹിക്കുന്നു എന്നുള്ളതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത് നാഷണൽ റിസർച്ച് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ടെക്നോളജി സയന്റിസ്റ്റ് ഡോക്ടർ പി കമലാസനൻ പിള്ള. ജി സന്തോഷ് കുമാറാണ് അദ്ദേഹവുമായി സംസാരിച്ചത്. ഡോക്ടർ പി കമലാസനൻ പിള്ളയുടെ ഫോൺ നമ്പർ 9387212005. നമ്പർ ഒരിക്കൽ കൂടി 9387212005.

0: ഇന്ത്യയിലെ മത്സ്യമേഖല ഭക്ഷ്യസുരക്ഷയ്ക്കും പോഷക സമൃദ്ധിക്കും ഗ്രാമീണ തൊഴിൽ സൃഷ്ടിക്കും വലിയ പങ്കുവഹിക്കുന്ന മേഖലയാണ്. ഈ മേഖലയെ ശാസ്ത്രീയമായും സുസ്ഥിരമായും വികസിപ്പിക്കാനുള്ള ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന. ഈ പദ്ധതിയുടെ മുഖ്യദർശനം ബ്ലൂ റവല്യൂഷൻ ആണ്. മത്സ്യോൽപാദനം വർദ്ധിപ്പിക്കുക, മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം കൂട്ടുക, ആധുനിക സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരിക, കൂടാതെ പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുക, ഇവയൊക്കെയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. പദ്ധതിയുടെ ഭാഗമായി ഇൻലാൻഡ് ഫിഷറീസ്, അക്വാകൾച്ചർ, സമുദ്ര മത്സ്യബന്ധനം എന്നീ മേഖലകൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുന്നു. മത്സ്യക്കുളങ്ങൾ, കേജ് കൾച്ചർ, ഹാച്ചറികൾ, ബയോഫ്ലോക്ക് സംവിധാനങ്ങൾ തുടങ്ങിയവ സ്ഥാപിക്കാൻ സഹായം ലഭ്യമാണ്. സമുദ്ര മത്സ്യബന്ധനത്തിൽ സുരക്ഷാ ഉപകരണങ്ങൾ, ആധുനിക വള്ളങ്ങൾ, ഉത്തരവാദിത്വപരമായ മത്സ്യബന്ധന രീതികൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. മത്സ്യം പിടിച്ചതിന് ശേഷം നഷ്ടം കുറയ്ക്കാൻ ഫിഷ് ലാൻഡിംഗ് സെന്ററുകൾ, കോൾഡ് സ്റ്റോറേജ്, ഐസ് പ്ലാന്റുകൾ, ശീതീകരിച്ച ഗതാഗത സൗകര്യങ്ങൾ എന്നിവയും പദ്ധതി പിന്തുണയ്ക്കുന്നു. ഇതിലൂടെ മത്സ്യത്തിന്റെ ഗുണനിലവാരം നിലനിർത്താനും നല്ല വില ലഭിക്കാനും സാധിക്കുന്നു. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമവും സുരക്ഷയും പദ്ധതിയുടെ പ്രധാന ഭാഗമാണ്. പരിശീലനം, നൈപുണ്യ വികസനം, വനിതാ സംരംഭകത്വം, ഇൻഷുറൻസ് പരിരക്ഷ എന്നിവയിലൂടെ അവരുടെ ജീവിത നിലവാരം ഉയർത്തുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന മത്സ്യോൽപാദനം മാത്രമല്ല, സുസ്ഥിര വികസനവും സാമൂഹിക ക്ഷേമവും ഒരുമിച്ച് ലക്ഷ്യമിടുന്ന ഒരു സമഗ്ര പദ്ധതിയാണ്. ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് ശക്തിയും രാജ്യത്തിന് പോഷക സമൃദ്ധിയും നൽകുന്നു.
1: ഇനി കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ്.
2: ജലലഭ്യതയനുസരിച്ച് മുണ്ടകന് ഞാറ് പൊടിഞ്ഞാറ്റടിയായോ ചേറുഞ്ഞാറ്റടിയായോ തയ്യാറാക്കാം. ജലം ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ചേറ്റുഞ്ഞാറ്റടിയാണ് ഉത്തമം. ഒരാഴ്ച മുമ്പേ വിളയും എന്നതാണ് ഈ രീതിയുടെ ഗുണം. നല്ല വളക്കൂറും നീർവാർച്ചയും ജലസേചന സൌകര്യവുമുള്ള സ്ഥലം വേണം ഞാറ്റടിക്കായി തിരഞ്ഞെടുക്കാൻ. നിലമൊരുക്കുന്നതിനോടൊപ്പം ചതുരശ്ര മീറ്ററിന് 1 കിലോഗ്രാം എന്ന തോതിൽ കമ്പോസ്റ്റോ കാലിവളമോ മണ്ണുമായി ചേർത്ത് കൊടുക്കണം. ഞാറ്റടി ഒരുക്കുമ്പോൾ വിത്തിനായി ഭാരമുള്ള നെന്മണികൾ മാത്രം ഉപയോഗിക്കുക. ഇതിനായി 150 ഗ്രാം കറിയുപ്പ് വെള്ളത്തിലിട്ട് താഴുന്ന നെന്മണികൾ മാത്രം ഉപയോഗിക്കുക. 1 ഏക്കറിന് 25 മുതൽ 30 കിലോഗ്രാം വിത്ത് മതിയാകും. 1 ഏക്കർ നടുന്നതിന് 10 സെന്റ് സ്ഥലത്ത് ഞാറ്റടി ഒരുക്കിയാൽ മതി. വിത്ത് കുതിർക്കുമ്പോൾ സ്യൂഡോമോണസ് എന്ന ബാക്ടീരിയൽ മിശ്രിതം ചേർത്താൽ ഞാറ്റടിയിലുണ്ടാകുന്ന കുമിൾ രോഗങ്ങളെ ചെറുക്കാൻ സാധിക്കും. 1 കിലോഗ്രാം വിത്തിന് 10 ഗ്രാം മിശ്രിതം എന്ന കണക്കിന് 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി ലായനി തയ്യാറാക്കണം. മുണ്ടകന് പറ്റിയ മൂപ്പ് കുറഞ്ഞ ഇനങ്ങൾ മട്ടത്രിവേണി, ജ്യോതി.

0: കാർത്തിക, കാഞ്ചന, രമണി, വർഷ, മകം, രേവതി തുടങ്ങിയവയും ഇടത്തരം മൂപ്പുള്ള ഇനങ്ങൾ ഐശ്വര്യ, പവിഴം, പവിത്ര, ഉമ, കനകം, ഗൗരി തുടങ്ങിയവയുമാണ്.
1: ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, മിക്ക റാബി വിളകളുടെയും വിതയ്ക്കുന്ന സമയം പൊതുവെ എപ്പോഴാണ്? ഉത്തരം, ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് റാബി വിളകൾ വിതയ്ക്കുന്നത്. മാർച്ച് ഏപ്രിൽ മാസത്തിൽ വിളവെടുക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. വിജ്ഞാനദായകമായ മറ്റൊരു വിഷയവുമായി വീണ്ടും നാളെ വൈകുന്നേരം 6:50. എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.
2: നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.
3: വയലും വീടും സമാപിക്കുന്നു.

ആകാശവാണി അനന്തപുരി FM 101.9 സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. കന്മദം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം ആദ്യം കേൾക്കാം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.

ഭാസ്കരന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം. യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം ഒരു മെയ്മാസ പുലരിയിൽ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:30.
1: യേശുദാസും ചിത്രയും പാടിയ മറ്റൊരു ഗാനം. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം മോഹൻ സിതാര, ചിത്രം വർണ്ണക്കാഴ്ചകൾ.

ഗോൾ എന്ന ചിത്രത്തിനു വേണ്ടി സംഗീതവും മൃദുലയും സംഘവും പാടിയ ഗാനം ഇനി കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

0: മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: ഷിബു ചക്രവർത്തി വരികളെഴുതി എം ജി ശ്രീകുമാർ ഈണം പകർന്ന് അദ്ദേഹം ആലപിച്ച ഗാനം ചിത്രം ചതുരംഗം.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വെള്ളനാട്.
2: വരികൾ ജ്യോതിഷ് ടി കാശി, സംഗീതം ജേക്സ് ബിജോയ്. ക്വീൻ എന്ന ചിത്രത്തിനുവേണ്ടി ഹരിശങ്കറും സംഘവും പാടിയത്.

0: പ്രധാന വാർത്തകൾക്കു ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്നു കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെയും ജന്മവാർഷികത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. രാജ്ഘട്ടിൽ വൈകിട്ട് നടന്ന പ്രാർത്ഥനായോഗത്തിൽ പങ്കെടുത്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. SIR നടപടികൾക്ക് ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത അർഹരായവരെയും പുതിയ വോട്ടർമാരെയും ചേർക്കുന്നതിനായി പ്രത്യേക പ്രചാരണ പരിപാടി സംഘടിപ്പിക്കാൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. കേരളത്തെ പൂർണമായും മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം പ്രചരണ പരിപാടിക്ക് തുടക്കമായി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി പ്രത്യേക ഭവന പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അർബുദവും ഹൃദ്രോഗവും മറ്റ് ജീവിതശൈലി രോഗങ്ങളും വർദ്ധിച്ചുവരുന്നത് വെല്ലുവിളിയാണെന്നും അവയ്ക്കെതിരെ ശക്തമായ ജാഗ്രത ആവശ്യമാണെന്നും ആരോഗ്യമന്ത്രി K. മുരളീധരൻ. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് സ്വർണ്ണത്തിളക്കം. ഹോക്കി, ഗുസ്തി, ബോക്സിംഗ്, അമ്പെയ്ത്ത് മത്സരങ്ങളിൽ 6 സ്വർണം. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ വിവിധ വികസന പദ്ധതികളുടെ പ്രചാരണ പരിപാടിയായ സമഗ്രയുടെ 2ാം പതിപ്പ് നാളെ പാലക്കാട് പറളിയിൽ മന്ത്രി K. A. തുളസി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് നടന്ന അക്രമസംഭവങ്ങളിൽ പോലീസ് സ്വീകരിച്ച തെറ്റായ നടപടികൾക്കെതിരെ DGP പരാതി നൽകി BJP. പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. സ്വപ്നലോകത്തെ ബാലഭാസ്കർ എന്ന ചിത്രത്തിനുവേണ്ടി പി ജയചന്ദ്രനും അരുന്ധതിയും പാടിയ ഗാനം ഇനി കേൾക്കാം. വരികൾ എസ് രമേശൻ നായർ, സംഗീതം എസ് പി വെങ്കിടേഷ്.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 7:55 പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വേങ്കോട് വട്ടപ്പാറ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: അഫ്സലും ആശാമധുവും പാടിയ ഒരു ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതം മോഹൻ സിതാര. ചിത്രം ഹൃദയത്തിൽ സൂക്ഷിക്കാൻ.

യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് എസ് പി വെങ്കിടേഷ് സംഗീതം നൽകിയിരിക്കുന്നു. ചിത്രപാടിയ ഗാനം ചിത്രം ഭീഷ്മാചാര്യ.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഷാർജ ടു ഷാർജ എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി മോഹൻ സിതാര ഈണം പകർന്ന് MG ശ്രീകുമാർ പാടിയ ഗാനം.

ജയചന്ദ്രനും സുജാതയും പാടിയ ഗാനം ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം കെ എൽ ശ്രീറാം. ചിത്രം മേൽവിലാസം ശരിയാണ്.

എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം, എസ് രമേശൻ നായരുടെ വരികൾ, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം. ചിത്രം അച്ഛനെയാണെനിക്കിഷ്ടം.

ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് എന്ന ചിത്രത്തിലെ ഒരു ഗാനം. രചന രാജീവ് ആലുങ്കൽ, സംഗീതം സ്റ്റീഫൻ ദേവസി. ആലപിച്ചിരിക്കുന്നത് ജയചന്ദ്രനും സുജാതയും.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 9 മണി.
1: ഗസൽ.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം.
3: ചില ദിനങ്ങൾ നമ്മെ പിന്നോട്ട് തിരിഞ്ഞു നോക്കാൻ പ്രേരിപ്പിക്കാറുണ്ട്. ഓട്ടത്തിനിടയിൽ ഒന്ന് ശ്വാസമെടുക്കാൻ, നാം നടക്കുന്ന വഴികളിലേക്ക് സൂക്ഷിച്ചൊന്ന് കണ്ണോടിക്കാൻ. ഒക്ടോബറിലെ ഈ ദിനവും അങ്ങനെയാണ്. തിരക്കിനിടയിൽ ഉപേക്ഷിക്കുന്ന ലാളിത്യത്തെക്കുറിച്ചും മനസ്സിന് നന്മയെക്കുറിച്ചും എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് ലളിതമായി പ്രഖ്യാപിച്ച ഒരു മനുഷ്യൻ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്ന ദിവസം.

बिल्कुल, ये 2 अक्टूबर वो दिन है जो हमें बेहतर इंसान बनने के सफर की याद दिलाता है। और जब बात अपने भीतर झांकने की हो तो गजल से बेहतर हमराज और कौन हो सकता है। तो आज के इस गजल के सफर में हम आपके लिए ला रहे हैं ऐसे गजलें जो महज संगीत नहीं बल्कि जिंदगी के अहम सबक है। प्രണയവും വിരഹവും മാത്രമല്ല മനസ്സിനെ പാകപ്പെടുത്തുന്ന തത്വചിന്തകളും അനുഭവ പാഠങ്ങളും ഗസലുകളിൽ ആഴത്തിൽ കൊത്തിവെക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഇന്നത്തെ അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഗാന്ധിയൻ മൂല്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന അത്തരം ചില ഗസലുകളിലൂടെ ഇന്ന് നമുക്ക് യാത്ര ചെയ്യാം.

എനിക്ക് ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ തരണമെന്നില്ല. തെളിഞ്ഞൊരു ഹൃദയവും ഉണർവുള്ള ഒരു കാഴ്ചപ്പാടുമാണ് ലഭിക്കേണ്ടത് എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്ന വരികൾ. മേനെ തുച്ഛ ചാന്ദ് സിതാരെ കബ് മാംഗേ റോഷൻ ദിൽ ബേദാർ നസർ ദേ യാ അള്ളാ. ലതാജി കി യേ ഗസൽ സീധെ ഗാന്ധിജി കെ ഉസ് ഭാവ് സെ ജുഡ്തി ഹെ ജഹാ ദൂസരോ കെ ദുഃഖ് കോ അപ്നെ സമജ്നേ കി ബാത് കി ഗൈ ഹെ. ജബ് തക് ഇൻസാൻ കെ ദിൽ മേ ദൂസരോ കെ ലിയേ ദർദ് നാ ഹോ തബ് തക് ഇൻസാനിയത് അധൂരി ഹെ. അതെ, മറ്റുള്ളവരുടെ സങ്കടത്തെ സ്വന്തമായി കാണാൻ പഠിപ്പിക്കുന്ന, ഹൃദയത്തെ നന്മയിലേക്ക് തിരിക്കുന്ന പ്രാർത്ഥനയാകുന്ന ഗസൽ.

बुलंदी पे बहुत तन्हा हूँ, काश मैं सबके बराबर होता। ताहिर फराज साहब के लिखे इस शेर को जब हरिहरन साहब गाते हैं तो रूह तक आवाज पहुंचती है। സമത്വം എന്നത് ആശയങ്ങളിൽ മാത്രം പോരാ, ജീവിതത്തിലും വേണമെന്ന് ഗാന്ധിജി ഊന്നി പറഞ്ഞിരുന്നു. അഹങ്കാരത്തെ വെടിഞ്ഞ് എല്ലാവരെയും സമന്മാരായി കാണാനുള്ള ആഹ്വാനമാണ് ഈ ഗസലും.

ഉന്നതികളിൽ ഒറ്റപ്പെട്ടു പോകുന്നതിനേക്കാൾ സൗന്ദര്യം എല്ലാവർക്കുമൊപ്പം വെറും നിലത്ത് നിൽക്കുന്നതിലാണെന്ന് ഓർമ്മിപ്പിക്കുന്ന വരികൾ. കാശ് ഏസാ കുയി മൻസിർ ഹോത്താ.

എല്ലാവരുടെയും സുഖവും ദുഃഖവും ഒന്നായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. മനസ്സിൽ കപടതയില്ലാത്ത പരസ്പര വിശ്വാസം നിറഞ്ഞു നിന്ന നാളുകൾ. ഹസി ധാ ദിലോമേ മാഥേ പേ ബൽ നഹി ധാ ദിൽ മേ കപട് നഹി ഓർ ആഖോ മേ ഛൽ നഹി ധാ. പങ്കജ് ഉദാസ് ജി കി യേ ഗസൽ കേവൽ ഗുസരെ ജമാനേ കി യാദ് നഹി ഹൈ ബൽക്കി ആജ് കെ സമാജ് കെ ലിയെ ഏക് സരൂരി ആയിന ഹൈ ജോ തരക്കി കെ സാത് സാത് ഭായ്ചാര ഓർ സാദ്ഗി ഭീ കിത്നി സരൂരി ഹൈ ഹമേ യാദ് ദിലാതാ ഹൈ.

सादा जिंदगी और ऊंचे विचार, आज के इन खास गजलों ने हमें यही सिखाया है कि हालात चाहे जो भी हो, इंसानियत, सादगी और दूसरों के लिए हमदर्दी का रास्ता कभी नहीं छोड़ना चाहिए। ഈ ദിനത്തിൽ ജീവിത പാഠങ്ങൾ പകർന്നു നൽകിയ ഗസലുകൾ നമ്മുടെ ഉള്ളിലും വെളിച്ചമായി നിൽക്കട്ടെ. വലിയ സിദ്ധാന്തങ്ങളെക്കാൾ അനുഭവങ്ങളിലൂടെ രൂപപ്പെടുന്ന ചെറിയ നന്മകളാണ് നമ്മെ മെച്ചപ്പെട്ട മനുഷ്യരാക്കുന്നത് എന്ന് തിരിച്ചറിയാനാകട്ടെ.

0: പ്രിയ ശ്രോതാക്കളെ, നാളെ ഉച്ചയ്ക്ക് 2 മണിക്കുള്ള നേർമൊഴിയിൽ
1: സിനിമ കണ്ട് പഠിക്കുന്നത് അല്ലെങ്കിൽ സിനിമ കണ്ട് നമ്മൾ ഇൻഫ്ലുവൻസ് ആവുന്നതൊക്കെ എൻ ജി സാറിന്റെ പടങ്ങളും ഉദയകൃഷ്ണ ചേട്ടൻ എഴുതിയ പടങ്ങളും മമ്മൂക്കയും മോഹൻലാലും അങ്ങനെയാണ് നമ്മൾ സിനിമയിലോട്ട് വരുന്നത്. ഇതിൽ എനിക്ക് ഭയങ്കര ലോട്ടറി ആയിരുന്നു. ഈ 3 പേരോട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി ലോ ആൻഡ് ഓർഡർ എന്നുള്ള സിനിമയില്.
0: അഭിനേതാവും തിരക്കഥാകൃത്തുമായ ആനന്ദ് മന്മഥനുമായി അഭിമുഖം. മറക്കാതെ കേൾക്കൂ നാളെ ഉച്ചയ്ക്ക് 2 മണിക്കുള്ള നേർമൊഴിയിൽ.
2: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക്.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 9 കഴിഞ്ഞ് 30 മിനിറ്റ്.
1: സംഗീതസുധ.
2: ഇപ്പോൾ ഹൈദരാബാദ് സഹോദരന്മാർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ദ്വാരം
3: സത്യനാരായണ റാവു,
2: മൃദംഗം പി ജയാഭാസ്കർ, മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. ആദ്യം ജയ ജയ പത്മനാഭാനുജേശ എന്ന കൃതി കേൾക്കാം. രാഗം മണിരംഗ്, ആദിതാളം.

0: തില്ലാനയാണ് ഇതുവരെ കേട്ടത്. രാഗം ഭൂപാളം, ആദിതാളം. ഇതുവരെ കേട്ടത് ഹൈദരാബാദ് സഹോദരന്മാർ അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ ദ്വാരം
1: സത്യനാരായണ റാവു,
0: മൃദംഗം പി ജയാഭാസ്കർ.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം. മാസ്റ്റർ പീസ് എന്ന ചിത്രത്തിനുവേണ്ടി മധു ബാലകൃഷ്ണനും സംഘവും പാടിയത്

ആകാശവാണി അനന്തപുരി FM 101.9 സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ നിശാ സുരഭി. ഹിറ്റ്ലർ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് നിശാ സുരഭിയിൽ ഇന്നാദ്യം. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം SP വെങ്കിടേഷ്.

നിശാസുരഭിയിൽ ഇനി ഒരു സുന്ദരിയുടെ കഥ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് MS വിശ്വനാഥന്റെ സംഗീതം. ചന്ദ്രകാന്തം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് ആലപിച്ച ഗാനം.

കാട്ടുപൂക്കൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് നിശാസുരഭിയിൽ അടുത്തത്. ഒ എൻ വിയുടെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം പുനഃപ്രക്ഷേപണം. പ്രൊഫസർ KRC പിള്ള നൂറനാട് അവതരിപ്പിച്ചത്.
1: ത്യാഗമെന്നതേ നേട്ടം താഴ്മതാൻ അഭ്യുന്നതി. ഈ വരികൾ നമ്മുടെ രാഷ്ട്രപിതാവിനെപ്പറ്റി മലയാളത്തിൻ്റെ മഹാകവി വള്ളത്തോൾ എഴുതിയ എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിലേതാണ്. ആ ഗുരുനാഥൻ്റെ ആദർശങ്ങളായിരുന്നു സേവനം, ലാളിത്യം, ഈശ്വരവിശ്വാസം, മതമൈത്രി എന്നിവയൊക്കെ. ഭഗവത്ഗീത എൻ്റെ വഴികാട്ടിയാണെന്ന് അദ്ദേഹം ഉറക്കി പറയുമായിരുന്നു. 5000-ൽപ്പരം വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ ഭാരതത്തിൻ്റെ ആത്മീയ ആചാര്യനും സ്വതന്ത്ര ഭാരത ശില്പിയും സാമൂഹ്യ പരിഷ്കർത്താവും ആയിരുന്നു ബാപ്പുജി എന്ന് നാം സ്നേഹാദരങ്ങളോടെ വിളിക്കുന്ന നമ്മുടെ രാഷ്ട്രപിതാവ്. ടാഗോറാണ് ആദ്യമായി അദ്ദേഹത്തെ മഹാത്മാ എന്ന് വിളിച്ചത്. അദ്ദേഹം മഹാത്മാവായത് വിദ്യാലയത്തിന് പുറത്തും എന്നും അറിവ് നേടിക്കൊണ്ടിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. എല്ലാറ്റിനെയും ദൈവമായി കാണുന്നവനാണ് മഹാത്മാവ്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിജി എന്ന ഗുജറാത്തിലാണ് ജനിച്ചത്, പോർബന്തർ എന്ന സ്ഥലത്ത്. അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസ ശേഷം ലണ്ടനിലേക്ക് പോയി ബാരിസ്റ്റർ പരീക്ഷ ജയിച്ചു. കുറേ വർഷം തെക്കേ ആഫ്രിക്കയിൽ പ്രാക്ടീസ് ചെയ്തു. ഗാന്ധിജി ബൈബിൾ, ഖുറാൻ ഇവയും പഠിച്ചു. ഹിന്ദു മുസ്ലിം ഐക്യത്തിന് പ്രാധാന്യം നൽകി. മദ്യവർജനം, വിദേശ വസ്ത്ര ബഹിഷ്കരണം ഇവ പ്രചരിപ്പിച്ചു. ചർക്ക കൊണ്ട് നൂൽ നൂത്ത് ഖാദി നിർമ്മിച്ച് അതുകൊണ്ടുള്ള തുണി ഉടുക്കുവാൻ ആളുകളെ ഉത്ബോധിപ്പിച്ചു. വിദ്യാഭ്യാസത്തെപ്പറ്റിയും അദ്ദേഹത്തിന് നല്ല കാഴ്ചപ്പാടുണ്ടായിരുന്നു. തൊഴിലധിഷ്ഠിതമായ സാങ്കേതിക വിദ്യാഭ്യാസം വേണം, ഒപ്പം മൂല്യബോധമുള്ള വിദ്യാഭ്യാസത്തിൽ മദ്യവർജനവും അഹിംസയും ഐത്തോച്ചാടനവും ലളിത ജീവിതവും ഒക്കെ ഉണ്ടാകണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. എല്ലാവർക്കും ക്ഷേത്ര നടകളിലൂടെ റോഡുകളിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ വൈക്കം സത്യാഗ്രഹത്തിൽ അദ്ദേഹം പങ്കെടുത്തു. ചട്ടമ്പിസ്വാമികൾ, ശ്രീനാരായണ ഗുരു എന്നിവരുമായി അദ്ദേഹം നേരിട്ട് സംബന്ധിച്ചു. ശ്രീ ചിത്രദേവാൽ മഹാരാജാവിനെ കണ്ട് ക്ഷേത്രപ്രവേശന വിളംബരത്തിന് പ്രോത്സാഹനം നൽകി. സത്യാഗ്രഹം, ഉപവാസം എന്നിങ്ങനെ സഹന സമരങ്ങളിലൂടെ ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള സ്വാതന്ത്ര്യ സമരം ശക്തമായതോടുകൂടി ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യം നൽകാൻ തന്നെ തീരുമാനിച്ചു. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ മുസ്ലിം രാഷ്ട്രം എന്ന ഒരു പാകിസ്ഥാൻ വാദമുണ്ടായി. അത് ഗാന്ധിജി അങ്ങേയറ്റം എതിർത്തു. സ്വാതന്ത്ര്യപ്രാപ്തിയോടെ നവഖാലിയിലും കൽക്കട്ടയിലും മുസ്ലിം ഹിന്ദു മത്സരങ്ങൾ വർദ്ധിച്ചു. വളരെയേറെ ശവങ്ങൾ റോഡ് നീളെ കിടന്നു. ആ ശവങ്ങളുടെയൊക്കെ മധ്യത്തിലൂടെ മഹാത്മാഗാന്ധിജി നടന്നു ഒറ്റയ്ക്ക്. സ്വാതന്ത്ര്യദിന സന്ദേശത്തിനായി കൽക്കട്ടയിലെ ആകാശവാണി ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഒന്നും എനിക്ക് തരാനില്ല. ഞാൻ വിഭാവനം ചെയ്ത സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. 1948 January 30 സന്ധ്യയ്ക്ക് പ്രാർത്ഥനയിൽ പങ്കെടുക്കവേ മഹാത്മജി നാഥുറാം വിനായകോട്ടെ ഉതിർത്ത വെടിയുണ്ടകൾ സ്വന്തം നെഞ്ചിൽ ഏറ്റുവാങ്ങി. ഈ ദുരന്ത വാർത്ത പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആകാശവാണിയിലൂടെ ഔദ്യോഗികമായി ലോകത്തെ അറിയിച്ചു. ആ ദീപം പൊലിഞ്ഞുപോയി എങ്കിലും അതിൽ നിന്നും കൊളുത്തിയെടുത്ത നെയ്ത്തിരി വെളിച്ചം ഭാരതത്തെ മുമ്പോട്ട് നയിക്കും എന്നുള്ളത് തീർച്ച.
0: പ്രൊഫസർ KRC പിള്ള നൂറനാട് അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്.

ആകാശവാണി അനന്തപുരി FM 101.9. കാലാവസ്ഥ അറിയിപ്പ് ശ്രദ്ധിക്കൂ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു.

ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 5 മിനിറ്റും 5 സെക്കൻഡും. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. നാളെ രാവിലെ 5:48 വരെ

0: आप सुन रहे हैं विविध भारती।
1: सखियों के दिल की जुबान। हेलो सहेली।